0: ऐसे मत देखो, मेरा दिल धड़कता है।
1: दिल, हाय मेरा दिल, तेरा दिल

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ എഫ് എം. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 15, കൊല്ലവർഷം 1202 ചിങ്ങം 21, 2026 സെപ്റ്റംബർ 6 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 36 സെക്കൻഡും. മീഡിയം വേവിൽ 288.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും. പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് സുപ്രഭാതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ.
1: കുളിച്ച് അലക്കിത്തേച്ച വസ്ത്രം ധരിച്ച് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നു. ബസ് യാത്രയായി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ബാലൻ തൻ്റെ സർവ നിഷ്കളങ്കതയോടും കൂടെ പറഞ്ഞു, അങ്കിളിനെ വിയർപ്പ് നാറുന്നു. ഇത് വലിയ അപമാനമായി തോന്നി. കൈവശം വെച്ചിരുന്ന ഷോൾഡർ ബാഗ് തുറന്ന് അതിൽ തപ്പി. ഭാഗ്യത്തിന് ബാഗിൽ പലതും വച്ച കൂട്ടത്തിൽ ഒരു ചെറിയ പെർഫ്യൂം കുപ്പിയും വെച്ചിരുന്നു. അതെടുത്ത് ശരീരത്തിൽ സുഗന്ധതൈലം പൂശി. അത് കണ്ട ബാലൻ പറഞ്ഞു, അത് നന്നായി, എനിക്കിനി ഓക്കാനിക്കാതെ അങ്കിളിൻ്റെ അടുത്തിരിക്കാമല്ലോ എന്ന്. ശരീരം നാറുമ്പോൾ അതകറ്റി നിർത്താൻ നാം സുഗന്ധതൈലം ശരീരത്തിൽ പുരട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം നാറുമ്പോൾ നാം ഒരു സുഗന്ധതൈലം പുരട്ടണം. അതെന്താണെന്നല്ലേ, മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ. ഇംഗ്ലീഷിൽ ഇതിനെ മാനേഴ്സ് എന്ന് പറയുന്നു. മാനേഴ്സ് ഈസ് ടു ബിഹേവിയർ ആസ് പെർഫ്യൂം ഈസ് ടു ബോഡി. അതായത് ശരീരത്തിന് സുഗന്ധതൈലം പോലെയാണ് പെരുമാറ്റത്തിന് നല്ല മാനേഴ്സ് അഥവാ മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ എന്ന്. നല്ല മാനേഴ്സിനെ കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ വിദ്യാഭ്യാസമുള്ള ആർക്കും സാധിക്കും. ഏതായാലും അത്തരമൊരു സാഹസത്തിന് ഇവിടെ ഒരുമ്പെടുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ പറയട്ടെ. ഒരു പ്രസംഗവേദിയിൽ നിന്ന് തന്നെ ആകട്ടെ തുടക്കം. ഒരു ക്ലബിൽ ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ക്ഷണം കിട്ടി. ക്ഷണിക്കാൻ വന്ന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു, ഇന്ന് ഒരുപാട് കുടുംബ വഴക്കുകൾ നടക്കുന്നു. ഒരു മനഃശാസ്ത്രജ്ഞനായ താങ്കളിൽ നിന്ന് ഈ വഴക്കുകൾക്ക് പരിഹാരമാകാവുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു മണിക്കൂർ സമയം താങ്കളുടെ പ്രസംഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേ ഉള്ളൂ ഡിന്നർ. ക്ലബ് അംഗങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചു. പാടുപെട്ട് നല്ലൊരു പ്രസംഗം തയ്യാറാക്കി. കൃത്യസമയത്ത് ക്ലബിലെത്തി. അന്നേരം ക്ലബ് പ്രസിഡന്റ് പറയുകയാണ്, മണി 6 ആയി, 6:30 എനിക്ക് മിനിസ്റ്ററുമായി ഒരു ചർച്ചയ്ക്ക് പോകണം. അതുകൊണ്ട് 6:30 ആകുമ്പോൾ നമുക്ക് പരിപാടി

0: നിർത്തണം, ഞാൻ ഡിന്നറിന് നിൽക്കുന്നില്ല എന്ന്. ഇത്രയും ധൃതി കാണിച്ച വ്യക്തി 6:30 വരെ തന്റെ സ്വന്തം പ്രസംഗം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം മൈക്ക് ഈ മനഃശാസ്ത്രജ്ഞന് കൈമാറി. തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് ധൃതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരടുക്കും ചിട്ടയുമില്ലാത്ത പ്രസംഗമായി പോയി അത്. വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ അതിലേറെ നിരാശ തോന്നിയത് പ്രസിഡന്റിന്റെ മാനേഴ്സ് ഇല്ലാത്ത പെരുമാറ്റമാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വാച്ചു നോക്കാൻ തുടങ്ങി. അസഹിഷ്ണുത വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് യോഗം തീർന്നു എന്ന് പ്രഖ്യാപിച്ച് ബാഗും തൂക്കി ഒരു നടത്തം നടന്നു. ബസ് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കാൻ വിസമ്മതിക്കുക, ക്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കലക്കി ബസ്സിൽ കയറാൻ ശ്രമിക്കുക, ഇതൊക്കെ നാം സാധാരണ കാണുന്ന മാനേഴ്സ് ഇല്ലാതെയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ ഇത് സഹിക്കാം. ആരാധനാലയത്തിലായാലോ, ബൂഫയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴായാലോ, എവിടെയായാലും ക്യൂ തെറ്റിക്കുന്നത് ബാഡ് മാനേഴ്സ് തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംസ്കാരശൂന്യമായ പെരുമാറ്റം നമ്മെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ അതിയായ അവജ്ഞ ഉണ്ടാക്കും. ശബ്ദമുണ്ടാക്കാതെ ചവയ്ക്കുക. മറ്റുള്ളവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്ന് മനസ്സിൽ വച്ചുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷണപാത്രം എച്ചിലാക്കാതെ എടുത്തു കഴിക്കുക, തീൻമേശയിൽ ബഹളം വയ്ക്കാതിരിക്കുക, ഊണ് കഴിഞ്ഞാൽ ഏമ്പക്കം വിടാതിരിക്കുക, ഇതൊക്കെ ആർക്കും ആവശ്യം വേണ്ട ടേബിൾ മാനേഴ്സാണ്. വസ്ത്രധാരണത്തിലും വേണം നല്ല മാനേഴ്സ്. ബീച്ചിൽ ധരിച്ച ബിക്കിനി വേഷത്തോടെ ബീച്ചിനടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കയറുക, സിനിമയ്ക്ക് പോകുന്ന വേഷത്തിൽ കോളേജിൽ പോവുക, കല്യാണത്തിനും മറ്റും ഒരുങ്ങുന്നതുപോലെ ഒരുങ്ങി ശവസംസ്കാരത്തിന് പോവുക, ഇതൊക്കെ ബാഡ് മാനേഴ്സ് മാത്രമല്ല തറവാടുത്തം ഇല്ലായ്മ കൂടിയാണ്. ബീച്ചിലെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. കുറെ ചെറുപ്പക്കാർ ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാലൻ ഒരു താലത്തിൽ കുറെ കപ്പലണ്ടി പൊതികൾ നിരത്തിവെച്ച് വിൽക്കാൻ വന്നു. ചെറുപ്പക്കാർ താലത്തിൽ നിന്ന് കുറെ പൊതികൾ എടുത്തു. അതിനിടെ അവർ തമ്മിൽ തമാശയായി പിടിയും വലിയും നടത്തി. ബാലന്റെ കപ്പലണ്ടി പൊതികൾ മുഴുവൻ താഴെ വീണു. ചെറുപ്പക്കാർ ഫലിതം പറഞ്ഞും ചിരിച്ചും രസിച്ചും അവിടെ ഇരുന്നു. ദൂരെ നിന്ന് ഇത് കണ്ട ഒരു പാവം സ്ത്രീ ഓടി വന്ന് ബാലനെ അവന്റെ വീണുപോയ പൊതികൾ പെറുക്കിയെടുക്കാൻ സഹായിച്ചു. ആ വിദ്യാഹീനയായ സ്ത്രീയുടെ മാനേഴ്സ് പോലും ആ ചെറുപ്പക്കാർക്കുണ്ടായില്ലല്ലോ എന്ന് തോന്നി. സോറി, താങ്ക് യു മുതലായവയൊക്കെ മാനേഴ്സിന്റെ ബാലപാഠങ്ങൾ മാത്രം. അവയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസവും തറവാടിത്തവും ഉള്ളവർ ഏറെ മുന്നോട്ട് പോകണം. മാനേഴ്സ് ഇല്ലാത്ത മനുഷ്യൻ മനുഷ്യവേഷം കെട്ടിയ മൃഗമാണ് എന്ന് പറഞ്ഞാൽ അധികമാവില്ല.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ. ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക് ആകാശവാണി.
2: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭൂതക്കണ്ണാടി എന്ന കവിത പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

0: while domestic defence production has hit an all-time high of nearly 2 lakh crore rupees, contrasting past struggles with today's achievements. The Prime Minister emphasised that terrorism has been defeated with armed forces confidently striking enemies in their own homes and peace restored from Jammu and Kashmir to the northeast. President Draupadi Murmu has appointed Dr. Dinesh Sharma as the Lieutenant Governor of the Andaman and Nicobar Islands. Dr. Sharma will succeed Admiral Devendra Kumar Joshi, retired, who was serving as Lieutenant Governor of the Islands since October 2017. Dr. Sharma is presently a Rajya Sabha MP from Uttar Pradesh and has also served as Deputy Chief Minister of the state. Union Home Minister Amit Shah arrived in Goa last night on a three-day visit, during which he will chair the 28th meeting of the Western Zonal Council. Today, he is scheduled to chair a Home Ministry meeting, address a press conference and inaugurate the BJP's new state office. In Chhattisgarh, the National Investigation Agency's special court in Jagdalpur has convicted all 10 accused in Jhelum Valley Maoist attack case under various charges. A total of 11 accused were tried in the case, of whom one died during the trial. The court found all 10 accused, including two women, guilty of the murder of 29 people and attempt to murder 15 others. The order on the quantum of punishment has been reserved for September 16th. In May 2013, Maoists attacked a convoy of Congress leaders in Jhelum Valley. 29 people, including senior Congress leaders, were killed in this dastardly attack. The National Board of Examinations in Medical Sciences has successfully conducted the NEET PG 2026 examination for the affected candidates of the ION Digital Zone Sitapura Test Centre in Jaipur. In a social media post, Ministry of Health and Family Welfare said that the examination was held across 5 test centres in Jaipur in a secure, fair and transparent manner and concluded smoothly yesterday. In women's cricket, India defeated Pakistan by 7 wickets in a one-sided Women's Asia Cup T20 match in Dubai. Pakistan were bowled out for just 55 in 18.1 overs, their lowest ever total in T20 internationals. Young spinners Sri Charani and Prema Rawat took 3 wickets each, while Deepthi Sharma claimed 2. India chased down the target in 8.4 overs, with captain Harmanpreet Kaur remaining unbeaten on 18. And that is the end of this news bulletin.
1: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1261 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. അറിയിപ്പുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, ജെയിൻ സാബു പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവിട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 132 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന എം കെ ശ്രീകുമാർ, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിക്കുന്നത് റിജി ശിവദാസ്. 9 ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 ബാലലോകം. തിരുവനന്തപുരം ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ കുന്നക്കുടി ആർ വൈദ്യനാഥൻ. 12 ഏകതാര ലളിത സംഗീത പരിപാടി, കെ പി വിജയ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി ആൻസാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 2:45 ഹരിതവാണി പുനഃപ്രക്ഷേപണം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്

പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു. 3 മണിക്ക് ദേശീയ സംഗീത പരിപാടി വിദ്വാൻ വി കാളിപ്രസാദ് ബാബറിന്റെ മൃദംഗം ലയവിന്യാസം വിത്തൽ രാജ്പുരയുടെ പക്കാവാച്ച്. 4 മണിക്ക് സായന്തനം ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ സുരേഷ് കുമാർ കളർക്കോട് പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മണിക്ക് മൊഴിയുറവകൾ ആദ്യ മന്ത്രിസഭയെക്കുറിച്ചുള്ള സ്മരണകൾ പങ്കുവച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് നടത്തിയ പ്രഭാഷണം. ഗാന്ധിജിയെ ആദ്യമായി കണ്ട അനുഭവം പങ്കുവച്ചുകൊണ്ട് പട്ടമ്മയെ താണുപിള്ള നടത്തിയ പ്രഭാഷണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് CA അച്യുതമേനോൻ പങ്കുവച്ച സ്മരണകൾ. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ കൊല്ലക സെന്റ് തോമസ് മാർത്തോമ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻ ദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം. NG ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് വാരാന്താവലോകനം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണയുടെ ലളിതഗാനം, നിഖിലേഷ് ശിവയുടെ പുല്ലാങ്കുഴൽ കച്ചേരി. 8 മണിക്ക് നാട്ടുചിന്ത് KV ശ്രീദേവിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് കുട്ടികൾക്കുള്ള നാടോടി കഥകൾ. 9:30 അക്ഷര സൗരഭം, എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ, ചിത്രീകരണം രചന യമുന ഹരീഷ്. 10 മണിക്ക് രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, NR പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഡൽഹിറിലെ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിറിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 26.4°C. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ജെയിൻ സാബു പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം, അന്ധകാരത്തിൽ നിന്നാദിയുഷസ്സിലേക്കാരു പ്രപഞ്ചത്തെ നടത്തി.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. രാജ്യത്തെ വിമാനത്താവളങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയും ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കൈകോർക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒപ്പുവച്ചു. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയും ആദ്യപാദത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7.8% രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിനെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥാപനങ്ങൾക്ക് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിക്കുന്നത് എളുപ്പമാക്കാൻ ഏകീകൃത സംവിധാനം വാഗ്ദാനം ചെയ്യുന്ന കേരളം ജി ഡി സി ബോയിലർ പ്ലേറ്റ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കഷ്ണറും ഇന്നലെ റഷ്യയിലെത്തി. സിന്ധു നദിയിലെ ജലത്തിനായി പാകിസ്ഥാൻ നടത്തുന്ന പോർവിളിയും നിയമയുദ്ധവും അവഗണിച്ച് ലഡാക്കിലെ ഉപ്ഷിയിൽ ഇന്ത്യയുടെ ആദ്യ റോക്ക് ചെക്ക് ഡാം യാഥാർത്ഥ്യമായി. സിന്ധു ജലം ഇനി യഥേഷ്ടം പാകിസ്ഥാനിലേക്ക് ഒഴുകില്ല. ഇന്നലെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ 48 അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യ സെമിയിൽ എത്തി.

0: വാർത്താ അവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ രാകേഷ് കെ നായർ.
1: അർജന്റീന ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് 39-കാരനായ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 6 ലോകകപ്പുകളിൽ കളിച്ച താരം 2020

2022-ൽ രാജ്യത്തിനായി കിരീടവും നേടി. അർജന്റീനയ്ക്കായി 207 കളികളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുണ്ട്. മദ്രാസ് റെജിമെന്റിന് കീഴിലെ സെക്കന്ദരാബാദിലുള്ള സൈനിക ആയുധപുരയിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. ആയുധപുരയുടെ പൂട്ടുപൊളിച്ചാണ് 4 AK-203 അസോൾട്ട് റൈഫിളുകൾ ഉൾപ്പെടെ മോഷണം പോയത്. പോലീസും സൈന്യവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ ശബ്ദമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെയാണ് പരാമർശം. ഭീകരത ഒരു രാജ്യത്തെ സംബന്ധിച്ചും തന്ത്രപരമായ ആസ്തിയായി മാറാൻ പാടില്ലെന്ന് മോദി പറഞ്ഞു. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കിൽ നടന്ന സംഘടനയുടെ 26-ാം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. വിപണിയിൽ 10 കോടിയിലേറെ രൂപ വരുന്ന 12.80 kg MDMA മലപ്പുറം വയനാട് സ്വദേശികളായ 3 പേരെ കോയമ്പത്തൂരിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസ് ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും കൂടിയ അളവ് മയക്കുമരുന്നാണിത്. 100 ഗ്രാം മുതൽ 500 ഗ്രാം വരെയുള്ള പാക്കറ്റുകൾ നിറച്ച് കാറിന്റെ ഡോർ പാഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. അമേരിക്കയിലെ കാലിഫോർണിയയിലെ മിൽപീറ്റ്സിൽ ഒരേ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന 2 മലയാളി യുവതികൾ കൊല്ലപ്പെട്ടു. തൃശൂർ മണ്ണുത്തി മുടിക്കോട് തെക്കൂട്ട് ഹരിദാസിന്റെയും സുഷമയുടെയും മകൾ അഞ്ജന ഹരി, തിരുവനന്തപുരം കേശവാസുരം സ്വദേശി മാത്യുവിന്റെയും ബസിയുടെയും മകൾ ആൻമേരി മാത്യു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ ഇതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഇവരുടെ സുഹൃത്തായ കോട്ടയം സ്വദേശിനി അനിലയെ അറസ്റ്റ് ചെയ്തു. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ വീണ്ടും വീഴ്ച. കഴിഞ്ഞ 6 ആഴ്ച നടന്ന നീറ്റ് PG രാജസ്ഥാനിലെ ജയ്പൂർ, സീതാപൂർ എന്നിവിടങ്ങളിലെ 2 സെന്ററുകളിൽ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ തടസ്സപ്പെടുകയായിരുന്നു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിന് കാരണമായത് ഹിമാലയത്തിലെ കൂറ്റൻ ഹിമപാളി ഇടിഞ്ഞു വീണതാണെന്ന് വിലയിരുത്തൽ. ഹിമതടാകം തകർന്നതോ ഭൂകമ്പമോ അല്ല ദുരന്ത കാരണമെന്ന് നേപ്പാൾ എൻവയൺമെന്റ് സൊസൈറ്റി അറിയിച്ചു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ 5200 മീറ്റർ ഉയരത്തിലുള്ള ഹിമപാളി തകർന്ന് പാറക്കൂട്ടങ്ങൾക്കൊപ്പം ലഹിൻഡേ നദിയിൽ വീണതാണ് പ്രളയത്തിന് കാരണമായത്. പ്രളയത്തിൽ ഇതുവരെ 939 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 4247 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അപകടത്തിന് 10 ദിവസത്തിന് ശേഷം തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിനുള്ളിൽ നിന്ന് 2 പേരെ സൈന്യം രക്ഷിച്ചു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരം നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയുടെ സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഓണാഘോഷ സമാപന ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മോടികൂട്ടി. ബാറുകളിൽ നിന്ന് കൈക്കൂലിയും പാരിതോഷികവും കൈപ്പറ്റിയെന്ന് എക്സൈസ് കമ്മീഷൻ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും 6 ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. ഡെപ്യൂട്ടി കമ്മീഷണർ S.അശോക്കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ M.മാനുവൽ, പ്രവീൺ ശിവാനന്ദ്, ലാലു തങ്കച്ചൻ, T.സന്തോഷ്, K.ഷിജു, സിവിൽ എക്സൈസ് ഓഫീസർ A.എസ് വിശാഖ് എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇറാനിൽ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ടായ സംഘർഷം 6 മാസം പിന്നിട്ടു. ബോംബാക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെങ്കിലും മേഖലയിൽ സ്ഥിരമായ സമാധാനം ഇനിയും അകലെയാണ്. യുദ്ധമാരംഭിച്ചതിന് ശേഷം ഇറാൻ അടച്ച ഹോർമൂസ് കടലെടുക്ക് ഇനിയും തുറന്നിട്ടില്ല. ഏപ്രിൽ മുതൽ ജൂൺ വരെ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയ്ക്ക് 7.8% സാമ്പത്തിക വളർച്ചാ നിരക്ക്. വിവിധ ഏജൻസികളുടെ അനുമാനത്തിനും അപ്പുറമാണ് ഇക്കുറി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വളർച്ചാ നിരക്ക് 6.9% സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതിന് സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5:30 വരെ മുഖ്യമന്ത്രി സന്ദർശകരെ കാണും. വയോധികർ, ഭിന്നശേഷിക്കാർ, ശാരീരിക ആവശ്യതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ താഴത്തെ നിലയിലുള്ള പരാതി പരിഹാര സെല്ലിൽ നേരിലെത്തി കാണും. സ്വർണത്തിനും വിദേശ വിനോദസഞ്ചാരത്തിനും ഉൾപ്പെടെ പണം ചെലവിടുന്നത് നിയന്ത്രിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലമുണ്ടായ പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ആഹ്വാനം. ചെക്ക് കേസിൽ പാലാ MLA മാണി സി കാപ്പന് മുംബൈ ബോറിവാലയിലെ അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി 1 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 4 കേസുകളിലായി ആകെ 5.30 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. കോടതി വിധി സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അഭിഭാഷകനെ ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മാണി സി കാപ്പൻ MLA പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ FIR സുപ്രീംകോടതി റദ്ദാക്കി. അന്വേഷണവും തുടർ നടപടികളും പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജൂലൈ 20 മുതൽ 25 വരെ നടന്ന പ്രതിഷേധങ്ങളിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്യുന്നതും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിലക്കിയിട്ടുണ്ട്. വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി.
വന്യമൃഗങ്ങളുടെ ഉടമസ്ഥരാണ് സർക്കാരെന്നും അവ കർഷകരടക്കമുള്ള പൗരന്മാർക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തമെടുക്കേണ്ട കടമ സർക്കാർ

0: ാനുണ്ടെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് സി പി എം മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി ഗോലോകാനന്ദ സമാധിയായി 93 വയസ്സായിരുന്നു. 1963 സന്യാസം സ്വീകരിച്ചത്. കോഴിക്കോട്, ചെന്നൈ, തിരുവനന്തപുരം, ഹരിപ്പാട് തുടങ്ങിയ ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും കാര്യദർശിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആത്മീയ പ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, ഗ്രാമീണ സേവനം തുടങ്ങിയ മേഖലകളിലും നേതൃത്വം നൽകി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പി എസ് സിയുടെ 18 സ്കൂൾ അധ്യാപിക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 കൂടി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവിധ ജില്ലകളിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള തസ്തികകളാണിത്. കഴിഞ്ഞ മെയ് 25, ഓഗസ്റ്റ് 30 കാലാവധി അവസാനിക്കേണ്ടിയിരുന്ന 200 പി എസ് സി പട്ടികകൾ നവംബർ 30 വരെ കാലാവധി നീട്ടിയിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാമെന്നുള്ള വാഗ്ദാനം നടത്തിയ സംഭവത്തിലെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ ആഭ്യന്തരവകുപ്പ് പ്രത്യേകം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എ ഡി ജി പി പി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ഐ എസ് ആർ ഒയുടെ GSAT-1A നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയം. GSLV-F17 വിക്ഷേപണ വാഹനത്തിൽ വെള്ളിയാഴ്ച ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ തത്സമയ ചിത്രം നൽകാൻ ശേഷിയുള്ളതാണ് ഉപഗ്രഹം. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ മന്ത്രിസഭ മുഴുവൻ കോഴിക്കോട് IIMൽ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. റീഇമാജിൻ കേരളം എന്ന ദ്വിദിന ശില്പശാലയിലാണ് മന്ത്രിസഭ മുഴുവനായും പങ്കെടുത്തത്. IIMലെ അധ്യാപകർക്കൊപ്പം ജപ്പാൻ, ലണ്ടൻ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലെ അധ്യാപകരും നയിക്കുന്ന സെഷനുകളാണ് പരിശീലന പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി റിവർ ഇന്ത്യ സന്ദർശിച്ചു. അടുത്ത 5 ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഗസ്റ്റ് 4 എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300 താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റ് സുദീപ് വസിഷ്ഠിനെ പിരിച്ചുവിട്ടു. സംഭവ സമയത്ത് സുദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞതിന് പിന്നാലെയാണ് നടപടി. ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ താരവുമായ നീരജ് ചോപ്ര ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കില്ല. കണങ്കാലിനേറ്റ പരിക്ക് മൂലം സീസണിലെ ഇനിയുള്ള മത്സരങ്ങളിൽ നിന്ന് പിന്മാറുകയാണെന്ന് നീരജ് ചോപ്ര വ്യക്തമാക്കി. ബ്രസൽസിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിനും നീരജ് ചോപ്ര ഉണ്ടാവില്ല. കഴിഞ്ഞ 2 ഏഷ്യൻ ഗെയിംസിലും ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നീരജിൽ നിന്ന് ഇത്തവണ ഇന്ത്യ ഹാട്രിക് സ്വർണം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലൻഡിനും ഹോങ്കോങ്ങിനുമെതിരെ ഇന്ത്യയ്ക്ക് വിജയം. തായ്ലൻഡിനെതിരെ ഇന്ത്യ 94 റൺസിനാണ് വിജയിച്ചത്. ഹോങ്കോങ്ങിനെതിരെ 137 റൺസിനും ഇന്ത്യൻ ടീം ജയം നേടി. മത്സരത്തിൽ സെഞ്ചുറി നേടിയ സ്മൃതി മന്ധാന രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. ജപ്പാനിലെ ഐച്ചിനഗോയയിൽ ഈ മാസം 19 മുതൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് 768 അംഗ ഇന്ത്യൻ സംഘം. 503 അത്ലറ്റുകളും 265 ഒഫീഷ്യലുകളുമാണ് സംഘത്തിലുള്ളത്. കായിക താരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി സേഫ് ഗാർഡിംഗ് ഓഫീസറും ആദ്യമായി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റിൻഡീസ് മുൻ ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിൽ തിരുവനന്തപുരം സന്ദർശിച്ചു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടക്കുന്ന കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ അതിഥിയായിട്ടാണ് ക്രിസ് ഗെയിൽ എത്തിയത്. ലീഗിലെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് മത്സരത്തിന് ശേഷം ക്രിസ് ഗെയിൽ കാണികൾക്ക് ആവേശമായി മൈതാനത്തിറങ്ങുകയും ചെയ്തു. ബ്രസീൽ ലെജൻസും ഇന്ത്യൻ ഓൾസ്റ്റാർസും തമ്മിൽ 20 കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം 23 മാറ്റി. ചെന്നൈ, കൊച്ചി, ഹൈദരാബാദ്, മുംബൈ, ദുബായ് എന്നീ 5 ബ്രസീൽ മുൻ രാജ്യാന്തര ഫുട്ബോൾ താരങ്ങൾ നടത്തുന്ന പര്യടനത്തിലെ 2 മത്സരമാണ് കൊച്ചിയിൽ നടക്കുക. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 24 മുതൽ 29 വരെ കോഴിക്കോട് നടക്കും. അണ്ടർ 14, 17, 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി 10,000 കായിക പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും.
1: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ രാകേഷ് കെ നായർ.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ. പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി

0: സമയം 6 മണി കഴിഞ്ഞ 43 മിനിറ്റും 28 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4,000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു, കൂളായി. നിങ്ങളും QR കോഡ് സ്കാൻ ചെയ്യൂ, UPI മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.

0: പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ് അക്കൌണ്ടിംഗ് ധനകാര്യ നിയമസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധസേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%ത്തിലധികം വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമെന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2.5 ലക്ഷം കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2 ലക്ഷം കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ

0: പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 7-ാമത് കരട് നോട്ടിഫിക്കേഷനിൽ ഭേദഗതികൾ വരുത്തി ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്രസമിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികളെടുക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SES ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയം ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് PG പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവേ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് എം എൽ എയും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസനെ ചുമതലപ്പെടുത്തിയതായി കെ പി സി സി പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി എ പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ എ ഐ വിദ്യാലയങ്ങളാക്കുന്നതിന് എം എ റസാഖ് മാസ്റ്റർ എം എൽ എ വിഭാവനം ചെയ്ത മാസ്റ്റർ എ ഐ പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ എ ഐ ടീച്ചേഴ്സ് സമ്മിറ്റ് സി ഡബ്ല്യു ആർ ഡി എം ക്യാമ്പസിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ഐ ടി ഐയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ഐ ടി ഐ യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പഥക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക രിച ജ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് വൈശ്വിക അനിശ്ചിതതായാഹ മധ്യെ 8.7% ത്രൈമാസിക വൃദ്ധിഹ് ഭാരതസ്യ ആർത്ഥിക സാമർഥ്യം പ്രദർശയതി. സഹ ഉക്തവാൻ യത് ഭാരതേന നീതി സംബദ്ധ ഗതിരോധാത് നീതി സംബദ്ധ ഗതിശീലതാം പ്രതി ദീർഘാ യാത്രാ കൃതാ. ഹ്യഹ നവദില്യാം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇത്യസ്യ മഹാവിദ്യാലയസ്യ ശതാബ്ദി സമാരോഹെ സഭാം സംബോധയൻ ശ്രീമോദി ഉക്തവാൻ യത് വിശ്വം ഭാരതം തീവ്രഗത്യാ വർധമാനാം പ്രമുഖാം അർത്ഥവ്യവസ്ഥാം ഭവിതും പശ്യതി. പ്രധാനമന്ത്രിണ അദ്യതനോപലബ്ധീനാം പൂർവകാലിനൈഃ സംഘർഷൈഃ സഹ തുലനാം കുർവതാ ഉക്തം യത് ആതങ്കവാദഃ പരാജിതഃ അസ്തി അഥ ച സശസ്ത്രബലാനി സ്വഭൂമാവേവ ശത്രൂന് വിരുദ്ധം ദൃഢതയാ പ്രഹാരം കുർവന്തി. ജമ്മുകശ്മീരതഃ പൂർവോത്തര ഭാരത്പര്യന്തം ശാന്തിശ്ച പുനഃ സ്ഥാപിതാ അസ്തി.
2: दुनिया भारत को फ्रजाइल फाइव बता रही थी. आज दुनिया भारत को फास्टेस्ट ग्रोइंग मेजर इकोनॉमी बनते हुए देख रही है. अभी हफ्ते भर में ही भारत की इकोनॉमी को लेकर कई सारी पॉजिटिव खबरें आई. 7.8% क्वार्टरली ग्रोथ ने देश का जोश बढ़ाया है. और इसी बीच जापानीज क्रेडिट रेटिंग एजेंसी ने भारत की रेटिंग अपग्रेड कर दी है. ये 7.8% की ग्रोथ भी ऐसे समय में आई है जब वेस्ट एशिया का युद्ध चल रहा है.
1: നിരന്തര ക്രിയമാണാനാം ആലോചനാനാം പ്രത്യുത്തര രൂപേണ പ്രധാനമന്ത്രി സുദൃഢാർത്ഥിക തഥ്യാങ്കാൻ പ്രസ്തുതവാൻ. അസൌ ഉക്തവാൻ യത് സ്മാർട്ട് ഫോൺ ഇത്യേതസ്യ നിര്യാതഃ അധുനാ 15.2 ലക്ഷ കോടി രൂപ്യകാധികഃ അഭവത്. പ്രധാനമന്ത്രിണ ഉക്തം യത് ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇത്യനേന മഹാവിദ്യാലയേന വിഗതേഷു വർഷേഷു ശൈക്ഷണികോത്കൃഷ്ടതായാഃ ക്ഷേത്രേ വിശിഷ്ടാ പ്രതിഷ്ഠാ പ്രാപ്താ അസ്തി. അസൌ SRCC മഹാവിദ്യാലയസ്യ പൂർവ ഛാത്രാൻ അതിവിശിഷ്ടാൻ വർണ്ണയൻ താൻ ഒജീസ് ഇതി വിശിഷ്ടാധുനികോപാധിനാ സംബോധിതവാൻ. പ്രധാനമന്ത്രിണ ഉക്തം യത് പൂർവ വിത്തമന്ത്രി അരുണ ജെയ്റ്റലി അപി SRCC മഹാവിദ്യാലയസ്യ പൂർവ ഛാത്രഃ ആസീത്. असौ एतदपि कथितवान् यत् अस्य महाविद्यालयस्य पूर्व

0: പുലർവെട്ടം പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. അലസമായ അവധി ദിവസങ്ങളിൽ സരസമായ പരിപാടികളാൽ ശ്രോതാക്കൾക്ക് ആനന്ദമധുരം നൽകുന്നു ആകാശവാണി. പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ മാസം 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7,00,000 രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവവൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം ഈ മാസം 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധ ഇനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207485392 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റ് www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആന്റ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ മാസം 23 വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100

രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി ഒരു വർഷത്തേക്കോ സ്ഥിര നിയമനം അല്ലെങ്കിൽ സ്ഥലമാറ്റം മുഖേന ഒഴിവു നികത്തൽ നടത്തുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെയുള്ള കാലയളവിലേക്കാണ് നിയമനം. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ ഈ മാസം 23 രാവിലെ 9:30 ഹാജരാകേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ നെറ്റ് യോഗ്യതയില്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0471-2381002 അല്ലെങ്കിൽ 2381915 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യുക. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 6950024 എന്നീ മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809159559 എന്നീ ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അരുൺ ചീര, അർക്ക അനാമിക വെണ്ട, ഹരിത വഴുതന, സൌഭാഗ്യ വെളരി, വാളരിപ്പയർ, KR-H1 പീച്ചിങ്ങ, പ്രഗതി പാവൽ എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188248481 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് സെപ്റ്റംബർ 6 ഈ തീയതിയിലെ ചില ചരിത്ര വിശേഷങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1965 സെപ്റ്റംബർ 6 പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതോടെ ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു. ജമ്മു കാശ്മീരിലേക്ക് കടന്നുകയറാൻ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന രഹസ്യ നീക്കമാണ് യുദ്ധത്തിന് പ്രധാന കാരണമായത്. 1990 സെപ്റ്റംബർ 6 ഇന്ത്യൻ പാർലമെന്റ് ചരിത്ര പ്രസിദ്ധമായ പ്രസാർ ഭാരതി ബിൽ പാസാക്കിയത്. ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്കും സ്വയംഭരണാവകാശം നൽകി സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും നിഷ്പക്ഷമായ വാർത്താ വിതരണം സാധ്യമാക്കുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 2018 സെപ്റ്റംബർ 6 സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് ഭാഗികമായി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ചരിത്രവിധി പ്രസ്താവിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ ഈ കേസ് നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. പ്രശസ്ത ഇറ്റാലിയൻ ഓപ്പറ ഗായകനായ ലൂസിയാനോ പവറോട്ടി 2007 സെപ്റ്റംബർ 6 അന്തരിച്ചു. ഉയർന്ന സ്വരത്തിലുള്ള കുറിപ്പുകൾ വളരെ അനായാസമായി പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ആകർഷിച്ചു. കിങ് ഓഫ് ദി ഹൈ സീസ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ലോക പ്രശസ്ത ജാപ്പനീസ് ചലച്ചിത്ര സംവിധായകനായ ആകിര കുരോസാവ 1998 സെപ്റ്റംബർ 6 അന്തരിച്ചു. റഷോമോൺ, സെവൻ സാമുറായ്, റാൻ, യോജിംബോ എന്നിവ അദ്ദേഹത്തിന്റെ

0: മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെടുന്നു. ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പുലർവിട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
0: ആയുരാരോഗ്യത്തിലെന്ന് ദഹന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബി.വി. വിനയ.
6: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും 2 തരത്തിലാണ്. 1, ഏമ്പക്കമായി മുകളിലൂടെയും 2, അധോവായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അധോവായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറു വീർത്തിരിക്കുക, നെഞ്ചെരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിന്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം, പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എരിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ്ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത് മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം. ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം, പഴയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളുടെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് ദഹന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബി.വി. വിനയ.
7: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ കയർ ബോർഡ്.
8: കയർ, പ്രകൃതിയുടെ

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. വിവിധ റീജിയനുകളിലായി 270 ഒഴിവുണ്ട്. സതേൺ റീജിയൻ 2 32 ഒഴിവുണ്ട്. ഇതിൽ 10 കേരളത്തിലാണ്. കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായാണ് കേരളത്തിലെ പരിശീലന കേന്ദ്രങ്ങൾ. ITI, ഡിപ്ലോമ, ബിരുദ യോഗ്യതയുള്ളവർക്കാണ് അവസരം. 1 പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ, സിവിൽ വിഷയങ്ങളിലാണ് എല്ലാ റീജിയനുകളിലും ഒഴിവുള്ളത്. കേരളത്തിലെ ഒഴിവുകൾ: ITI ഇലക്ട്രീഷ്യൻ 2, ഡിപ്ലോമ സിവിൽ 1, ഇലക്ട്രിക്കൽ 5, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 2. സതേൺ റീജ്യൻ 2 കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലായി 22 ഒഴിവുകൂടിയുണ്ട്. മറ്റ് റീജിയനുകളും ഒഴിവും: സതേൺ റീജ്യൻ 1 22, വെസ്റ്റേൺ റീജ്യൻ 2 38, വെസ്റ്റേൺ റീജ്യൻ 1 27, നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ 26, ഈസ്റ്റേൺ റീജ്യൻ 2 21, ഈസ്റ്റേൺ റീജ്യൻ 1 20, നോർത്തേൺ റീജ്യൻ 3 25, നോർത്തേൺ റീജ്യൻ 2 24, നോർത്തേൺ റീജ്യൻ 1 35. യോഗ്യത: ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ, BE, BTech, BSc എഞ്ചിനീയറിംഗ്. യോഗ്യത: കഴിഞ്ഞ 2 നേടിയതായിരിക്കണം. ബിരുദ, ഡിപ്ലോമ യോഗ്യതയുള്ളവർ NATS.education.gov.in പോർട്ടലിലും ITIക്കാർ apprenticeshipindia.gov.in എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്ത ശേഷം പവർഗ്രിഡിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. ബിരുദ, ഡിപ്ലോമ യോഗ്യതയുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി: NATS.education.gov.in. ITIക്കാർ രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി: apprenticeship.gov.in. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.powergrid.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.powergrid.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 10. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 80 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 52/2026. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ജനറൽ 29, EWS 8, OBC 18, SC 15, ST 10 എന്നിങ്ങനെയാണ് സംവരണം. 3 ഒഴിവ് ഭിന്നശേഷിക്കാർക്ക് നീക്കിവച്ചതാണ്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ്. കമ്പനി ലോ, ലേബർ ലോസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലേതിലെങ്കിലും ഡിപ്ലോമ നേടിയവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 35 കവിയരുത്. SC ST വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 ഇളവ് ലഭിക്കും. വിമുക്തഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ്: വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 25 ഓൺലൈനായി അടയ്ക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 11.
0: തൊഴിൽ ദർശനം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം, യേശുദാസും S. ജാനകിയും പാടിയത്. ചിത്രം മിടുമിടുക്കി.

0: പുലർവെട്ടം തുടരും 7:35 ശേഷം. സമയം 7 മണി കഴിഞ്ഞ് 24:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ കരുത്താണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്പദ്വ്യവസ്ഥയെ വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക വിവരങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനം 9% വർദ്ധിച്ചു. വാഹനം, സ്റ്റീൽ, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ടായി. സ്മാർട്ട്ഫോൺ കയറ്റുമതി 2.5 ലക്ഷം കോടി രൂപ കവിഞ്ഞപ്പോൾ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2 ലക്ഷം കോടി രൂപയിലെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: आज दुनिया भारत को फास्टेस्ट ग्रोइंग मेजर इकोनॉमी बनते हुए देख रही. 7.8% क्वार्टरली ग्रोथ ने देश का जोश बढ़ाया है और इसी बीच जापानीज क्रेडिट रेटिंग एजेंसी ने भारत की रेटिंग अपग्रेड कर दी है.
1: മുൻ തലമുറകളേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാനും ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ആഗോള കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ഫിനാൻഷ്യൽ, ലീഗൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്നലെ വൈകിട്ട് ഡൽഹി മെട്രോയിലാണ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാവും. തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം BJPയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള നിലവിലെ രാജ്യസഭാംഗമായ ദിനേശ് ശർമ്മ മുൻപ് സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും ബിസിനസ് സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം

0: ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. രാജസ്ഥാനിലെ ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പിജി പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവർക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 കേന്ദ്രങ്ങളിലായി സുതാര്യവും സുരക്ഷിതവുമായ രീതിയിലാണ് പരീക്ഷ നടപ്പാക്കിയതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 30 വൈദ്യുത തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ പുനഃപരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ ഇന്ന് മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ നിരവധി യുവ സംരംഭകർ ഇതിനകം വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ണൂർ മേലൂർ സ്വദേശികളായ നീരജ് റാമും ഭാര്യ രജനിയും PMFME പദ്ധതിയിലൂടെ 40 ലക്ഷം രൂപ വായ്പയെടുത്താണ് സുസ്ഥിര ആഗ്രോടെക് എന്ന പേരിലുള്ള സ്ഥാപനം വെള്ളച്ചാലിൽ ആരംഭിച്ചത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാനുള്ള ആഗ്രഹം കോവിഡ് കാലത്താണ് ഇവരുടെ മനസ്സിലുദിച്ചത്. ഇന്ന് മികച്ച സംരംഭമാക്കി മാറ്റിയെടുക്കാനായെന്ന് രജനി പറയുന്നു.
3: സെക്കൻഡ് കൊറോണ വന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലൊരാശയം വന്നത്. കാരണം ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ട്. ആ മോന് ഞാൻ മില്ലറ്റ്സ് വെച്ചിട്ട് പലതരം സ്നാക്സ്, ലഡൂസ് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തുകൂടാ എന്നൊരാശയം അപ്പോഴാണ് നമുക്ക് തിരിച്ചത്.
0: തെരുവ് നായ സംരക്ഷണത്തിൽ അമേരിക്കൻ മാതൃക അവലംബിക്കാൻ ശ്രമിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി.വി. രാജേഷ്. മേയർ കെയർസ് എന്ന പരിപാടിയിൽ തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ മികച്ച മാതൃകകൾ ഇവിടുത്തെ സാഹചര്യത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നത് പരിഗണിക്കുമെന്നും മേയർ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ ഒരു യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9 പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഒരു ഭാരതത്തിനുമായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർലാലും ജലശക്തി മന്ത്രി CR പാട്ടീലും മുതിർന്ന ഉദ്യോഗസ്ഥരും അന്തർ മന്ത്രാലയ വെർച്വൽ യോഗം ചേർന്നു. ഈ വർഷത്തെ പ്രചാരണ പരിപാടി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ ആചരിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം. ദുബായിൽ നടന്ന ഏകപക്ഷീയമായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ 56 റൺ വിജയലക്ഷ്യം 8.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർമൻപ്രീത് കൌറിന്റെ 150 2020 മത്സരമായിരുന്നു ഇത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി ഹർമൻപ്രീത് മാറി. ഇന്ത്യൻ സ്പിന്നർമാരായ ശ്രീചരണി, പ്രേമ റാവത്ത് എന്നിവർ 3 വിക്കറ്റ് വീതവും ദീപ്തി ശർമ്മ 2 വിക്കറ്റും വീഴ്ത്തി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. ഫൈനൽ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 4 വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസിന്റെ ജയം. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺ വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ തൃശൂർ മറികടന്നു. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസറുദ്ദീൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിമാന സർവീസ് മുടങ്ങിയ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി ദേശീയ തലസ്ഥാനത്ത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ

0: ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടം തുടരുന്നു.

0: ഇനി കാലം സാക്ഷി.
1: അഭിനേതാവും പാട്ടുകാരിയുമായിരുന്ന മാവേലിക്കര പൊന്നമ്മ 1927 ജനിച്ചു. പഠനകാലത്ത് തന്നെ നാടകത്തോടും സിനിമയോടും പൊന്നമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അധ്യാപികയായി ജോലി കിട്ടിയപ്പോഴും കലയോടുള്ള അഭിനിവേശം അവർ ഉപേക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നാടകവേദിയിലേക്ക് കടന്നു വരാൻ വിലക്കുണ്ടായിരുന്ന കാലത്താണ് പൊന്നമ്മ ഈ രംഗത്തേക്ക് എത്തുന്നത്. കേശവദേവിൻ്റെ സുഹൃത്ത് എന്ന നാടകത്തിൽ കൂടി അരങ്ങേറ്റം കുറിച്ച മാവേലിക്കര പൊന്നമ്മ തെക്കുറിശ്ശി സുകുമാരൻ നായരുടെ സ്ത്രീ എന്ന നാടകത്തിലെ പ്രകടനത്തിൽ കൂടി ശ്രദ്ധേയയായി. KPSC, കലാനിലയം തുടങ്ങിയ നാടക സംഘങ്ങളോടൊത്ത് ഏകദേശം 500-ലധികം വേദികളിൽ വേഷമിട്ടു. ഉദയായുടെ കടലമ്മ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് 1963 ചലച്ചിത്ര രംഗത്തെത്തി. അതിൽ സത്യൻ്റെ നായികയായിട്ടായിരുന്നു വേഷം. ഒരു സുന്ദരിയുടെ കഥ, രുക്മിണി, ആകാശക്കോട്ടയിലെ സുൽത്താൻ, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. ജ്ഞാനാംബികയിൽ പാടുകയും ചെയ്ത അവർ നിരവധി റേഡിയോ നാടകങ്ങൾക്കും ശബ്ദം നൽകിയിരുന്നു. 1995 സെപ്റ്റംബർ 6 മാവേലിക്കര പൊന്നമ്മ അന്തരിച്ചു.
2: കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ നാടകത്തോട് എന്തോ ഞാൻ അറിയാതൊരു വളരെ ഇഷ്ടമാണുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിനൊന്നും ആരും വിടവില്ല, പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ മാവേലിക്കര വലിയ മഠത്തിൽ നിന്ന് അവിടുത്തെ രാജാമണിയുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരി, പിന്നെ എൻ്റെ ഒരു ടീച്ചർ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രാജം ചേച്ചി, ഹിന്ദി ടീച്ചറായിരുന്നു. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ശിവരാത്രിക്ക് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് നാടകം. അപ്പം ഞാനും ചെന്ന് എനിക്കും വേണമല്ലോ ഒരു വേഷം. ശരി, എന്നാൽ ഈ കുജാലനായിക്കോ എന്ന് പറഞ്ഞു. ശരി, കുജാലനായി. ഈ കുജാലനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞൂട. പിന്നെ വല്ല വരികളൊക്കെ പാടാനായിട്ടൊക്കെ ഉണ്ട്, അതിൽ പാട്ടുമൊക്കെ ഉണ്ട്, പറഞ്ഞെന്ന ഉടനെ അത് പഠിക്കും. അങ്ങനെ ആദ്യമായിട്ട് വലിയ വീറ്റത്തെ മുറ്റത്ത് കുജേലനായിട്ടാണ്.
3: അത് കഴിഞ്ഞ് പിന്നെ ഏത് നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന്?
2: അതോടെ അതെല്ലാം തീർന്നു. പിന്നെ അങ്ങനെയുള്ളതിനൊന്നും പോയിട്ടില്ല. അതിന് തന്നെ വീട്ടിലെ വലിയ വഴക്കും അമ്മ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ ആദ്യമായിട്ട് നാടകത്തിന് പോകാനിടയായി. അത് വലിയ സംഭവമാണ്. പിന്നെ നാടകം കാണുന്നത് എന്നാന്ന് വെച്ചാൽ, സീക്കരാജം എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ അടുത്തലാണ് താമസിക്കുന്നത്, മാവേലിക്കര. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു നാടകം വന്നു കായംകുളത്ത്, കൗടില്യ കുടീരം എന്ന് പറഞ്ഞു, ഓച്ചർ ശങ്കരൻകുട്ടി നായരൊക്കെ ഉണ്ടതിൽ. അവിടെ ചെന്നപ്പോ ഞാൻ ഏതോ ഒരു സ്വർഗത്തെത്തിയ മാതിരി ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തി, ശരി പോയിരുന്ന് കണ്ടു. അയ്യോ, ഈ കൊട്ടാരം പോലത്തെ കർട്ടനും ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ അവിടെയും തീരുമാനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കുന്നെങ്കിൽ
3: നാടകം
2: ഇല്ല, പിന്നെ എന്താ ജീവിതം കൊണ്ട് പ്രയോജനം? ഏതങ്ങ് തീരുമാനിച്ചിരുന്നു. പക്ഷെ രക്ഷയില്ല, മിണ്ടിയ കൊല്ലും. പക്ഷെ എന്നെ ഇവിടെ വെച്ച് കണ്ടു ഈ ശങ്കുണി ചേട്ടൻ. ചങ്ങനാശ്ശേരിയിൽ ഈ നാടകം ഇത് തുടങ്ങിയപ്പോ ഈ ചേട്ടൻ പറഞ്ഞു കൊടുത്തു, ഇതാ മാവേലിക്കര ഒരെണ്ണം ഇങ്ങനെ പാസ്സായി വന്നിട്ടുണ്ട്, അക്കാഡമിയിലൊക്കെ പാസ്സായതാ, പാട്ടൊക്കെ പാടും, അപ്പൊ അതിനെ പോയി വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരന്വേഷിച്ച് ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച കച്ചേരിക്ക് വിളിക്കാന്ന്, അപ്പൊ പാട്ട് കച്ചേരിക്കല്ലേ പോകുന്നേ, അതെല്ലാം ഇങ്ങനെയാണ് നാടകമാണ്. അപ്പോഴവർ കമ്പനി തുടങ്ങി കഴിഞ്ഞു, നായികയെ ശരിയായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അതിനാണ് ഈ വന്നത്.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മാവേലിക്കര പൊന്നമ്മയുടെ ശബ്ദം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.

ഇനി ഒരു ചലച്ചിത്രഗാനം. കെ ജയകുമാറിന്റെ വരികൾക്ക് എ ജെ ജോസഫിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ.

0: കേട്ട വിശേഷങ്ങളെക്കാൾ കേൾക്കാനുള്ള വിശേഷങ്ങൾ അതിതരളവും അതിമധുരവും. കേൾക്കാം കണ്ടതും കേട്ടതും.
1: അകത്തോട്ട് വരട്ടെ മുതലാളി.
2: ആ കയറി വാടെ. ഈ മുതലാളിയും തൊഴിലാളിയും ഒന്നും വേണ്ടാന്ന് എത്ര തവണ നിന്റെ അവിടെ പറഞ്ഞതാ.
1: സോറി സാറേ, ശീലം കൊണ്ട് വന്നു പോകുന്നതാ. സാറ് ബോംബെ എന്നെപ്പോ എത്തി?
2: ഞാൻ എപ്പോ വന്നാ തനിക്കെന്താ? ആഹാ, അങ്ങോട്ട് ഇരി ഇരി.
1: താങ്ക് യു സാറേ. എന്തിനാ വിളിച്ചേ?
2: തന്നെ പിടിച്ച് ചീപ്പ് എഡിറ്റർ ആക്കിയ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ മൂന്നാല് ദിവസം സ്ഥലത്തില്ലേ, താൻ സകലവും കൊളമാക്കും.
1: അതിനിപ്പോ എന്താ ഉണ്ടായേ?
2: എന്താ നാടേ നമ്മുടെ ചാനലിന്റെ പേര്?
1: അതെന്തൊരു ചോദ്യവാ, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ.
2: എന്നാലും അങ്ങനെയല്ല, തന്റെ വായിന്ന് കേൾക്കുമ്പോ ഒരു സുഖവാ. താനൊന്ന് പറയണോ കിണിക്കാതെ?
1: നഗ്ന സത്യം.
2: അത്രേ ഉള്ളോ? മുഴുവൻ ഒന്നുകൂടെ പറഞ്ഞേ.
1: നഗ്ന സത്യം സമ്പൂർണ്ണ ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കുറ്റാന്വേഷണ വാർത്താ ചാനൽ.
2: നമ്മള് വാരിക അടച്ചുപൂട്ടി ഓൺലൈൻ ചാനൽ തുടങ്ങിയത് എന്നായിരുന്നു?
1: അത് മറ്റേ കോവിഡ് കഴിഞ്ഞപ്പോ.
2: ആ അന്ന് മുതലേ അങ്ങനെ വച്ചടി വച്ചടി കേറി വരുവല്ലായിരുന്നോ?
1: പിന്നല്ലാതെ എന്തോ സംശയം.
2: പിന്നെ എന്താണോ ഇപ്പൊ ഒരു ഇറക്കം?
1: ഒരിറക്കോ ഇല്ലെന്റെ മുതലാളി. സോറി സാറേ.
2: ആര് പറഞ്ഞു? ചാനലിന്റെ വ്യൂസ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എങ്ങനാടോ ടപ്പേന്നങ്ങ് കീപ്പോട്ട് പോയേ?
1: വ്യൂസ് അങ്ങനെ കേറി ഇറങ്ങിയൊക്കെ നിക്കും സാറേ. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 10-20 ലക്ഷം ഉണ്ടല്ലോ.
2: സബ്സ്ക്രൈബേഴ്സിനെയും കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് കാര്യമില്ല, വ്യൂസ് അങ്ങനെ കേറി കേറി പോണം.
1: അത്
2: എന്താണാടാ പറ്റിയത്?
1: ഈ ആഴ്ച നമുക്ക് ചെറിയൊരു അടി പറ്റി.
2: അടിയോ? എന്തടി?
1: മറ്റേ കുറുക്കം മൂലേന്ന് കാണാതായ സിനിമാക്കാരൻ ചെക്കന്റെ കേസില്ലേ?
2: ചെറുക്കന്റെ കേസ്?
1: ആ സ്റ്റോറി നമ്മളെങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ട് വരുമായിരുന്നു.
2: ആരുന്നല്ല? എന്നിട്ട്
1: അവനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ, വിഷം കൊടുത്ത് വെള്ളത്തിൽ താത്തിയതാണോ, അങ്ങനെ പല പല സാധ്യതകളും ഓരോരോ സ്റ്റോറി ആയിട്ട് നമ്മളങ്ങനെ കേറ്റിക്കൊണ്ട് വരുമായിരുന്നല്ലോ.
2: എന്നിട്ട്
1: ചെറുക്കൻ തിരിച്ചു വന്നു.
2: തിരിച്ചു വന്നോ?
1: ആ അത് മറ്റവന്മാരടിച്ചോണ്ട് പോയി. ആ സ്റ്റോറി നമ്മളെക്കാലും മുമ്പേ അവന്മാര് ബ്രേക്ക് ചെയ്ത് ഇന്റർവ്യൂ എടുത്ത് ഇപ്പം താണ്ടെ ഓരോ പാർട്ടായിട്ട് കൊടുത്തോണ്ടിരിക്കണം.
2: ബെസ്റ്റ്.
1: അതിനിടയ്ക്ക് നമ്മൾ മറ്റേതൊന്ന് കയറ്റിവിട്ട് ഇതൊന്ന് ചീറ്റിക്കാൻ നോക്കി.
2: ഏത്?
1: മറ്റേ നേതാവിന്റെ ആരോപണം, കുഴൽപ്പണം. ക്ലച്ച് പിടിച്ചില്ല. അപ്പോഴേക്ക് അവന്മാർ ആ ചെറുക്കനെ വെച്ച് മറ്റേ കേസ് കയറ്റിവിടാൻ തുടങ്ങി.
2: ഏത് കേസ്?
1: സംവിധായകന്റെ മറ്റേ കേസ്.
2: ഓ, സംവിധായകന്റെ മറ്റേ. ആദ്യം പോയി ബിസിനസ് പഠിച്ചിട്ട് വാടോ.
1: പണ്ടത്തെ പോലല്ല, ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലേ എന്റെ മുതലാളി. ഓരോ മണിക്കൂർ വെച്ച് പുതിയ പുതിയ ഓൺലൈൻ ചാനലുകൾ അങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുവല്ലേ.
2: അതിനെന്താ, മാർക്കറ്റായ പുതിയ പുതിയ സാധനങ്ങൾ പൊങ്ങി വന്നോണ്ടിരിക്കും. എരിവും ചൂടുമുള്ള സാധനം കൊടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആളുകൾ വാങ്ങിക്കും, അത് വിറ്റുപോവും. അതുണ്ടാക്കി കൊടുക്കുന്നതിലാ മിടുക്ക്. ഏത്
1: സംഗതി? ശരി തന്നെ. പക്ഷേ
2: എന്താന്ന് പച്ചേ, ഓരോ സ്റ്റോറിയും കാണുമ്പോ അടുത്തത് കാണാൻ ആവേശം തോന്നണം, അത് കാണുമ്പോ അടുത്തത്, അങ്ങനെ കേറി കേറി പോണം. പിടി ഒന്ന് വിട്ടാ തീർന്നു.
1: പറയാ എളുപ്പവാ, ചെയ്യുമ്പോ അറിയാൻ പാട്.
2: അതിന് പണി പഠിക്കണം. എടാ ചീപ്പടിറ്ററേ, ദാ ഈ ബാഗിനകത്ത് എന്താന്നറിയാവാടാ.
1: എന്തുവാ സാറേ?
2: ഒരു കുഞ്ഞറിഞ്ഞു പോവരുത്.
1: ഏയ് ഇല്ലില്ല.
2: ഇത് അടുത്ത ഒരു മാസത്തേക്ക് നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള എണ്ണയാടോ.
1: മനസ്സിലായില്ല.
2: മനസ്സിലാവാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഞാൻ മൂന്നാല് ദിവസം ബോംബെയിൽ പോയി നിന്നത് കാറ്റ് കൊള്ളാനാന്ന് വിചാരിച്ചോ?
1: ഒന്ന് തെളിച്ച് പറയണ്ട സാറേ.
2: എടോ, ഇത് മുഴുവൻ നമ്മുടെ സിനിമാക്കാരുടെ സ്റ്റോറീസാ. ഡയറക്ടർമാര്.

0: താരങ്ങള് സകലവന്മാരുടെയും ഉണ്ട്. മൊത്തം ഇന്റർവ്യൂവാ. ഇതുവരെ ലോകത്തൊരുത്തനും കിട്ടാത്ത കൊറേ ക്ലിപ്സും ഉണ്ട്. ഫേസ് മാസ്ക് ചെയ്തും ചെയ്യാതെയും.
1: അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
0: ക്യാപ്ഷൻ: കീറുന്ന മുഖംമൂടികൾ, കിടുങ്ങുന്ന സിനിമാ ലോകം, ഒരൊന്നൊന്നര മാസം ഓടിക്കോളും.
1: ഞാൻ ആ കാലി വീണൊന്ന് തൊഴട്ടെന്റെ മുതലാളി. അയ്യോ സാറേ,
0: വേഗം സ്റ്റുഡിയോയിൽ കയറി പണി തുടങ്ങിക്കോ. വിട്ടോ വിട്ടോ വിട്ടോ, ഇന്ന് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കേറണം.
1: ഓക്കേ ഓക്കേ ഓക്കേ.
2: പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, രചന ടി കെ മനോജൻ.
3: ഇനി ഒരു ഗാനം. യേശുദാസ് പാടിയത്, വിഷ്ണുദാസിന്റെ വരികൾക്ക് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീതം നൽകിയത്. ചിത്രം സ്വപ്നഹള്ളിയിൽ ഒരു നാൾ.

0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: തിരകൾ വീണ്ടും അലറി. കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ കാറ്റ് തേങ്ങിക്കൊണ്ടുപോയി. വലക്കാർ അപ്പോഴും ഒരു വർത്തമാനം പറയുകയും തുന്നുകയുമാണ്. കൂട്ടത്തിൽ കല്ലുവെച്ച വലിയ മൂക്കുത്തിയുമായി കടലയ്ക്ക വിൽക്കാൻ വന്ന പെണ്ണിനോട് നേരം പോക്കുകൾ തട്ടിവിടുന്നുമുണ്ട്. ഒരുത്തൻ ചോദിച്ചു,
4: രാജമ്മ ജ് എത്തിര പെറ്റ്?
3: പെറ്റില്ല.
4: പിന്നെ അനക്ക് എന്തിരുത്ത് പാത്രാസാ? പാത്രാസുള്ള പെണ്ണുങ്ങൾ മാസം മാസം പെറൂലേ?
3: ഒരു പൊട്ടിച്ചിരി ഉയർന്നു. കൂട്ടത്തിൽ രാജമ്മയും ചിരിച്ചു. രണ്ടുമാനം കടലക്ക അളന്ന് ഒരുത്തൻ്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പരിഭവസ്വരത്തിൽ പറഞ്ഞു, ഞാൻ പോണ്. വീണ്ടും കൂട്ടച്ചിരി. കടൽത്തിരകളും ഒപ്പം ചിരിക്കുന്നുണ്ടായിരുന്നു. ബഹളമയമായ ആ കൂട്ടച്ചിരിക്ക് മുകളിൽ ഒരു മനുഷ്യ ശിരസ് പൊന്തി വന്നു. ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ മനുഷ്യനെ വലിച്ച് കരയ്ക്കു കയറ്റുകയാണ്. വലിച്ചു കയറ്റിയയാൾ ചെറുപ്പക്കാരനെ കൈത്തണ്ടയിലെടുത്തു നടന്നു. കുഴയുന്ന മണലിലൂടെ അയാൾ ആടിയാടിക്കൊണ്ട് നടക്കുകയാണ്. വസ്ത്രത്തുമ്പിൽ നിന്ന് കാൽപ്പടത്തിന്മേൽ വെള്ളത്തുള്ളി ഇറ്റുവീഴുന്നത് അയാൾ അറിഞ്ഞു. നിരത്തിൽ കയറി ചുറ്റും നോക്കി. കവലയിൽ മങ്ങിയ ചുവപ്പ് വെളിച്ചവുമായി പാതി ഉറങ്ങിയ പോലെ ഒരു കുതിരവണ്ടി നിൽക്കുന്നു. അയാൾ വണ്ടിക്കാരനെ വിളിച്ചു. വണ്ടി നീങ്ങി എത്തി. കയ്യിലെടുത്ത മനുഷ്യനെ വണ്ടിയിലേക്ക് കയറ്റി. താനും കയറിയിരുന്നിട്ട് പറഞ്ഞു, കല്ലായിലേക്ക്. വണ്ടി നീങ്ങി. ചെറുപ്പക്കാരൻ്റെ മുഖത്ത് തങ്ങിയിരുന്ന വെള്ളം വടിച്ചു കളഞ്ഞു. സ്വന്തം ഉടുത്തുണികൊണ്ട് ആ ശിരസ് തുടച്ചു. എന്നിട്ട് നിശബ്ദനായിരുന്നു. ഇഴഞ്ഞിഴഞ്ഞാണ് വണ്ടി പോകുന്നതെന്ന് അയാൾക്ക് തോന്നി. അയാൾ മന്ത്രിക്കുന്ന സ്വരത്തിൽ വണ്ടിക്കാരനെ ഉപദേശിച്ചു, ഒന്ന് തെളിച്ചുവിട്, പ്രസന്റ് തരുണ്ട്. ചമ്മട്ടി ഒന്ന് രണ്ട് തവണ ശബ്ദിച്ചു. വണ്ടി ഉണർന്നു പാഞ്ഞു. കല്ലായിലെത്തിയപ്പോഴേക്കും ചെറുപ്പക്കാരൻ കൺമിഴിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. വലിയ മനുഷ്യനും വണ്ടിക്കാരനും കൂടി ചെറുപ്പക്കാരനെ താങ്ങി അകത്തു കൊണ്ടുപോയി കിടത്തി. വസ്ത്രം മാറ്റി. കുറെ ചൂട് കാപ്പി കൊടുത്തപ്പോൾ അയാളുടെ മുഖത്ത് ജീവൻ വീണു. കുട്ടി ആരാണ്? അതിന് ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞില്ല.
4: എന്തിരുത്താച്ചാലും പറഞ്ഞോ മോനെ.
3: അടുത്തു നിന്നിരുന്ന സ്ത്രീയാണ് പറഞ്ഞത്. ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ തുറിച്ചു നോക്കി. അവരുടെ ശിരസിൽ നിന്ന് കാവി നിറത്തിലൊരു പുഴയൊഴുകി വരുന്നുണ്ടോ? ഒന്നുകൂടി ഊന്നി നോക്കി. ആ സ്ത്രീ തലയിൽ തട്ടനിട്ടിരിക്കുന്നു. അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ട് കൈകുത്തി എഴുന്നേറ്റിരുന്നു.
4: ഞാൻ പോകട്ടെ.
3: പോകാം, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട്. പുരുഷനാണ് ഉപദേശിച്ചത്.
4: ഇപ്പൊ പോണം. ചാകാനാണെങ്കിൽ ഞാൻ ഇതിലും നല്ല വഴികാട്ടിത്തരാം.
3: സുലൈമാന്റെ ശബ്ദം പരുഷമായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒന്ന് ഞെട്ടി. സുലൈമാൻ ആജ്ഞാ. അത് പിന്നെ ഒന്ന് പരിങ്ങിയിട്ട് അയാൾ തുടർന്നു. അല്ല. സുലൈമാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു,
4: ചെറുപ്പം കൊണ്ടാണല്ലേ?
3: ഉത്തരമുണ്ടായില്ല.
4: രാജ്യം എവിടെയാണ്?
3: ചെറുപ്പക്കാരൻ അത് പറഞ്ഞപ്പോൾ സുലൈമാന് ഒരു ഞെട്ടലുണ്ടായി. അത് പുറത്തു കാട്ടാതെ കഴിക്കാൻ യത്നിച്ചുകൊണ്ട് അയാൾ ശാന്തമായി ചോദിച്ചു,
4: കുട്ടിയുടെ പേരെന്താണ്?
3: വിശ്വനാഥൻ. പിന്നീട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. ആ ഭാര്യയും ഭർത്താവും എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം. ജീവിതത്തിൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒരു തവണയെങ്കിലും കടപ്പെട്ടു പോകുന്നത് ഒരു ബാധ്യതയായി കരുതേണ്ടതില്ല. അത് ധർമ്മമാണ്. കടവും കടപ്പാടും കഷ്ടപ്പാടുമില്ലാതെ ഒരു ജന്മയാത്ര എങ്ങനെയാണ് പൂർത്തിയാവുക? കവികൾ കഥാപാത്രങ്ങളിലൂടെ സംസാരിക്കുന്നു, പ്രകൃതിയോടും അനുഭവങ്ങളോടും സ്വപ്നങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട്. കേൾക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ ചില നന്ദി ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഗാനം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം. ചിത്രം അനുഭവങ്ങളെ നന്ദി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ?
0: മാഡം.
3: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
3: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
3: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
5: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
4: CKYC എന്ന് വെച്ചാ?
5: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
4: RBI പറയുന്നു,
5: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
6: അവൾ എന്റെ സ്വപ്നം ഈ പടത്തിനു വേണ്ടി P. ജയചന്ദ്രൻ പാടിയത്, ശശി പേരൂർക്കടയുടെ വരികൾക്ക് V. ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ആകാശവാണി ഇപ്പോൾ ഗീതം സംഗീതം ലളിത സംഗീത പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഹേമന്തരാവിന്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
2: നമുക്ക് ഇന്നൊരു പുതിയ ഗാനം പഠിക്കാം.
3: ശരി,
2: ആ ഗാനത്തിൻ്റെ വരികൾ എഴുതിയെടുത്തുകൊള്ളൂ.
3: ശരി സാർ.
2: ഹേമന്തരാവിൻ്റെ
3: സാന്ദ്ര മൗനത്തിലും
2: രാപ്പാടി പാടുന്ന പാട്ടിൽ അടുത്ത ലൈനിൽ സഖി
3: നിന്നെ തിരയുന്ന
2: വിരഹാർദ്രതയോ ഹിമബിന്ദു
3: പൊഴിയുന്ന
2: സംഗീതമോ ഹേമന്തരാവിൻ്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ സഖി നിന്നെ തിരയുന്ന വിരഹാർദ്രതയോ ഹിമബിന്ദു പൊഴിയുന്ന സംഗീതമോ. ഒന്ന് വായിക്കൂ.
3: ഹേമന്തരാവിൻ്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ സഖി നിന്നെ തിരയുന്ന വിരഹാർദ്രതയോ ഹിമബിന്ദു പൊഴിയുന്ന സംഗീതമോ.

0: പല്ലവിൽ എന്തെങ്കിലും സംശയമുണ്ടോ?
1: അല്ല സാർ.
0: അപ്പോൾ ഒരു ആ പല്ലവി ഒരിക്കൽ കൂടെ മൊത്തം ആ നാല് വരി കംപ്ലീറ്റ് ഒന്ന് പോകണം.
1: ഓ ആ

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓട്ടമത്സരം നടക്കുന്നു. ഒരാൾ ഓടി വിജയിച്ചു. വിജയിയെ എല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്നോടൊപ്പം ഓടിയവരാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ. ചോദ്യം ചോദിച്ചയാൾ അത്ഭുതപ്പെട്ടു. ഇത് കണ്ട് വിജയിച്ച വ്യക്തി പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, അവർ കൂടി ഓടിയത് കൊണ്ടാണല്ലോ ഇതൊരു മത്സരമായതും ഞാൻ അതിൽ ജയിച്ചതും. ഒറ്റയ്ക്ക് ഓടിയാൽ ആരെങ്കിലും ജയിക്കുമോ? പരാജയപ്പെടാൻ ചിലർ കൂടെയുണ്ടെങ്കിലേ മത്സരമുള്ളൂ. അങ്ങനെ മത്സരിച്ചാലല്ലേ വിജയിയാകൂ. തീർച്ചയായും എൻ്റെ ജയത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതത്തിൽ വിജയം നേടുമ്പോൾ അതിൽ അല്പം അഹങ്കരിക്കണമെന്ന് തോന്നുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്. ആ പരാജയം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴല്ലേ നമ്മുടെ വിജയം വിജയമാകൂ. ഒറ്റയ്ക്കോടിയാൽ ഒരു മത്സരത്തിലും ആർക്കും ജയിക്കാനാകില്ലല്ലോ.

ഇന്നത്തെ ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ വലിയ കുളത്ത് നിന്ന് ഷക്കീല അമീൻ. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഒരു മഴക്കാല ഓർമ്മ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയം. അന്ന് പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാലും ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഒരു വിഷയം കൂടി പഠിക്കണം. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തേർഡ് ഗ്രൂപ്പുകാരും പഠിക്കണം. എനിക്കാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും ഇഷ്ട വിഷയമേ അല്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലെന്നും കൂട്ടിക്കോളൂ. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ്, ജനറൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങൾക്ക് തോറ്റു. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലെ തോറ്റ വിഷയങ്ങളും എഴുതി റിസൾട്ട് കാത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്ന് ട്യൂഷനൊന്നുമില്ല. എൻ്റെ ബാപ്പയുടെ അനുജന്റെ മകൾ മദ്രാസിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നു. അവളുടെ ഒരു മാമൻ 8 കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്നുണ്ട്. അവിടെ പോകാൻ അവളും എൻ്റെ സഹോദരനും തീരുമാനിച്ചു. ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനും അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. വിരുന്ന് പോകുകയല്ലേ, എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്നായിരുന്നു എൻ്റെ ചിന്ത. വീട്ടിലെ ഒരു കുടയും അയൽപ്പക്കത്ത് നിന്നുകൂടി ഒരു കുടയും വാങ്ങി ഞങ്ങൾ യാത്രയായി. നല്ല മഴ. പാട്ടുപാടിയും ഡോങ്കി കളിച്ചും തമാശ പറഞ്ഞും ഞങ്ങൾ അവിടെ എത്തി. സമയം നട്ടുച്ച. ആ സമയത്ത് കയറി ചെന്ന് ഞങ്ങളെ കണ്ട് മാമിയുടെ മുഖം വല്ലാതെയായി. മാമൻ വീട്ടിലില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പനിയും. മാമി പെട്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ചു തന്നു. മഴയത്ത് തണുത്തു വിറച്ചു പോയ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. മാമനുള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പക്ഷേ ഇങ്ങോട്ടുള്ള യാത്ര അത്ര രസകരമായിരുന്നില്ല. അങ്ങോട്ട് നടന്നതിൻ്റെ കിതപ്പും വിശപ്പും. പിന്നെ ഞങ്ങൾ കുറേ ചിരിച്ചു. നല്ല ഫുഡ് പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് വന്ന അവസ്ഥ ഓർത്താണ് ചിരിച്ചത്. അങ്ങനെ നടന്ന് വീട്ടിലെത്തി. പക്ഷേ വിരുന്നിന് പോയ ഞങ്ങൾക്ക് 3 പേർക്കും ഫുഡ് കരുതിയിരുന്നില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉമ്മ മൈദാമാവ് കൊണ്ട് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ 3 പേരും തമ്മിൽ കാണുമ്പോൾ ഈ കാര്യം പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രീ ഡിഗ്രി പാസ്സായി. ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി എടുത്ത് PSC എഴുതി ജോലി കിട്ടി. ഇപ്പോൾ റിട്ടയറായി. ഒരു പഴയ സംഭവമാണെങ്കിലും ഇത് മറക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ആലോചിക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മരണദേവനൊരു വരം കൊടുത്താൽ എന്ന് തുടങ്ങുന്നതാണ്. ഒരിക്കലും തിരിച്ചുവരാത്ത ആ ദിവസങ്ങൾ ഓർത്തുകൊണ്ട് ഗാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ, ഷക്കീല അമീൻ, വലിയകുളം, ആലപ്പുഴ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1971 പുറത്തിറങ്ങിയ വിത്തുകൾ എന്ന

ഓർമ്മച്ചപ്പിൽ ഓമനത്വമുള്ള ഒരു കൊച്ചു കത്താണ് കേട്ടോ ഇത്. ഓർമ്മച്ചപ്പിൻ്റെ ഒരു കൊച്ചു കൂട്ടുകാരൻ രഘുറാമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ആകാശവാണി, ഇതെൻ്റെ ടീച്ചർമാർക്കുള്ള കത്താണ്. വായിക്കുക. പ്രിയ ടീച്ചർമാരെ, ഞാൻ രഘുറാം. ഇന്ന് സെപ്റ്റംബർ 5, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ടീച്ചർമാർ കേൾക്കുന്നുണ്ടാവുമോ എന്നറിയില്ല. എല്ലാ ടീച്ചർമാർക്കും ആ കൊച്ചു കൂട്ടുകാരൻ ഒരു ആശംസയാണ് അയച്ചിരിക്കുന്നത്. ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി എല്ലാ ടീച്ചർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് രഘുറാം ഈ കത്ത് അയച്ചിരിക്കുന്നത്. 31-ാം തീയതി ഞാൻ എൻ്റെ കൂട്ടുകാരെ ബസ്സിൽ വെച്ച് കണ്ടു. ആഹാ, വലിയൊരു ഓർമ്മയാണല്ലോ രഘുറാം. ഞാൻ തിരക്കിയെന്ന് കൂട്ടുകാരോട് പറയണേ എന്നൊക്കെയാണ് ആ കൊച്ചു കൂട്ടുകാരൻ കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അതിനേക്കാൾ വാത്സല്യമുള്ളൊരു ഗാനമാണ് കേട്ടോ. ദൈവമേ നിന്റെ കാരുണ്യം എന്ന് തുടങ്ങുന്ന കാരുണ്യം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം വെച്ചു തരാമല്ലോ. കൈതപ്രം എഴുതി ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം. ദിവസം കഴിഞ്ഞു പോയെങ്കിലും രഘുറാമിൻ്റെ എല്ലാ ടീച്ചർമാർക്കും അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് പാട്ട് കേൾക്കാം. നല്ല നല്ല ഉയരങ്ങൾ കീഴടക്കാൻ കൊച്ചു കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇതാ ഗാനം കേട്ടുകൊള്ളൂ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കായംകുളം പട്രോളി മാർക്കറ്റിൽ നിന്ന് എസ് സി ശൈലജ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഈ വരുന്ന സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 41 വർഷം തികയുന്നു. കഴിഞ്ഞ വിവാഹ വാർഷികത്തിനും ഓർമ്മച്ചപ്പ് ഒരു ഗാനം കേൾപ്പിച്ചതിന് വളരെയധികം നന്ദി. ഇത്തവണ കേൾക്കേണ്ട ഗാനം ശ്രീദേവി എന്ന ചിത്രത്തിലെ വിവാഹം സ്വർഗത്തിൽ നടന്നാലും എന്ന ഗാനമാണ്. ഈ ഗാനം 41 വർഷത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കണമെന്നാണ് എസ് സി ശൈലജ കത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഗാനത്തിന് മുമ്പ് ഓർമ്മച്ചപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 1977 പുറത്തിറങ്ങിയ ശ്രീദേവി എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

എറണാകുളം പട്ടിമറ്റത്ത് നിന്നും എം ബി പൗലോസ് എഴുതിയ കത്ത് വായിക്കാം. വർഷം 1979. അക്കാലത്തെ

ഏറ്റവും പ്രചാരമുള്ള വാരികയിൽ പ്രസിദ്ധീകരിച്ച നോവൽ അവൾ വിശ്വസ്തയായിരുന്നു സിനിമയായി. നഗരത്തിലെ ഷേണായിസ് തിയേറ്ററിൽ പോയി വന്ന സ്ഥലത്തെ ചേട്ടന്മാർ സോമനെക്കുറിച്ചും ജയഭാരതിയെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷത്തിന് ശേഷം സമീപത്തുള്ള വിജയ ടാക്കീസിൽ സിനിമയെത്തി. 7-ാം ക്ലാസ്സുകാരനായ ഞാനും പോയി കണ്ടു. തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന പ്രശസ്ത ഗാനത്തെക്കാൾ എനിക്കിഷ്ടമായത് ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി എന്ന ഗാനമാണ്. ഓർമ്മച്ചപ്പിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യും എന്ന് കരുതുന്നു സ്നേഹത്തോടെ MP പൗലോസ്, പട്ടിമറ്റം, എറണാകുളം. ഗാനം കേൾക്കാം. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിനുവേണ്ടി കാനം EJ എഴുതി, MK അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

കായംകുളത്ത് നിന്നും അഡ്വക്കേറ്റ് രവിരാജൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ പ്രിയംവദയല്ലയോ എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ എഴുതുമ്പോൾ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാൻ മറക്കരുത് എന്ന കാര്യം പലതവണ ഓർമ്മിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ, ഓർമ്മകളും പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഓർമ്മച്ചപ്പ്. അതിനാൽ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഗാനം കേൾക്കാം. നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജനീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: മാവേലിക്കര ചുനക്കര കിഴക്ക് നിന്ന് കെ വി ഗോപാലകൃഷ്ണപിള്ള അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 2000-2001 കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുമ്പോൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കൊന്നക്കോട് LPSൽ നിയമിതനായി. ആ സമയത്തുണ്ടായ ഒരനുഭവമാണ് ഈ കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്കായി 5 മണിക്ക് കിണറ്റിൽ നിന്നും വെള്ളം കോരി തലവഴിയെ ഒഴിച്ച ശേഷം കിണറിന്റെ മതിലിന്റെ മുകളിൽ വെച്ചിരുന്ന സോപ്പ് തെരഞ്ഞ് ഇരുട്ടത്ത് തപ്പിയപ്പോൾ കൈതട്ടി സോപ്പ് കിണറ്റിൽ വീണു. പിന്നെ ഒരുവിധം കുളി കഴിഞ്ഞ് ഇലക്ഷൻ നടപടികൾ ആരംഭിച്ചു. വിജനമായ പ്രദേശമാണ്, ചുറ്റും മലനിരകൾ, കിഴക്കുവശം കർണാടക സംസ്ഥാനം. വോട്ടർമാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ കന്നഡത്തിൽ മറുപടി പറയുന്ന രീതി. ഉച്ചയ്ക്ക് ഊണിന് രാഷ്ട്രീയക്കാർ സംയുക്തമായി ഭക്ഷണം തന്നു. അടുത്ത ഒരു വീട്ടിലായിരുന്നു. ആകാശവാണിയുടെ ചലച്ചിത്ര ഗാനം അപ്പോഴതാ ഒഴുകി വരുന്നു. നീ എവിടെ, നിൻ നിഴലെവിടെ, നിന്നിൽ കാലം നട്ടുവളർത്തിയ നിശബ്ദ മോഹങ്ങളെവിടെ. ആ പാട്ടാണ് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത്. ഈ പാട്ട് ഒരിക്കൽ കൂടി ഓർമ്മച്ചപ്പിലൂടെ പ്രക്ഷേപണം ചെയ്യുമെന്ന് കരുതുന്നു. ഈ ഗാനം കേൾക്കുമ്പോൾ അന്നത്തെ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞുവരും. മറക്കാത്ത ഓർമ്മകൾ. ഇന്നിപ്പോൾ പെൻഷനായി വിശ്രമ ജീവിതം നയിക്കുമ്പോൾ 25 വർഷം മുമ്പ് നടന്ന സംഭവം രസകരമായി തോന്നുന്നു. ഇനി ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ, മനുഷ്യർ, സംഭവങ്ങൾ. കത്ത് നിർത്തട്ടെ. സ്നേഹത്തോടെ, കെ വി ഗോപാലകൃഷ്ണപിള്ള. ചുനക്കര കിഴക്ക്, മാവേലിക്കര. ഗാനം കേൾക്കാം. 1967 പുറത്തിറങ്ങിയ ചിത്രമേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവൻ

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചെപ്പിനും അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ഈ പരിപാടി കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ 1000 ആശംസകൾ. ഓർമ്മകൾ ഒരു പുഴ പോലെയാണ്, എത്ര വർണ്ണിച്ചാലും എഴുതിയാലും തീരില്ല. ചിലപ്പോൾ സുഖമുള്ള ഓർമ്മകളായിരിക്കും, മറുഭാഗത്തോ ദുഃഖം നിറഞ്ഞതായിരിക്കും. റേഡിയോ എന്ന നന്മപ്പെട്ടിയിലൂടെ പുറം ലോകത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ എന്ത് ആശ്വാസം തോന്നുന്നു. ഞാൻ ഒരു ചെറിയ ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഒരു ദിവസം സ്കൂൾ വിട്ടുവരുമ്പോൾ ഒരു ബൈക്ക് എൻ്റെ കാലിലിടിച്ചു. കാലിലെ തൊലി അല്പം പോയി. വൈകിട്ട് എൻ്റെ അച്ഛൻ ഇത് കണ്ട് എന്നോട് ചോദിച്ചു, എന്തു പറ്റിയതാ മോനെ കാലിൽ? ഞാൻ പറഞ്ഞു, ഒരു ബൈക്ക് വന്ന് തട്ടിയതാ. അച്ഛനാകെ ദേഷ്യപ്പെട്ടു. പിന്നെ ആ ബൈക്കുകാരനെ എങ്ങനെയോ കണ്ടെത്തി ഒത്തിരി വഴക്കു പറഞ്ഞു. ആ ബൈക്കുകാരൻ പരിചയമുള്ള ആളായിരുന്നു. ഇന്ന് എൻ്റെ അച്ഛനില്ല, ആ ബൈക്കുകാരനും മരിച്ചുപോയി. അന്നത്തെ ചെറിയ കുട്ടിക്കാലവും ആ ബൈക്കും കുറേ കൂട്ടുകാരും സ്കൂൾ വിട്ടു വരുമ്പോഴുള്ള ഓട്ടവും ചെളിവെള്ളത്തിലെ കളിയും ഇന്നും ഓർമ്മകളിൽ തേൻമഴ പെയ്യിക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മകളെ കൈവളച്ചാർത്തി എന്നുള്ള ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മലയാളപ്പുഴയിലുള്ള ബിജു ആവശ്യപ്പെട്ടിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കഥ ശ്രദ്ധിച്ചു കാണുമല്ലോ. വെട്ടിമാറ്റുന്ന ചില്ലയിലാണ് പുതിയ നാമ്പുകൾ ഉണ്ടാവുക. ഉണങ്ങി വീഴുന്ന വിത്താണ് പുതിയ ചെടിയായി വളരുക. ഒന്നും അവസാനമല്ല എന്ന സത്യമാണ് പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

0: ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa.aartvm@gmail.com. ഒരിക്കൽ കൂടി പറയാം: ormachappa.aartvm@gmail.com. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഏറെ ഒന്നും പറയുവാനില്ല. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ എല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും കേൾക്കാം അടുത്ത ഓർമ്മച്ചപ്പിൽ. അതുവരെ വിട.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ ജെ ജോഷിലാൽ.

0: പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
7: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
9: പറയൂ.
8: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
9: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
8: എങ്ങനെ ചെയ്യേണ്ടത്?
9: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
8: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
9: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
8: ഇത്രയുള്ളൂ?
9: ഇത്രയുള്ളൂ.
8: ഇപ്പോൾ മനസ്സിലായി.
9: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
8: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
10: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
11: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
10: CKYC എന്ന് വെച്ചാ?
11: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
10: വാ, RBI പറയുന്നു,
11: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.

ഇനി ചലച്ചിത്രഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത്തിൻ്റെ സംഗീതം, കെ എസ് ചിത്ര പാടിയത്. ചിത്രം തച്ചോളി വർഗീസ് ചേക്കവർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയണ്ട. ഡിജിറ്റൽ ഇന്ത്യ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നു. ആധാർ കാർഡ് തിരുത്തൽ, റേഷൻ കാർഡ് സേവനങ്ങൾ, നികുതി അടയ്ക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി എളുപ്പമാക്കാം. മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ നേടുക.

0: എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടികൾ കേട്ട് അയച്ച അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോന്നായി വായിക്കാം.
0: ഒപ്പം ഇമെയിലായി അയച്ച സന്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. ശ്രവ്യമധുരമായ ഗുരുദേവ വൈഖരി പ്രഭാതത്തിൽ ഉദയഗീതമായി ഒഴുകിയെത്തി ഹൃദയത്തെ തൊട്ടുണർത്തി എന്ന് അഭിപ്രായപ്പെടുകയാണ് ഹരികുമാർ തോട്ടപ്പള്ളി. സുന്ദരമായ ഗുരുഗീതകം ചതയദിനത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. കോഴിക്കോട് പ്രശാന്ത് ആലപിച്ച ഗാനവും ഏറെ ഇഷ്ടമായി. ആകാശവാണിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഹരികുമാർ തോട്ടപ്പള്ളി.
1: ആകാശവാണി തിരുവനന്തപുരം നിലയം ഉത്രാട ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത നാടകം ഓണം ദ റിയൽ എക്സിറ്റ് നല്ല നിലവാരം പുലർത്തി എന്നാണ് വെള്ളായണിയിൽ നിന്ന് കിരൺ എസ് എഴുതുന്നത്. അതുപോലെ ഓഗസ്റ്റ് 23rd ബാലലോകം പരിപാടിയിൽ തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഏറെ ഇഷ്ടമായി എന്നും അറിയിക്കുന്നുണ്ട്.
0: പാട്ടും പൊരുളും പരിപാടിയിൽ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനത്തിന്റെ രചനാഭംഗിയും സംഗീത മേന്മയും പൊരുളും തിരിച്ചത് ഏറെ കൗതുകകരമായിരുന്നു. മാത്രമല്ല, വിഷുക്കണിയിലെ ഇതര ഗാനങ്ങളിലും എപ്രകാരം നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ സൂചനകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതും ഉചിതമായി. എറണാകുളത്തെ എം പി പൗലോസ് പട്ടിമറ്റം എഴുതിയ കത്താണിത്.
1: തിരുവോണത്തിന് ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായി എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ അന്നത്തെ ഉഷമലരി ഓണം കവിതാ നേരത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിച്ച കവിത, ഇങ്ങനെ ഓരോ പരിപാടിയും തിരുവോണ ദിനത്തെ വിളിച്ചറിയിക്കുന്ന നല്ല പരിപാടികളായിരുന്നു എന്നാണ് ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സെപ്റ്റംബർ 1 ഡോക്ടർ വെള്ളിമൺ നെൽസൺ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തനീയമായി.
0: കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്തു നിന്നും അംബികാമനു അയച്ച കത്താണ് അടുത്തത്. ഓണവിഭവങ്ങളെല്ലാം ഒന്നാം തരമായിരുന്നു. ആവണി പൊന്നുഞ്ഞലെല്ലാം തുടക്കം മുതൽ കേട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായത് മധു ബാലകൃഷ്ണൻ, വൈക്കം വിജയലക്ഷ്മി, ശരത് എന്നിവർ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞലായിരുന്നു. പിന്നെ ഏകധാരയിലെ ലളിതഗാനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ട് എഴുതുന്നു. പ്രമേഹ രോഗമുള്ളവരും രോഗം വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവരിച്ച പരിപാടി വളരെയേറെ ഉപകാരപ്രദമായി. 24th ഹലോ ഡോക്ടർ, മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് വളരെ നന്നായി. വയലും വീടും പരിപാടിയിൽ തിരുവോണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി വളരെയേറെ ഇഷ്ടമായി. മുറ്റത്തെ ഉത്രാടം പ്രത്യേക പരിപാടി, ഓർമ്മയിൽ ഒരു ഓണനിലാവ്, പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഏതാനും വരികൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഉത്രാടം തിരുവോണത്തിന്റെ തലേ ദിവസമാണ്. തിരുവോണത്തിനുള്ള ഉത്രാടപ്പാച്ചിൽ, എല്ലാവരും തിരക്കിലാണ്. പണ്ട് 50 മുൻപുള്ള എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി. ഇങ്ങനെ വളരെ വിശദമായി ഓരോ പരിപാടികളെക്കുറിച്ചും ശ്രോതാവ് എഴുതിയിട്ടുണ്ട്.
0: ഓണപരിപാടികൾ ഇഷ്ടമായി എന്ന് കത്തയച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം വള്ളിക്കൂട് നിന്ന് തങ്കച്ചൻ. ഓണപരിപാടിയിൽ ചിലതിനെ പറ്റി അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 24th ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ നല്ല നിലവാരം പുലർത്തി. 25th കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ശ്രദ്ധേയമായിരുന്നു. 27th ആരോഗ്യ കേരളം പരിപാടിയിൽ ഡോക്ടർ രമ്യ പ്രകാശ് സ്ട്രോക്കിനെ പറ്റി നടത്തിയ പ്രഭാഷണം ഏറെ അറിവ് പകരുന്നതായിരുന്നു. 26th ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ നാടൻ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നതായിരുന്നു. 27th പ്രകാശധാരയിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട രീതിയെപ്പറ്റി ഡോക്ടർ ലക്ഷ്മി എം കെ നൽകിയ നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്.
1: ഓണപരിപാടികളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആവണി പൊന്നുഞ്ഞാലിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ ആണ് ശ്രോതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ശ്രോതാക്കളുമുണ്ട്. എം ഡി ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ പറയുന്നത് ഈ ഓണത്തിനൊരുക്കിയ ആവണി പൊന്നുഞ്ഞാൽ നിലവാരം പുലർത്തിയില്ല എന്നതാണ്. നമ്മുടെ മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നവരുമായ ഒട്ടേറെ ഗാനരചയിതാക്കളുടെ എത്ര ഓണപ്പാട്ടുകൾ ആകാശവാണിയുടെ ശേഖരത്തിലുണ്ട്. അതൊക്കെ ഈ ഓണത്തിന് പ്രക്ഷേപണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറെ നല്ല ഗാനങ്ങൾ കൂടി കേൾക്കാനുള്ള ഒരവസരമായി ഓണം മാറണം എന്നാണ് ഈ ശ്രോതാക്കളുടെ അഭിപ്രായം. മറ്റൊരു കത്തിൽ 29th രാത്രി 8 പ്രക്ഷേപണം ചെയ്ത നാടകം മാവേലി വന്നു മടങ്ങി, വട്ടപ്പാറ രാമചന്ദ്രന്റെ രചനയിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്തത് രസാവഹമായി.

0: ഇരുന്നു, അരമണിക്കൂർ പോയതറിഞ്ഞില്ല എന്നാണ് എഴുതുന്നത്. അതുപോലെ 22-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നാടകം ഇങ്ങനെയും ഒരു ഓണം നല്ല പ്രമേയമായിരുന്നു എന്നും ഈ ശ്രോതാക്കൾ അഭിപ്രായപ്പെടുന്നു.
1: ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കിയ ഓണപരിപാടികളെല്ലാം മികച്ചു നിന്നു. ഉച്ചയ്ക്കുള്ള ആമണി പൊന്നുഞ്ഞാൽ രസകരമായി ആസ്വദിച്ചു. കാലത്തെ ഉണ്ടായിരുന്ന ഓണം കവിതാനേരവും ഓണം കഥാവേളയും 3 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു എം ജി ധരൻ, തൃക്കരിപ്പൂർ.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മാന്നാറിൽ നിന്ന് ആരിഫ ബീവിയാണ്. സാഹിത പ്രമുഖൻ നീലേശ്വരം സദാശിവൻ, ഫാദർ സുശീൽ വർഗീസ്, എം വി സതീശൻ, സുഹൈബ് മൗലവി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഹരിപ്പാട് അച്യുത ശാസ്ത്രി എന്നിവരുടെയൊക്കെ സുഭാഷിതം വളരെയേറെ ഇഷ്ടമായി എന്നാണ് ആരിഫ ബീവി എഴുതുന്നത്. അതുപോലെ മനോയാനം പരിപാടി വളരെയേറെ ഇഷ്ടമാണ്. തൊഴിലാളി മണ്ഡലത്തിൽ മൃദംഗവാദ്യ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സജീവുമായി നടത്തിയ അഭിമുഖം വളരെയേറെ നന്നായിരുന്നു. അതുപോലെ മറ്റൊരു ദിവസം ലോറി ഡ്രൈവറായ ദേവരാജനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖവും ഇഷ്ടമായി. കാലം സാക്ഷിയിൽ ജുബ്ബ രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്, ഗ്രാമകേരളത്തിൽ ഊഞ്ഞാലിനെ കുറിച്ച് കുരിപ്പുഴ സജീവ് അവതരിപ്പിച്ചത് നന്നായിരുന്നു. വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ വളരെയേറെ ഇഷ്ടമായി. ഇങ്ങനെ വിവിധ പരിപാടികളെ കുറിച്ച് ശ്രോതാവ് എഴുതിയിട്ടുണ്ട്.
1: കല്ലമ്പലത്ത് നിന്ന് ശശി കെ വെട്ടൂർ അയച്ച കത്തിൽ ചതയ ദിനത്തിൽ നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശിലാസ്ഥാപനം നടത്തിയ നെടുങ്കണ്ട ശ്രീനാരായണ വിലാസം സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാനെന്ന് ശശി കെ വെട്ടൂർ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: മാവേലിക്കരയിൽ നിന്ന് മനോജ് എഴുതുന്നു, ഇങ്ങനെ ഒരു ഓണം എന്ന നാടകം കേട്ടു, വളരെ ഇഷ്ടമായി. നാടകരചന നടത്തിയ സുഗതകുമാരിക്കും നടീനടന്മാർക്കും കൂടിയാണ് ഈ ആശംസ എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. ഒപ്പം ഈ പരിപാടി സംവിധാനം ചെയ്ത ബേബൻ കൈമാപ്പറം വരും. ശ്രീനാരായണ ഗുരു എന്ന കഥാപ്രസംഗം ഇഷ്ടമായി എന്നുകൂടി അറിയിക്കുന്നു മനോജ്. ഒപ്പം ഓർമ്മച്ചെപ്പ്, ഉമങ്ക്, രഞ്ജിനി തുടങ്ങിയ പരിപാടികൾ കേൾക്കുന്നുണ്ട്. രാഗാമൃതം നന്നായി, ലളിത സംഗീത പരിപാടി കണ്ടതും കേട്ടതും. ഈ പരിപാടികളൊക്കെ കേട്ട് ആസ്വദിക്കാറുണ്ട് എന്നുകൂടി അറിയിക്കുന്നു.
1: ഗിരിജ വെച്ചൂർ അയച്ച കത്ത്, വള്ളപ്പാട്ടിന്റെ നാട്ടിലൂടെ എന്ന പരിപാടി കേട്ടു, വളരെ നന്നായിരുന്നു.
0: തൃശൂർ നിലയം അവതരിപ്പിച്ച പരിപാടിയായിരുന്നു ഇത്.
1: ചതയദിനത്തിൽ 4 മണിക്ക് പ്രക്ഷേപണം ചെയ്ത 50 വർഷങ്ങൾക്ക് മുമ്പ് എന്ന പരിപാടിയെ പറ്റി കേട്ടപ്പോൾ, എന്നാൽ പഴയ ചലച്ചിത്രഗാനങ്ങളാണ് അവതരിപ്പിച്ചത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ അവളുടെ ആഗ്രഹങ്ങളും അമ്മാവനായ ഭാസ്കരൻ മാമയുടെ പട്ടാള ജീവിതവും എല്ലാം ചേർത്ത് അവസരോചിതമായി ഗാനങ്ങൾ ചേർത്ത് അവതരിപ്പിച്ച പരിപാടി വളരെ മികച്ചതായിരുന്നു. 27-ാം തീയതിയിലെ പത്തിയൂർ ശങ്കരൻകുട്ടിയുടെ കഥകളിപ്പദങ്ങൾ വളരെ ഗംഭീരമായി. അതിലെ കുമ്മിയും അദ്ദേഹം വളരെ ഗംഭീരമാക്കി അവതരിപ്പിച്ചു. 31-ാം തീയതിയിലെ മായാക്കാഴ്ചകളിൽ കുട്ടിക്കൃഷ്ണമാരവരുടെ ഭാരത പര്യടനം 2 ഭാഗങ്ങളായി കേട്ടു. വളരെ മികവുറ്റതായിരുന്നു എന്നാണ് ഗിരിജ വെച്ചൂർ എഴുതിയിരിക്കുന്നത്.
0: 25-ാം തീയതിയിലെ യുവവാണി പരിപാടി നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു കാർത്തിക അണ്ടല്ലൂർ. അന്ന് കിസാൻ വാണിയിൽ കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഡോക്ടർ ചിത്രയനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം, കൃഷിക്കായുള്ള മണ്ണു പരിശോധന മുതൽ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ വരെ ഒന്നൊഴിയാതെ സ്പർശിച്ചു. ഷംല ഹംസ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ മനോഹരമായിരുന്നു. ഓണം ദ റിയൽ എക്സിറ്റ് നാടകം ശരിക്കും പ്രമേയം കൊണ്ട് റിയൽ തന്നെയായിരുന്നു. 25-ാം തീയതിയിലെ പ്രകാശധാരയിൽ കുട്ടികളിലെ ന്യൂമോണിയയെക്കുറിച്ച് ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിച്ചത് ന്യൂമോണിയ നിസ്സാര രോഗമല്ല എന്നത് മനസ്സിലാക്കി തന്നു. ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ലവ് ഇൻ 70s ഇന്നത്തെ കാലത്ത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ നന്നായി അനാവരണം ചെയ്യുന്നതായിരുന്നു എന്നുകൂടി ശ്രോതാവ് അറിയിക്കുന്നു. കൊച്ചി നിലയം അവതരിപ്പിച്ച പരിപാടിയായിരുന്നു അത്. കലാമണ്ഡലം അച്യുതമാരാരം സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റ് വളരെയേറെ ആസ്വദിച്ചു. കലാമണ്ഡലം വിനോദും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങളും നന്നായിരുന്നു.
1: അത് കഥകളിപ്പദക്കച്ചേരിയായിരുന്നു. വിവിധ ആട്ടക്കഥകളിലെ പദങ്ങളായിരുന്നു അതിൽ. ഓണം പ്രമാണിച്ച് അവതരിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിയായിരുന്നു.
0: ഗീതം സംഗീതം ലളിതഗാന പരിപാടിയിൽ സുരേന്ദ്രൻ സംഗീതം നൽകി ആര്യ എം ജി പഠിക്കുന്ന ഓണപ്പാട്ട് ഉഷാറായിരുന്നു. നിയമരംഗത്തിൽ വിൽപത്രം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികളെക്കുറിച്ച് അഡ്വക്കേറ്റ് അരുണ വി കെ നടത്തിയ പ്രഭാഷണം വിൽപത്രം തയ്യാറാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. ഓണപ്പാട്ടുകളൊക്കെ ഏറെ ഇഷ്ടമായി. ഓണത്തോടനുബന്ധിച്ച് തൃശൂർ നിലയം അവതരിപ്പിച്ച സംഗീതശില്പം വളരെയേറെ ആസ്വദിച്ചു. 26-ാം തീയതി സ്മൃതി മധുരത്തിലെ തുമ്പിപ്പാട്ട് ഉഷാറായിരുന്നു. 27-ാം തീയതി ശാസ്ത്രലോകത്തിൽ സസ്തനികൾ ഉണ്ടായതെങ്ങനെ എന്നതിനെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം നല്ല നിലവാരം പുലർത്തി. വിവിധ കഥകളിപ്പദങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ആട്ടക്കഥാ കച്ചേരി ശ്രവണ സൗകര്യമുള്ളതായിരുന്നു എന്നുകൂടി ശ്രോതാവ് അറിയിക്കുന്നു. സാഹിത്യരംഗത്തിൽ ആശാന്റെ ബാലകവിതകളെക്കുറിച്ച് ഡോക്ടർ എം എസ് സുചിത്ര നടത്തിയ പ്രഭാഷണം ഗംഭീരമായി. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ കേട്ട് അഭിപ്രായം എഴുതിയിട്ടുണ്ട് കാർത്തിക അണ്ടല്ലൂർ.
1: ആചാര്യ തിരുവത്ര ചാവക്കാട് തൃശൂർ നിന്ന് അയച്ച കത്ത്, ആർത്രൈറ്റിസ്

0: അഥവാ സന്ധിവേദന ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറാൻ പ്രയാസവുമാണ്. ഒരു പരിധിവരെ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിഞ്ഞാൽ സന്ധിവേദനയ്ക്ക് അല്പമെങ്കിലും ശമനം ലഭിക്കാതിരിക്കില്ല. സന്ധിവാദത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെന്ന് ഭിഷഗ്വരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 31-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്ന വിഷയത്തെ അധികരിച്ച് ആയുർവേദ ഡോക്ടറായ ലക്ഷ്മി എസ് ആർ നടത്തിയ പ്രഭാഷണം വസ്തുനിഷ്ഠവും ഉപകാരപ്രദവുമായ നല്ലൊരു പരിപാടിയായിരുന്നു.
1: കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദ് വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും എല്ലാ ദിവസങ്ങളിലെയും സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം ഈ പരിപാടികളൊക്കെ വളരെയേറെ ആസ്വദിച്ചു എന്നെഴുതിയിട്ടുണ്ട്. 27-ാം തീയതി 1 മണിക്ക് ബിജിപാൽ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ വളരെയേറെ നന്നായിരുന്നു. അതുപോലെ 5:45 രാധിക തിലക് പാടിയ ഭക്തിഗാനങ്ങളും, എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മ ചെപ്പ്, അയിലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം എന്നിവ ഇഷ്ടപ്പെട്ടു. ഒപ്പം 25-ാം തീയതി ഷംല ഹംസ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ, 9:30 സി എസ് സോമശേഖരൻ അവതരിപ്പിച്ച കഥാപ്രസംഗം, തിരുവോണ ദിവസത്തിൽ 9:30 പ്രക്ഷേപണം ചെയ്ത ശ്രാവണ സംഗീതികയും ഇഷ്ടമായി.
0: ആഗസ്റ്റ് 20-ാം തീയതി രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനൻ പങ്കെടുത്തത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് രാജി മരത്തൻകോട്. ഒരു മഴക്കാലം കൂടി എന്ന നാടകം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ നാടകം അത്ര നിലവാരം പുലർത്തിയില്ലെന്നാണ് കുന്നിക്കോട് നിന്ന് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: പുന്നയൂർക്കുളം മന്നലാങ്കുന്നിൽ നിന്ന് ടി കെ അബ്ദുൾ ജലീൽ എഴുതുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആസ്പദമാക്കി സി ആർ സോമശേഖരൻ അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെയേറെ ഹൃദയസ്പർശിയായി. 26-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ സ്വർണ്ണപ്പണിക്കാരനായ ഇ എസ് സിജുവുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം ശ്രദ്ധേയമായി. തിരുവോണ ദിവസം രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഓണനിലാവ് ഉദിക്കുമ്പോൾ എന്ന ചിത്രീകരണ പരിപാടി ഏറെ ഇഷ്ടമായി. ശ്രാവണ ഹർഷം സംഗീതശില്പവും വളരെ നന്നായിരുന്നു. ഓണപ്പാട്ടുകളും നാടൻ പാട്ടുകളും കുമ്മാട്ടിപ്പാട്ടുകളും ഒക്കെയായി നല്ല ഒരു ഓണവിഭവം തന്നെയായിരുന്നു ഈ പരിപാടി.
0: തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ എഴുതുന്നു, ഓണക്കാലത്ത് ശ്രോതാക്കൾക്കായി ഒരുക്കിയ വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു ഓണപ്രോഗ്രാമുകൾ എന്ന് നിസ്തർക്കം പറയാം. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഓരോന്നും. ഓണം കവിതാനേരം, സുഭാഷിതങ്ങൾ, ഉദയഗീതം, പ്രകാശധാര, കാലം സാക്ഷി, മനോയാനം, ലളിതഗാനം എന്നിങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: ആദിച്ചനല്ലൂരിൽ നിന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ ശ്രീലകം എഴുതുന്നു, ആകാശവാണിയുടെ ഓണപരിപാടികളെല്ലാം തന്നെ ഒന്നിനൊന്ന് ആസ്വാദ്യകരമായിരുന്നു. തിരുവോണ ദിവസം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം വേറിട്ടൊരനുഭവമായി. ബന്ധങ്ങളുടെ ഇടകൾ ഒന്നൊന്നായി പൊട്ടിപ്പോകുന്നുവെന്നും അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആഹാരത്തിന് പകരം ഫാസ്റ്റ് ഫുഡ് തേടി പോകുന്നവരാണ് പുതുതലമുറയെന്നും ആ സുഭാഷിതത്തിൽ പറഞ്ഞപ്പോൾ തിരുവോണത്തിന്റെ പ്രാധാന്യം ഓർത്തുപോയി. തിരുവോണ ദിവസം മന്ത്രി പി സി വിഷ്ണുനാഥ് അതിഥിയായി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും, അവിട്ടം ദിനത്തിൽ ബിജിപാൽ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും ഒരുപാട് ഇഷ്ടമായി. തിരുവോണമൊരുക്കുന്ന തിരുവരങ്ങ് എന്ന തിരുവോണദിന പ്രത്യേക പരിപാടി എൻ ജെ ജോഷിലാലിന്റെ ശബ്ദത്തിൽ ആകർഷകമായി തോന്നി. അവിട്ടം ദിവസത്തിൽ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത കഥകളി പദ കച്ചേരിക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത്രയും മികച്ച ഒരു ശ്രവ്യാനുഭവം മുൻപുണ്ടായിട്ടേയില്ല.
0: കലാമണ്ഡലം വിനോദ് അവതരിപ്പിച്ച കഥകളി പദ.
1: അതെ, തിരുവോണ ദിവസം രാത്രി 10:30 പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയും വളരെ മികച്ചതായിരുന്നു. രാഗാമൃതത്തിൽ അർജുൻ ബി കൃഷ്ണ പാടിയ മലയാള കൃതികൾ മികച്ച നിലവാരം പുലർത്തി. ഉഷ ശൂലപാണി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നന്നായി ആസ്വദിച്ചു. കുരിപ്പുഴ സജീവ് അവതരിപ്പിക്കുന്ന നോവൽ സഞ്ചാരം പരിപാടിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നോവൽ സഞ്ചാരം ഓണദിനങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം പകർന്നു. ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഓണക്കാലത്ത് രഞ്ജിനി എന്ന പരിപാടി ഇല്ലാതെ പോയതിൽ ദുഃഖം അറിയിച്ചുകൊണ്ടാണ് ശ്രോതാവ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
0: മുൻവർഷങ്ങളിലും അത്തം ദിനം മുതൽ ചതയ ദിനം വരെ നമ്മൾ ആവണി പൊന്നുഞ്ഞാൽ അതുപോലുള്ള ഓണം പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. അപ്പോഴും രഞ്ജിനി കൊടുക്കാറില്ല. ഇന്നത്തെ കത്തുകൾ ഏകദേശം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം. ദിലീപ് വി മുഹമ്മദ് അയച്ചത്, സംഗീത സംവിധായകൻ ശരത് പങ്കെടുത്ത് ആവണി പൊന്നുഞ്ഞാലിലെ പാട്ടും പറച്ചിലും ലളിതവും സാധാരണ മട്ടിലുള്ളതുമായത് പരിപാടിയെ കൂടുതൽ ഹൃദ്യമാക്കി. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവോണനിരത്തിൽ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും മന്ത്രിയുടെയോ രാഷ്ട്രീയക്കാരന്റെയോ മേല പാകപ്പാടെ മാറ്റിവെച്ച് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. മന്ത്രി നല്ലൊരു ഗായകൻ കൂടിയാണ് എന്ന് തെളിയിക്കുന്നതായി ആവണി പൊന്നുഞ്ഞാൽ. തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു. വള്ളംകളിയുടെ നാട്ടിലൂടെ സഞ്ചരിച്ച് തൃശൂർ നിലയം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഏറെ വിജ്ഞാനപ്രദവും ആസ്വാദ്യകരവുമായി. വൈ എസ് പൗർണമിയുടെ ആഖ്യാനവും മനോഹരമായി.

0: അവിട്ടനാളിൽ വൈകിട്ട് 4 മണിക്ക് അവതരിപ്പിച്ച ലവ് ഇൻ 70s എന്ന പരിപാടിയിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എങ്കിലും പ്രണയാർദ്രമായ ഏതാനും പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാനായി. ഓണചിന്തകൾ പങ്കുവച്ച വാർത്താവീക്ഷണവും ഓണ ഓർമ്മകൾ അവതരിപ്പിച്ച പ്രഭാതഭേരിയുമൊക്കെ അവസരോചിതമായി. ഓണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടികളുടെ പ്രക്ഷേപണം തുടരുമ്പോൾ അവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ എഴുതാമെന്ന് കരുതുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അതേസമയം ജീവിതമാർഗത്തിനായി തലയിൽ മീൻ ചുമന്ന് വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതുമായ സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അത്ര ചെറുതല്ലെന്ന് ബോധ്യപ്പെടുന്നതായി ആ വിഷയം കൈകാര്യം ചെയ്ത പ്രഭാതഭേരി. ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2 കേരകൃഷിയും കേരകർഷകരും നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത പ്രഭാതഭേരി ഏറെ ഇഷ്ടപ്പെട്ടു. പ്രകാശധാരയിൽ വിവിധതരം തൈറോയിഡുകളെക്കുറിച്ചും അതിനുള്ള ഹോമിയോ പ്രതിവിധിയെക്കുറിച്ചും ഡോക്ടർ ത്വാഹിറ ചെയ്ത പ്രഭാഷണം ഒട്ടേറെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്നതായി. വള്ളംകളി കേരളക്കരയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നിറച്ചാർത്ത് മാധ്യമപ്രവർത്തകനായ ആർ രവികുമാർ തയ്യാറാക്കിയ വാർത്താവീക്ഷണം കേരളത്തിലെ വള്ളംകളിയെ സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒന്നായി. നവോത്ഥാന നായകനും ക്രാന്തദർശിയുമായ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ജീവിത മൂല്യങ്ങളെ സ്വാംശീകരിച്ച് MV സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദ്ദീപകമായിരുന്നു. ആകാശവാണിയുടെ ഓണപരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയം 12 ദിവസം നീണ്ടുനിന്ന പ്രമുഖർ പങ്കെടുത്ത ആവണിപ്പൊന്നുഞ്ഞൽ തന്നെയായിരുന്നു. ഇങ്ങനെ വളരെ വിശദമായി മെയിലയച്ചിരിക്കുകയാണ് ദിലീപ് വി മുഹമ്മദ്.
1: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര എഴുതുന്നു, കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഗുരുദേവൻ നൽകിയ സംഭാവനകളും ഉപദേശങ്ങളും വളരെ വലുതാണ്. 29-ാം തീയതി നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. സാഹിത്യവേദിയിൽ ഉഷാദേവി MS അവതരിപ്പിച്ച യാത്രാമൊഴി എന്ന കഥ സ്വന്തം സഹോദരന്റെ ക്രൂരത മൂലം ജീവിതം നഷ്ടപ്പെട്ട കാമുകനെ കാണാനുള്ള അവസാന യാത്ര മനോഹരമായി വരച്ചുകാട്ടി. ജയബാലൻ കാര്യാട്ട് അവതരിപ്പിച്ച സ്വപ്നസാക്ഷ്യം, അക്ഷരമുറ്റം എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. നയന മണ്ണഞ്ചേരി അവതരിപ്പിച്ച കഥയും ഇഷ്ടപ്പെട്ടു. അറവുമാലിന്യ സംസ്കരണശാലകൾ പൂർണ്ണമായും ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കി നിർമ്മിക്കണം എന്നത് ആസ്പദമാക്കി അവതരിപ്പിച്ച പ്രഭാതഭേരി ശ്രദ്ധേയമായി. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ദൈവങ്ങളായോ അമാനുഷികരായോ കാണുന്നതിനു പകരം സാധാരണ മനുഷ്യരായി അവതരിപ്പിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് കൂടിയായി കണക്കാക്കപ്പെടുന്ന കുട്ടിക്കൃഷ്ണ മാരാർ രചിച്ച ഭാരത പര്യടനത്തെ വിലയിരുത്തിയ മായാമുദ്രകൾ ശ്രദ്ധേയമായി. നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനും ആഗോള വിപണിയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അത്യന്താപേക്ഷിതമാണ്. ലോക നാളികേര ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരിയും ശ്രദ്ധേയമായി എന്ന് അറിയിക്കുന്നു മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര.
0: ലതീഷ് കുന്നുമ്മൽ അയച്ച സന്ദേശം, ഓണനിലാവിന്റെ മൃദുസ്പർശം പോലെ, പൂക്കളത്തിന്റെ വർണ്ണഭംഗി പോലെ ഒരു പരിപാടിയായിരുന്നു ആവണി പൊന്നുഞ്ഞൽ. ഓണത്തിന്റെ പവിഴച്ചിരിയിലേക്ക് മലയാളത്തിന്റെ മധുര സ്വപ്നങ്ങൾ ചേർത്തുവെച്ച ഈ പരിപാടി ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരനുഭവമായി മാറി. പരിപാടിയിലെ ഓരോരുത്തരുടെയും പാട്ടു തെരഞ്ഞെടുപ്പ് അതീവ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ ഓണവിഭവങ്ങളെല്ലാം തന്നെ കെങ്കേമമായി. സഞ്ചാരി എന്ന പരിപാടിയിലൂടെ സന്തോഷ് ജനാർദ്ദനൻ അലാസ്കയെക്കുറിച്ച് പങ്കുവച്ച യാത്രാവിവരണം കേട്ടത് റേഡിയോയിലൂടെയല്ല, ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു. കേട്ടപ്പോൾ അത് കേൾവിക്കപ്പുറം ഒരു യാത്രയുടെ അനുഭവമായി മാറുകയായിരുന്നു. അലാസ്കയിലെ മഞ്ഞുമലകളും നിശബ്ദമായ താഴ്വരകളും അനന്തമായ ആകാശവും അവയെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിൽ ഒരു ചിത്രമായി തെളിഞ്ഞുവന്നു. അദ്ദേഹം അലാസ്കയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നില്ല, അലാസ്കയിലൂടെ ഞങ്ങളെ നടത്തുകയായിരുന്നു എന്നാണ് ലതീഷ് കുന്നുമ്മൽ അറിയിക്കുന്നത്.
1: ലതീഷ് കുന്നുമ്മലിന്റെ ഈ ഒരു ഇമെയിലോടുകൂടി ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
0: ആകാശവാണി പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചുകൊണ്ട് വീണ്ടും കത്തുകൾ അയയ്ക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950104.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ AIRTVMPM@gmail.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIRTVMPM@gmail.com. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ സാധ്യതകൾ

0: ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496596321. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി
1: നിയമരംഗം. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ.
2: എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നതല്ല, വിധിക്കാതെ കേൾക്കുക, സഹായം തേടാൻ പ്രേരിപ്പിക്കുക, ആവശ്യമായ പിന്തുണ നൽകുക എന്നതാണ് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വശം കൂടി നമുക്ക് പരിശോധിക്കാം. നിയമം ആത്മഹത്യയെ എങ്ങനെയാണ് കാണുന്നത്? ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റമാണോ? ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരാളോട് നിയമത്തിന്റെ സമീപനം എന്താണ്? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമമായിരുന്ന IPC സെക്ഷൻ 309 പ്രകാരം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് കുറ്റകരമായിരുന്നു. എന്നാൽ പിന്നീട് വന്ന മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 സെക്ഷൻ 115 ഈ വിഷയത്തിൽ വളരെ മാനുഷികമായ ഒരു നിയമപരമായ സമീപനം കൊണ്ടുവന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് നിയമം പ്രസ്യൂം ചെയ്യുന്നു. അത്തരം വ്യക്തിക്ക് കെയർ, ട്രീറ്റ്മെന്റ്, റിഹാബിലിറ്റേഷൻ എന്നിവ നൽകേണ്ടത് സർക്കാരിന്റെ കടമയുമാണ്. അതായത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാളെ ആദ്യം കാണേണ്ടത് കുറ്റം ചെയ്ത വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, പകരം സഹായവും ചികിത്സയും ആവശ്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്. ഇവിടെ നിയമത്തിന്റെ മറ്റൊരു മുഖവും നമുക്ക് കാണാം. സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളോട് നിയമം കരുണയും ചികിത്സയും മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റൊരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വ്യക്തിയോട് നിയമം വളരെ കർശനമാണ്. അതാണ് ആത്മഹത്യാ പ്രേരണ അഥവാ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്. ഭാരതീയ ന്യായസംഹിത 2023 അതായത് BNS സെക്ഷൻ 108 ആത്മഹത്യാ പ്രേരണയെക്കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുകയും മറ്റൊരാൾ ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകുകയും ചെയ്താൽ ആ വ്യക്തിക്ക് 10 വരെ തടവും പിഴയും ലഭിക്കാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുയരുന്നു. ഒരാളെ വഴക്കു പറഞ്ഞാൽ ആത്മഹത്യ പ്രേരണയാകുമോ? ഒരാളെ അപമാനിച്ചാൽ ആത്മഹത്യ പ്രേരണയാകുമോ? ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായതിനു ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്താൽ മറ്റേ വ്യക്തി സ്വാഭാവികമായി കുറ്റക്കാരനാകുമോ? ഇവിടെ നിയമം വളരെ സൂക്ഷ്മമായാണ് കാര്യങ്ങളെ കാണുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വസ്തുത മാത്രം മതിയാകില്ല. മറ്റൊരാൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചോ, അതിനായി ഗൂഢാലോചനയിൽ പങ്കെടുത്തോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശപൂർവം സഹായിച്ചോ എന്നതാണ് പ്രധാനമായി പരിശോധിക്കേണ്ടത്. ഇവിടെയാണ് അബറ്റ്മെന്റ് എന്ന വാക്കിന്റെ നിയമപരമായ അർത്ഥം പ്രസക്തമാകുന്നത്. BNS സെക്ഷൻ 45 പ്രകാരം അബറ്റ്മെന്റ് പ്രധാനമായും 3 രീതികളിലൂടെയാണ് ഉണ്ടാകുന്നത്. 1. ഇൻസ്റ്റിഗേഷൻ അഥവാ ഒരാളെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുക. 2. കോൺസ്പിറസി അഥവാ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ആ പ്രവൃത്തി ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുക്കുക. 3. ഇന്റൻഷണൽ എയ്ഡ് അഥവാ ആ പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശപൂർവം സഹായം നൽകുക. അതിനാൽ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ മോശമായി പെരുമാറി എന്നത് മാത്രം നിയമപരമായി മതിയാകണമെന്നില്ല. ആത്മഹത്യയുമായി പ്രതിയുടെ പ്രവൃത്തിക്ക് ഒരു നിയമപരമായ ബന്ധമുണ്ടായിരുന്നോ, പ്രതിയുടെ പ്രവൃത്തി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രേരണയോ സഹായമോ ആയിരുന്നോ, അതിൽ ആവശ്യമായ ഇന്റൻഷൻ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും.

0: പ്രത്യേകിച്ച് മിയർ ഹറാസ്മെന്റ് അഥവാ സാധാരണ ഉപദ്രവം മാത്രമെല്ലായ്പ്പോഴും ആത്മഹത്യാ പ്രേരണയായി മാറണമെന്നില്ല. കോടതികൾ പല കേസുകളിലും വ്യക്തമാക്കിയിട്ടുള്ളത് പ്രേരണയും ആത്മഹത്യയും തമ്മിൽ ആവശ്യമായ പ്രോക്സിമിറ്റിയും വ്യക്തമായ ബന്ധവും ഉണ്ടോ എന്നത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണമെന്നാണ്. അതിനാൽ ഒരു ആത്മഹത്യാ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ മരിച്ച വ്യക്തിയുടെ കത്ത്, സന്ദേശങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ, സാക്ഷികളുടെ മൊഴികൾ, സംഭവങ്ങളുടെ സമയക്രമം, പ്രതിയുടെ പെരുമാറ്റം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശോധിക്കപ്പെടാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമവശം. ഒരു കുട്ടിയോ മാനസികമായി അസ്വാസ്ഥ്യമുള്ള വ്യക്തിയോ ഡെലീറിയസ് ആയ വ്യക്തിയോ ഇൻടോക്സിക്കേറ്റഡ് ആയ വ്യക്തിയോ ആത്മഹത്യ ചെയ്യുകയും മറ്റൊരാൾ അതിന് പ്രേരണ നൽകുകയും ചെയ്താൽ നിയമം അതിനെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. BNS സെക്ഷൻ 107 പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ ശിക്ഷ വളരെ കർശനമായിരിക്കാം. മരണശിക്ഷ വരെ ഉൾപ്പെടുന്ന ശിക്ഷാവ്യവസ്ഥയാണ് നിയമത്തിലുള്ളത്. ഇത് നിയമം വഴി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത കൂടുതൽ വൾണറബിളായ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് നിയമം ഒരിക്കലും ലഘുവായി കാണുന്നില്ല. ഒരു ആത്മഹത്യ സംഭവിച്ചാൽ അതിനു പിന്നാലെ പോലീസ് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്നും പ്രധാനമാണ്. BNSS അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 194 പ്രകാരം സൂയിസൈഡ് പോലെയുള്ള അസ്വാഭാവിക മരണങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയും സാഹചര്യങ്ങളെക്കുറിച്ച് നിയമപ്രകാരമുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വിവാഹിതയായ സ്ത്രീയുടെ അസ്വാഭാവിക മരണം പോലുള്ള സാഹചര്യങ്ങളിൽ നിയമം കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ദുരന്തം മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അത് നിയമപരമായ അന്വേഷണത്തിനും ക്രിമിനൽ ഉത്തരവാദിത്ത പരിശോധനയ്ക്കും കാരണമാകുന്ന സംഭവവുമാണ്. പക്ഷെ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം മറക്കാൻ പറ്റില്ല. ഒരു വ്യക്തി നിരന്തരം ഒറ്റപ്പെടുന്നു, സംസാരിക്കുന്നത് കുറയുന്നു, എനിക്കാരെയും ആവശ്യമില്ല എന്ന് പറയുന്നു, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്നു, ഞാൻ ഇല്ലാതായാൽ എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് പറയുന്നു, ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അത് വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് കേൾക്കുക, ഉപദേശം നൽകുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിനക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് എന്താണ് സംഭവിച്ചത് പറയൂ, ഞാൻ കേൾക്കാം എന്ന് പറയുന്നത് കൂടുതൽ സഹായകരം ആയേക്കാം. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്നത് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മറിച്ച് സുരക്ഷിതമായും കരുതലോടെയും സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമാണ്. നിയമം കുറ്റത്തെ തടയട്ടെ, ചികിത്സ വേദനയ്ക്ക് ആശ്വാസമാകട്ടെ, പക്ഷേ അതിനപ്പുറം മനുഷ്യന് ഒരു കൈത്താങ്ങാകട്ടെ. കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ട ശേഷം അതിന്റെ വില മനസ്സിലാക്കുന്നതിനേക്കാൾ ആ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു നിമിഷത്തിൽ നാം ഒപ്പമുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ നിയമബോധവും അതിലുപരി ഏറ്റവും വലിയ മാനവികതയും.
1: ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ.
2: നിയമരംഗം സമാപിക്കുന്നു.

പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ എഫ് എം, കായംകുളം എഫ് എം, പത്തനംതിട്ട എഫ് എം, കവരത്തി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ ജയകുമാറിൻ്റെ വരികൾക്ക് ബിജി ബാലൻ്റെ സംഗീതം, പാടിയത് വിധു പ്രതാപും ചിത്ര അരുണും. ചിത്രം അച്ഛനൊരു വാഴ വെച്ചു.

കപിൽ കപിലനും കീർത്തന വൈദ്യനാഥനും പാടിയ ഗാനം കേൾക്കൂ. ഗാനരചന വിനായക ശശികുമാർ, സംഗീത സംവിധാനം ഗോവിന്ദ് വസന്ത, ചിത്രം ക്രിസ്റ്റി.

നജീം അർഷാദും ഭദ്ര റെജിനും പാടിയ ഗാനം. ഗാനരചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീത സംവിധാനം ജോൾ ജോൺ. ചിത്രം അനുരാഗം.

ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം രഞ്ജൻ രാജ്, പാടിയത് കെ എസ് ഹരിശങ്കർ, ചിത്രം ക്യൂൻ എലിസബത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനി പരിപാടിയിൽ കേൾക്കാം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് ശ്രീരാജ് ശ്രീജിത്ത്.

0: കൂട്ടുകാർ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ? ഈ നോവലിന്റെ വായന ആസ്വാദനവുമായി എത്തുകയാണ് AS പത്മതീർത്ഥ.
1: ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഭക്ഷണമോ വെള്ളമോ പണമോ അല്ല, അത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന ഒരൊറ്റ വാക്ക് മനുഷ്യനെ എത്ര വലിയ

0: ദുരിതങ്ങളിലൂടെയും മുന്നോട്ട് നടത്തുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. കുടുംബത്തിന് നല്ലൊരു ഭാവി സമ്മാനിക്കണമെന്ന സ്വപ്നവുമായി ഭാര്യയായ സൈനുവിനെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും വിട്ട് ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്ന നജീബ് മുഹമ്മദാണ് കഥയിലെ പ്രധാന കഥാപാത്രം. എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് തൻ്റെ അർബാബാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരാളുടെ വാഹനത്തിൽ കയറുന്നതിലൂടെ പ്രതീക്ഷയുടെ യാത്ര അതിജീവനത്തിൻ്റെ യാത്രയായി മാറുന്നു. ഈ നോവലിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് നജീബിൻ്റെ മനസ്സാണ്. മരുഭൂമിയിലെ കത്തുന്ന ചൂടിലും വിശപ്പിലും ദാഹത്തിലും അവൻ ശരീരം മാത്രമല്ല നഷ്ടപ്പെടുത്തിയത്. ഒരു മനുഷ്യന് സാധാരണയായി ലഭിക്കുന്ന സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. എന്നിട്ടും പ്രതീക്ഷ എന്ന വിളക്ക് മാത്രം അയാളുടെ മനസ്സിൽ അണയാതെ നിന്നു. ഈ നോവലിൽ ഹക്കീമിന്റെ കഥാപാത്രവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു. ഒരേ സ്വപ്നവുമായി നാടുവിട്ടിറങ്ങിയ രണ്ട് സാധാരണ മനുഷ്യർ. അവരുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന ഓരോ മനുഷ്യന്റെയും പിന്നിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും കണ്ണീരുമുണ്ടെന്ന സത്യമാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഇബ്രാഹിം കാദിരിയുടെ വരവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യന് എത്ര വലിയ പ്രതീക്ഷയാകാമെന്നത് തെളിയിക്കുന്നു. ഈ നോവൽ വായിച്ച ശേഷം ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങി. നമുക്കിന്ന് കിട്ടുന്ന ഓരോ ചെറിയ സൗകര്യങ്ങളെയും അത്രയേറെ നന്ദിയോടെ കാണാൻ അതെന്നെ പ്രേരിപ്പിച്ചു. നല്ല ഭക്ഷണം, കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സായാഹ്നം ഒക്കെ ചെറിയ കാര്യങ്ങളല്ലെന്ന് ആടുജീവിതം എന്നെ പഠിപ്പിച്ചു.
1: ഇനിയൊരു മാപ്പിളപ്പാട്ടായാലോ? പാടുന്നത് ആയിഷ എറ്റി.
2: ഒ എം കരുവാരക്കുണ്ടിന്റെ രചനയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇഷൽ കിസുവാൽമുർക്ക്.

0: ബംഗസമന്തരമെങ്കും പൊങ്കിടാക്കിൻ പൂകളെ വെള്ളികൾ ചൊല്ലിട നല്ല സംഗീതമാക്കും പോരുളെ ആലിതത്താകും മങ്ക ഇത്ര മുഞ്ചം തരമേ കാലിക്കൻ പൂരിത പൈത്ത് അത്ര മുത്തും വിധമേ തുതി മൊളി മുഷങ്കും കതിരൊളി തുളങ്കും ചിത്രമത്തരമെത്തരമേടാ ചിങ്കള രംഗളി പുന്തലം കൂടാൻ മതി മതി വിധീതും മതിസുത വദന ദുഃഖമാൻ.
1: ഒരു സംഘഗാനമാണ് അടുത്തത്. ആഷി എസ് തമ്പി, അലോണ എ ജി, അഥീന എ എസ്, സച്ചിത വിനു എന്നിവരാണ് പാടുന്നത്.
2: വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം.

0: ഇനി ഒരു കഥാപ്രസംഗമാണ്. അവതരിപ്പിക്കുന്നത് മീരാകൃഷ്ണ MD.
1: ഞാനിന്നിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഒരംഗത്തിന്റെ കഥ.

ബുദ്ധൻ ആരാണെന്നോ? തത്വശാസ്ത്രത്തിലും ശില്പവിദ്യയിലും അതീവ ജ്ഞാനിയായ പെരുന്തച്ഛൻ, ശില്പചാതുരി കൊണ്ട് വിശ്വപെരുമ നേടിയ ഉളിയന്നൂർ തച്ഛൻ. എന്നാൽ അത് പഴയ കഥ. ഇന്നോ ചിന്തയേറിട്ടും ഇനിക്കിയെടുത്ത ശില്പപ്രതാപത്തിന്റെ യശസ് മങ്ങിയിരിക്കുന്നു. കാലത്തിന്റെ കറുത്ത വിരലുകൾ ആ കണ്ണുകളിൽ ഇരുട്ട് തേച്ചു. കാതുകളിലെ ഒച്ചയെടുത്തു. പക്ഷേ ഓർമ്മ അതുമാത്രം കൊണ്ടുപോയിട്ടില്ല. മനസ്സിൽ ഓർമ്മകൾ കനലുപോലെ കെടാതെ തെളിയുമ്പോൾ തച്ഛൻ കിതയ്ക്കുകയാണ്. അരികത്ത് ഭാര്യ നാനി. അവരും കിളവിയായിരിക്കുന്നു. വെടിവെച്ചാൽ പോലും കേൾക്കില്ല. നാനിയെ തന്നെ നോക്കിയിരിക്കെ തച്ഛന്റെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂതകാലത്തിലേക്ക് കുതിച്ചു. തച്ഛനും നാനിയും കുടുംബജീവിതം ആരംഭിച്ച കാലം. പ്രാർത്ഥനയുടെ ഫലമായി അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു. അച്ഛനിൽ നിന്ന് ആ മകൻ തച്ഛശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ ഗ്രഹിച്ചു. അവന്റെ ഓരോ വളർച്ചയിലും ആ അച്ഛൻ അഭിമാനിച്ചു, അഹങ്കരിച്ചു.

സത്യാഗ്രഹം പോലെ തന്നെ അവന്റെ ഓരോ കരവിരുതും ദേശക്കാരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. തച്ചുശാസ്ത്രത്തിലും ശില്പവിദ്യയിലും എന്ന് മാത്രമല്ല, എല്ലാ സൂത്രപ്പണികളും പൊടിക്കൈകളും പ്രയോഗിക്കുന്നതിലും വിരുതൻ. ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ ഗോപുരമുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗരുഡനെ കണ്ടാൽ അതിപ്പോഴും ചിറകു ചലിപ്പിക്കുകയാണോ എന്ന് തോന്നും. അത്രയ്ക്ക് ജീവസുറ്റവയായിരുന്നു അവന്റെ ഓരോ ശില്പവും. അങ്ങനെയിരിക്കെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഉളിയന്നൂർ പുഴയ്ക്കൊരു പാലം പണിതു. മൂത്താശാരിയുടെ ശില്പവിരുത് വിളിച്ചോതുന്ന മേൽപ്പാലം. പാലത്തിനടിയിൽ ഒരു നേരം പോക്കിന് തച്ചനൊരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. യാത്രക്കാർ പാലത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ജലനിരപ്പിൽ നിന്നൊരു ദേവതയെപ്പോലെ ആ പാവ പൊന്തി വരും. നടന്ന് നടന്ന് പാലത്തിന് മധ്യത്തിലെത്തുന്നവരുടെ മുഖത്തേക്ക് പാവ ആഞ്ഞു തുപ്പും. അടടടടടാ, തച്ചനായ പെരുന്തച്ചനെ പോലെ തന്നെ വേണം. വിചിത്ര വിദ്യകൾ കണ്ടവരെല്ലാം വിരുദിനെ വാഴ്ത്തിപ്പാടി, അക്കൈ വിരുദിനെ വാഴ്ത്തിപ്പാടി. ആളുകൾ അനവധി വന്നു തുടങ്ങി ആ ചിൻവക്കിലൊരുത്സവമായി. നാല് ദിവസം കഴിഞ്ഞില്ല, അതാ പഴയ പാവയുടെ അടുത്ത് മറ്റൊരു പാവ. തച്ചന്റെ പാവ വായ തുറന്ന് തുപ്പാനാഞ്ഞതും പുതിയ പാവ അതിന്റെ ചെകിട്ടത്തൊരൊച്ചയടി. ആളുകൾക്ക് വിസ്മയത്തോടൊപ്പം ഞെട്ടലാണുണ്ടായത്. കാരണം പുതിയ പാവയെ നിർമ്മിച്ചിരിക്കുന്നത്

തച്ചനല്ല, മകനാണ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നത്. തച്ചനൊരു നേരം പോക്കിനൊരു യന്ത്രപ്പാവയെ കടിപ്പിച്ചു. അതുപോലെ മറ്റൊന്നുണ്ടാക്കാൻ മകനുമില്ലേ അവകാശം? എന്നാൽ അടിച്ചത് പാവയുടെ ചകിട്ടത്തല്ല, അച്ഛൻ്റെ കരണത്താണെന്ന് പ്രചരിപ്പിക്കാൻ നാട്ടുകാർക്ക് വലിയ ഉത്സാഹമായി. എന്തിനേറെ പറയണം, ആ പിതൃപുത്ര ബന്ധം ഉലഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. പെരുന്തച്ഛനെ തമ്പുരാൻ വിളിപ്പിച്ചു. പെരുന്തച്ഛ, നമ്മുടെ കോവിലിന് പുതിയൊരു ആനപ്പന്തൽ പണിയണം. കേമായിരിക്കണം. തന്നെക്കൊണ്ട് മാത്രം പറ്റുമോ? തച്ചൻ്റെ മനസ്സ് പിഴഞ്ഞു. പെരുന്തച്ഛനായ തന്നോട് തച്ചുവേലയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഹൈ, എന്താപ്പത്ര ആലോചിക്കാൻ? തനിക്ക് പറ്റില്ല അച്ഛാ, കൊച്ചനെ കൂടെ കൂട്ടിക്കോളൂ. കൊച്ചനിപ്പൊ തച്ചനേക്കാ കേമനാ തിരുമേനി. കാര്യസ്ഥന്റെ വാക്കുകൾ ഹൈ നോമത് കേട്ടിരിക്കണോ? അതല്ലേ പറഞ്ഞത്, അയാളോടുകൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന്. തച്ചന്റെ മനസ്സിൽ ആ വാക്കുകൾക്ക് വീതുളിയേക്കാൾ മൂർച്ചയുള്ളതായി തോന്നി. പക്ഷേ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി തമ്പുരാന്റെ കൽപ്പനയനുസരിക്കാൻ തച്ചൻ തീരുമാനിച്ചു. മകനെ വിവരമറിയിച്ചു. ആനപ്പന്തല് കേമാവണം, എന്റെ കുട്ടി കൂടെ തന്നെ ഉണ്ടാവണം. മകന് സന്തോഷമായി. ആനപ്പന്തലിന്റെ പണികളെല്ലാം ഉത്സാഹപൂർവം നടക്കുകയാണ്. തട്ടും മുട്ടും കൊട്ടും പണിയും തച്ചൻ മാറി നിരന്നു. ആണും പെണ്ണും ജോലി തുടർന്നു. തൂണുകൾ പൊങ്ങിയേർന്നു.

0: നല്ലൊരു പന്തലുയർന്നു. അമ്പമ്പമ്പോ, പന്തല് കേമൻ തന്നെ. ഹൈ, കേമന്നല്ല, കെങ്കേമം. തച്ചനല്ലേ ഉണ്ടാക്കിയിരിക്കണേ? തച്ചനല്ലന്നേ, കൊച്ചനാ. തച്ചന്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ കൊച്ചന്റെ കാലമാ. ആളുകൾ അങ്ങനെ പരസ്യമായി പറയാൻ തുടങ്ങി. 1000 മണിയുടെ നാക്കടക്കിടാം, ഒറ്റവായിലേ നാവാർക്കാനും കിട്ടുവാൻ കഴിയുമോ? ആനപ്പന്തല് ബഹുകേമം. ഇനി മുഖപ്പിന് കൊത്തുപണി, മോന്തായ കേറ്റ്. അത് കഴിഞ്ഞാൽ പണി ശുഭം. ചന്ദന പലകയിൽ മഹാലക്ഷ്മിയുടെ സുന്ദരമായ രൂപം കൊത്തുകയാണ് മകന്റെ കൈകൾ. മുകളിൽ മുഖപ്പിന് വീതുളി കൊണ്ട് ആണി ചീവുകയാണ് തച്ചൻ. ഒരു വേള അയാൾ അത്ഭുതത്തോടെ താഴേക്ക് നോക്കി. ഹാ, എന്തൊരു വേഗത, എന്തൊരു ചാരുത!
1: അതാ പെട്ടെന്ന് തച്ചന്റെ കയ്യിലെ വീതുളി അറിയാതെ ഊർന്ന് താഴേക്ക് വീഴുന്നു. ദൈവമേ!

ശിരസുമുടലും വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൊച്ചുതച്ചന്റെ ശരീരം, അപരാധിയെപ്പോലെ താഴേക്ക് പതിക്കുന്ന പെരുന്തച്ഛൻ, ലോകത്തിൽ ഒരച്ഛനും ഏറ്റുവാങ്ങാത്ത ദുർവിധിയുമായി തളർന്നിരിക്കുന്ന തച്ഛനെ അർത്ഥം വെച്ചു നോക്കുന്ന കാണികൾ, കൊന്നു ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. അടുത്ത് നാനി മുറുക്കാനിരിക്കുന്ന ശബ്ദം തച്ഛനെ ഓർമ്മകളിൽ നിന്നുണർത്തി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി, വിറയാർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു.

0: കൂട്ടുകാരെ, പെരുന്തച്ഛനിലെ അച്ഛനും തച്ഛനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.
1: അടുത്തത് ഒരു മോണോ ആക്ട് ആണ്. അവതരിപ്പിക്കുന്നത് AS വരദാ പിള്ള.
2: ഡാടാ, ഇവിടെ വന്നേ. നിന്റെ റിസൾട്ട് എന്തായി? ഹേ, ഫുൾ A+ഓ? അമ്മു അമ്മു അമ്മു, ഒരു മിനിറ്റ് അടി. നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ A+ ആടി. നിന്നെ നോക്കിയോ എത്ര A+ ഉണ്ട്? ഞാൻ നോക്കിയില്ല, നോക്കാൻ പോവാ. എല്ലാവർക്കും എല്ലാവർക്കും ഫുൾ A+. അയ്യോ, അമ്മ ഇതറിഞ്ഞ. നീ എങ്ങാനും ഫുൾ A+ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മുൻപിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? അയ്യോ, വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണി കിടും. കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞൊന്നും പറഞ്ഞ് ആ എന്റെ ഈ കാലിന് ചട്ടുകമച്ച പൊള്ളിച്ചേ. ഡീ, ഇവിടെ വാടി. ആ, ഇവിടെ വരാൻ. മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ A+ കിട്ടാനാ? നീ ലോഹത്തിന്റെ ചൂടൊന്ന് അറിയേ. അയ്യോ അയ്യോ അച്ഛ, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് എനിക്ക് പാട്ടിനും മോണാറ്റിനൊക്കെ ഒന്നാം സ്ഥാനമല്ലേ അച്ഛ. ഛീ, നിർത്തടി. അവളുടെ ഒരു പാട്ട് മോണാറ്റും ഫുൾ A+, അതിൽ കുറഞ്ഞതൊന്നും വാങ്ങി നീ വീടിന്റെ ഗേറ്റ് കടന്നേക്കരുത്, കേട്ടോടി. വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണി കിടും, അച്ഛൻ ചട്ടുകം വെച്ച് പൊള്ളിക്കും. ഹാ ടീച്ചർ, ഹാ എന്തായി? നിന്റെ റിസൾട്ട് നോക്കിയോ? ആ അത് പോട്ടെ, നിന്റെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്ട് ഉണ്ടല്ലോ, ഉഫ് എക്സലന്റ്, നീ അതൊന്ന് കാണിച്ചേ. ഹേ, ആ മോണാക്ടില്ലേ ടീച്ചറെ, ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, സർവസംഹാരശക്തിയും കൈമുതലായവൻ അല്ലയോ ലങ്കാദീപ? ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? രാവണ, നിന്റെ നാശമെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശമെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ. ഇല്ല ടീച്ചറെ, ഇല്ല, ഞാൻ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ അവരെന്നെ ഇങ്ങനെ തല്ലുന്നേ. എന്താ ടീച്ചറെ, ഫുൾ A+ ഇല്ലാത്ത കുട്ടിയേക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ നിന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ഏയ്, അഴാതെ അഴാതെ, ഉനക്ക് ഞാൻ ഇരിക്കണ്ടി. നീ ഇന്ന് സാക്ലേറ്റ് സാപ്പിട്, എല്ലാമേ ശരിയാകും. കാസൊക്കെ പിന്നെ തന്നാ മതി, അപ്പൊ നാളെ പാക്കലാം. എനിക്ക് ഇനി അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. നിങ്ങൾക്കറിയോ, എനിക്കുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ, അത് തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തൊഴിൽ തട്ടി രണ്ടേ രണ്ട് വാക്ക്, പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാഡമിക വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ. വിവിധ തരം കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ.
1: ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നത് ആഷി എസ് തമ്പി, അലോണ AG, അഥീന AS, സച്ചിതാ വിനു.

ഇന്നത്തെ പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: കിസാൻ വാണി
4: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
5: കിസാൻ വാണി.

പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി. ആ ബാലൻ 12 മുതൽ വയലിൻ തന്ത്രികളിലെ അത്ഭുത സ്പർശവുമായി സതിരകളിൽ വിസ്മയം തീർത്തു. അന്നത്തെ എണ്ണപ്പെട്ട ഗായകർ അരിയാക്കുടി രാമാനുജ അയ്യങ്കാർ, മഹാരാജപുരം

ദാനം ചെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ, കൂടാതെ നാഗസ്വര ചക്രവർത്തി, രാജരത്നം പിള്ള തുടങ്ങിയവർക്ക് പക്കം വായിച്ച് പ്രതിഭ തെളിയിച്ചതോടെ സംഗീതലോകം ആ ബാലിനെ അമ്പരപ്പോടെ വരവേറ്റു. നെറ്റിയിലെ വലിയ ഭസ്മക്കുറിയും സിന്ദൂരപ്പൊട്ടും മുഖമുദ്രയാക്കിയ കുന്നക്കുടി വൈദ്യനാഥൻ. 1935 കുന്നക്കുടിയിൽ ജനനം. സംസ്കൃത പണ്ഡിതൻ രാമസ്വാമി ശാസ്ത്രിയും പത്നി മീനാക്ഷിയും സംഗീതലോകത്തേക്ക് തിരിയുവാൻ മകന് പ്രേരണ നൽകി. അച്ഛൻ തന്നെയായിരുന്നു ആദ്യ ഗുരു. തുടർന്ന് നിരന്തര സാധകം കൊണ്ട് വയലിൻ തന്ത്രികളെ വൈദ്യനാഥൻ തന്റെ വിരലുകളുടെ അടിമയാക്കി. 1976 ശേഷം അദ്ദേഹം പക്കമായി വയലിൻ വായിക്കുന്നത് നിർത്തി. തുടർന്ന് വിഖ്യാത തവിൽവാദകൻ വളയപ്പെട്ടി സുബ്രഹ്മണ്യത്തോടൊപ്പം നൂറുകണക്കിന് വേദികളിൽ വയലിൻ കച്ചേരികൾ അവതരിപ്പിച്ചു. പാരമ്പര്യ വഴികളിൽ നിന്നു മാറിയ കുന്നക്കുടിയുടെ വാദനം സാധാരണക്കാരെ ഒരുപാട് ആകർഷിച്ചു. വാ രാജാ വാ, അഗസ്ത്യർ, രാജരാജ ചോഴൻ തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ച കുന്നക്കുടി നിരവധി ഭക്തിഗാനങ്ങൾക്ക് ഈണം പകരുകയും ചെയ്തു. തിരുമലൈ തെൻകുമരി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. നീണ്ടയൊരു കാലയളവിൽ തിരുവയ്യാറിലെ ത്യാഗരാജ ആരാധനയുടെ മുഖ്യ സംഘാടകനുമായിരുന്ന കുന്നക്കുടിയെ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 സെപ്റ്റംബർ 8 ആ വയലിൻ തന്ത്രികൾ നിശബ്ദമായി.

ഇന്ന് ഈ പരിപാടിയിൽ കുന്നക്കുടി വൈദ്യനാഥൻ വയലിനിൽ വായിച്ച കൃതികൾ: വളയപ്പെട്ടി എ ആർ സുബ്രഹ്മണ്യം, തവിൽ; ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ച ജ്ഞാനവിനായകനെ എന്ന കൃതി, രാഗം ഗംഭീരനാട്ട, ആദിതാളം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ പി വിജയ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അക്ഷരരൂപിണി അമൃതമയി എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഗാനമെഴുതിയത് ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് ആർ കിഷോർ.

അടുത്ത ഗാനം എഴുതിയത് മുട്ടാർ ശശികുമാർ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അമ്പിളി മാമൻ്റെ തേര് അമ്പരമുറ്റത്തെ പൊൻതേര്.

അടുത്ത ഗാനം ചുനക്കര രാമൻകുട്ടി എഴുതി, ജോസിന്റെ സംഗീതത്തിൽ നമുക്ക് കേൾക്കാം. പമ്പാനദിയിലെ കുളിർമാലകളെ എന്ന് തുടങ്ങുന്നു.

0: ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, മുട്ടാർ ശശികുമാർ, എസ് രമേശൻ നായർ, ചുനക്കര രാമൻകുട്ടി, സി എസ് രാധാദേവി, ചന്ദ്രൻ പുറക്കാട് എന്നിവരുടെ വരികൾക്ക് ആർ കിഷോർ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോസ്, കെ പി ഉദയഭാനു എന്നിവർ സംഗീതം നൽകി. കെ പി വിജയപാടി ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ രണ്ടാംഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ്

0: ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗുവാഹത്തിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ അസം ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നാളെ രാവിലെ മലപ്പുറം പുത്തനത്താണിയിൽ നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കർ ഭൂമിയിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ മാസം 28-ന് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: തൂഫാന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ എക്സൈസ് വകുപ്പുകളുമായി ചേർന്നുള്ള ഓപ്പറേഷൻ തൂഫാന്റെ 1-ാം ഘട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷേ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് 2-ാം ഘട്ടം ആരംഭിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുകയാണ്.
0: ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടക്കുന്ന മാരത്തോൺ വൈകിട്ട് 4-ന് കളമശ്ശേരിയിൽ ദീപശിഖയുമായി എത്തും. തുടർന്ന് കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ചരക്ക് സേവന നികുതി സംവിധാനത്തിലെ 2-ാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ മുഖ്യമന്ത്രി വി ടി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശിലേക്കുള്ള മാധ്യമ പര്യടനത്തിന് തുടക്കമായി. ഒരാഴ്ചയോളം നീളുന്ന പര്യടനത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അയോധ്യ രാമക്ഷേത്രം, റെയിൽവേ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, ചിക്കൻകാരി വസ്ത്ര വ്യവസായം തുടങ്ങിയവയും സംഘം സന്ദർശിക്കും. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. അതിനിടെ പൂക്കൾ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നീലക്കുറിഞ്ഞിയുമായുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച 2 യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് വകുപ്പിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മൂന്നാറിലെ വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തിരിക്കുകയാണ്. കുറിഞ്ഞിപ്പൂക്കൾ അടുത്തുകണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങളെടുക്കാനും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം സൌകര്യങ്ങളും ഒരുക്കി.

0: ിയിട്ടുണ്ട്. എന്നാൽ നിയന്ത്രിത മേഖലകളിൽ അനധികൃതമായി പ്രവേശിച്ച് പൂക്കൾ പറിച്ചെടുക്കുകയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. നീലക്കുറിഞ്ഞി സംരക്ഷിത സസ്യമാണ്. ചെടിയോ പൂക്കളോ പറിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും നിയമവിരുദ്ധവുമാണ്. കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ എടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. പൂക്കൾ പറിക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു.
1: ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗത അസൌകര്യങ്ങൾ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പരിഹരിച്ചതോടെ ദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ചേർത്തല താലൂക്കിലെ ബുഹമ ഗ്രാമപഞ്ചായത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപിലേക്ക് പ്രത്യേക ബോട്ട് സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. സമീപത്തുള്ള മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്പെഷ്യൽ ബോട്ടുകൾ പാതിരാമണലിലേക്കുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് യാത്രാ ചാർജ്. സ്വാശ്രയ സംഘങ്ങളും കുടുംബശ്രീക്കാരും കുടുംബ കൂട്ടായ്മകളും ഒക്കെ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പാതിരാമണലിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ട്. ഇതിനു പുറമെ കായിപ്പുറം ബോട്ട് ജെട്ടിയിൽ നിന്നും സ്വകാര്യ ബോട്ടുകളും വള്ളങ്ങളും പാതിരാമണലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
1: കുട്ടികളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാൻ അവരെ കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കായികമേള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കായികമേള വേദിയെ ചൊല്ലി വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കായികമേള അടുത്ത മാസം അവസാനം കോഴിക്കോട് നടക്കും. കണ്ണൂരിന് വരും വർഷങ്ങളിൽ കായികമേള അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. ഉച്ചയ്ക്ക് 1:50 മത്സരം ആരംഭിക്കും. ഇന്നലെ മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും ഫൈനൽ പ്രവേശം. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ പാത അതോറിറ്റി പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ എമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയവരെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കായി തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മലപ്പുറം ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, KT ജംഷീർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ 2ാം ഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികളിൽ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സമയം 12:40.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: നേത്രദാനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നേത്ര പടല അന്ധത അഥവാ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന്റെ ചികിത്സയ്ക്കായാണ് നേത്രദാനം ചെയ്യുന്നത്. കണ്ണിന്റെ പുറമേയുള്ള നേത്രപടലം, കൃഷ്ണമണി അഥവാ കോർണിയയിലെ അസുഖങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരുടെ കോർണിയ മാറ്റിയിട്ട് അവിടെ മരണാനന്തരം ദാനമായി ലഭിച്ച നേത്രപടലം തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് കണ്ണ് മാറ്റിവെക്കൽ അഥവാ

കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അന്ധത ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. കണ്ണിനകത്തെ ലെൻസ് കട്ടിയാവുന്ന തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ എന്ന അസുഖം, കണ്ണിൽ ഷുഗർ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ ഞരമ്പിനെ അഥവാ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിന്നെ നേത്രപടല അന്ധത. ഇതിൽ നേത്രപടല അന്ധത ഉള്ളവർക്കാണ് നേത്രദാനം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർണിയ. ഇവ സുതാര്യമാണ്. നമ്മുടെ വാച്ചിലൊക്കെയുള്ള സുതാര്യമായ ഗ്ലാസ് പോലെയാണ് കണ്ണിന് മുന്നിലുള്ള നേത്രപടലം. ഇത് കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തെ ഫോക്കസ് ചെയ്ത് കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നു. കോർണിയയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കാരണം ഇവയുടെ സുതാര്യത നഷ്ടപ്പെടുകയും വെളിച്ചം കണ്ണിനുള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നേത്രപടല അന്ധത. മുൻ പറഞ്ഞതുപോലെ ഇതിന്റെ ചികിത്സയ്ക്കായി കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. നേത്രപടലത്തിന്റെ അന്ധതയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അണുബാധ. ഇൻഫെക്ഷൻ വന്ന് ഗ്രാജുവലി പാടുകൾ ഉണ്ടാവുകയും നേത്രപടലം അതാര്യമായി മാറുകയും ചെയ്യും. അപകടത്തിൽ കണ്ണിലെ കോർണിയയ്ക്ക് വരുന്ന മുറിവുകൾ, കെമിക്കൽ ഇഞ്ചുറി, അതുപോലെയുള്ള പൊള്ളലുകൾ, കൃഷ്ണമണിയിലെ ജനിതകപരമായ രോഗങ്ങൾ, കോർണിയയുടെ കട്ടി കുറഞ്ഞ് നേർത്ത ഒരു കോൺ പോലെയാകുന്ന കെരറ്റോകോണസ് എന്ന അസുഖം, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, കോർണിയയിലെ അകത്തെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ കൗണ്ടിലുണ്ടാകുന്ന കുറവുകൾ, ഇവയെല്ലാം നേത്രപടല അന്ധതയ്ക്ക് കാരണങ്ങളാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 12 മില്യണിൽ കൂടുതൽ ആൾക്കാർക്ക് അന്ധതയുണ്ട്. അതിൽ ഏകദേശം 1.1 മില്യൺ ആണ് നേത്രപടല അന്ധതയുടെ അളവ്. ഇവരെ കാഴ്ചയിലേക്ക് കൊണ്ടുവരാനുള്ള യഥാർത്ഥ പ്രതിവിധി നേത്രദാനത്തിലൂടെയുള്ള കണ്ണുമാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണ്. ഇന്ത്യയിൽ ഏകദേശം 100,000 സർജറിയാണ് നടക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ നടക്കുന്നത് വളരെ കുറവാണ്. ആകെയുള്ള മരണത്തിന്റെ 0.5% താഴെയാണ് ഇപ്പോഴുള്ള നേത്രദാനം. അത് മിനിമം 1% എത്തിക്കുകയെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ആവുകയുള്ളൂ. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വിവിധ ഐ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്ത് നേത്രദാനത്തിനായി കാത്തിരിക്കുന്ന രോഗികൾ തന്നെ ഏകദേശം 150,000 പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാ കൊല്ലവും 25,000 മുകളിൽ ആൾക്കാർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ 20,000 മുതൽ 25,000 സർജറി വരെ മാത്രമേ ഒരു വർഷം നടക്കുന്നുള്ളൂ. അതെ, ആവശ്യകതയെ താരതമ്യം ചെയ്യുമ്പോൾ നേത്രദാനത്തിന്റെ തോത് വളരെ കുറവാണ്. ഒരുപാട് കുടുംബങ്ങൾ നേത്രദാനത്തിന് സമ്മതം അറിയിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ അന്ധത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ പറ്റുകയുള്ളൂ. ഇനി നേത്രദാനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കണ്ണിന്റെ നേത്രപടലം മാത്രമാണ് ദാനം ചെയ്യുമ്പോൾ സർജറിയിലൂടെ എടുക്കുന്നത്. കണ്ണ് മുഴുവനായി എടുക്കേണ്ടതില്ല. മരണം കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലം റിമൂവ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആരാണ് നേത്രപടലം റിമൂവ് ചെയ്യുന്നത്? മരണമുണ്ടായാൽ ബന്ധുക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നേത്രദാനത്തിന് സമ്മതമാണെങ്കിൽ മരണമുണ്ടായാൽ വൈകാതെ അടുത്തുള്ള ഐ ബാങ്കിൽ അറിയിക്കണം. കാരണം മരണം നടന്ന് 6 മണിക്കൂറിനുള്ളിൽ കോർണിയ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല. ഹോസ്പിറ്റലിൽ വെച്ചുള്ള മരണമാണെങ്കിൽ അവർ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കും. വീട്ടിൽ വെച്ചുള്ള മരണമാണെങ്കിൽ ഐ ബാങ്കിലെ പ്രവർത്തകർ ഒരു നേത്രരോഗ വിദഗ്ധനുൾപ്പെടെ വീട്ടിൽ വന്ന് 1.5 മണിക്കൂറിനുള്ളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെ നേത്രപടലം റിമൂവ് ചെയ്യും. വീട്ടിലാണെങ്കിൽ അവർ എത്തുന്നതുവരെ കണ്ണ് ഡ്രൈ ആകാതെ ശ്രദ്ധിക്കണം. മുറിയിലെ ഫാൻ ഓഫ് ചെയ്യുകയും കണ്ണിന് മുകളിൽ തണുത്ത നനവുള്ള കോട്ടൺ വയ്ക്കുകയും ചെയ്യാം. 2 പില്ലോ വെച്ച് തല ഉയർത്തി വെക്കുന്നതും നല്ലതായിരിക്കും. ആർക്കൊക്കെയാണ് നേത്രദാനം ചെയ്യാൻ പറ്റുന്നത്? മരണാനന്തര നേത്രദാനത്തിന് പ്രായമൊരു പ്രശ്നമല്ല. 2 വയസ്സിന് മുകളിലുള്ള ആർക്കും ദാനം ചെയ്യാം. 80 വയസ്സിന് മുകളിൽ നേത്രപടലത്തിന്റെ ആരോഗ്യമനുസരിച്ച് മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പ്രമേഹം, രക്താതിസമ്മർദ്ദം അഥവാ BP, കൊളസ്ട്രോൾ, തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും ദാനം ചെയ്യാം. കണ്ണാടി ഉപയോഗിച്ചിരുന്നവർ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അവർക്കെല്ലാം നേത്രദാനം ചെയ്യാവുന്നതാണ്. നേത്രദാനം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണ്? ഒന്നാമതായി മരണകാരണം കൃത്യമായി അറിയാത്തവർ, സെപ്സിസ് അഥവാ ശരീരത്തിലാകമാനം ഇൻഫെക്ഷൻ ഓർ അണുബാധ ബാധിച്ചിട്ടുള്ള മരണം, എയ്ഡ്സ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, തലച്ചോറിലെ വൈറൽ അണുബാധ അഥവാ എൻകഫലൈറ്റിസ്, രക്താർബുദം, ലുക്കീമിയ, പേപ്പട്ടി വിഷബാധ മൂലം മരണപ്പെട്ടവർ അല്ലെങ്കിൽ സംശയിക്കുന്നവർ, കണ്ണിലെന്തെങ്കിലും അണുബാധ ഉള്ളവർ, നേത്രപടലത്തെ ബാധിക്കുന്ന ജനിതക രോഗങ്ങൾ ഉള്ളവർ, കണ്ണിനുള്ളിലെ അർബുദം, ഇവയൊഴിച്ച് ബാക്കി എല്ലാവിധ സന്ദർഭങ്ങളിലും നേത്രദാനം പ്രായോഗികമാണ്. അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടെ 6 മണിക്കൂറിനുള്ളിലാണ് സർജറി ചെയ്യേണ്ടത്. ഇങ്ങനെ നീക്കം ചെയ്യുന്ന നേത്രപടലം

0: വിവിധ പാളികൾ മാത്രമായി റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു നേത്രപടലം തന്നെ 4 പേരുടെ അന്ധത മാറ്റുന്ന രീതിയിലുള്ള നേട്ടത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് എത്തി നിൽക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്യാൻ സമ്മതമാണോ? അന്ധതയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കാഴ്ച കിട്ടാനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നേത്രദാനത്തിലൂടെ കഴിയും. സമ്മതപത്രം ഐ ബാങ്കുകളിൽ ലഭ്യമാണ്. അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിലോ നിങ്ങളുടെ ജില്ലയിലെ നോഡൽ കേന്ദ്രങ്ങളിലോ സമ്മതപത്രം നൽകി രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 കാർഡ് ലഭിക്കും. ഒന്ന് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, ഒന്ന് നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ കയ്യിലും സൂക്ഷിക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും മരണശേഷം ബന്ധുക്കളുടെ സമ്മതത്തോടെ നേത്രദാനം സാധ്യമാണ്. മരണശേഷമുള്ള 6 മണിക്കൂറാണ് നേത്രദാനമെന്ന ഈ മഹത്തായ കാര്യത്തിനുള്ള സമയപരിധി. മരണാനന്തര കർമ്മങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ താമസമോ ഉണ്ടാകാതെ തന്നെ നേത്രദാനം നമുക്ക് ചെയ്യാൻ പറ്റും. നേത്രപടലം എടുത്തു മാറ്റുന്നതുകൊണ്ട് കണ്ണിന്റെ ആകൃതിക്ക് പ്രശ്നം വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയ മുഖത്തിന്റെ രൂപഭാവത്തെ ബാധിക്കില്ല. അഥവാ ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് നേത്രദാനം സർജറിക്കായി എത്തുന്നത്. നേത്രദാന ബോധവൽക്കരണത്തിനായി ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ഇന്ത്യയിൽ ബൃഹത്തായ പദ്ധതികളാണ് നടക്കുന്നത്. മരണശേഷം ബന്ധുക്കളെ കൌൺസിലിംഗ് ചെയ്യാനായി ആരോഗ്യ പ്രവർത്തകരെ പ്രാപ്തരാക്കണം. അവർക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയി ട്രെയിനിംഗ് കൊടുക്കണം. ജനങ്ങൾക്കിടയിലുള്ള മിഥ്യാധാരണകൾ മാറ്റി ശാസ്ത്രീയമായ അവബോധം കൊണ്ടുവരുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. പുറത്തുള്ള ചില രാജ്യങ്ങളിൽ കൊണ്ടുവരികയും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാത്തതുമായ കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൂടെ നേത്രദാനത്തിനുള്ള സമ്മതപത്രം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. മരണം എപ്പോഴും പ്രിയപ്പെട്ടവരെ വല്ലാത്ത വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് അവയവദാനത്തിനായി മുന്നോട്ട് വരുന്ന ബന്ധുക്കൾ മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അവരെ എല്ലാ ബഹുമാനത്തോടുകൂടിയും ഓർത്തുകൊണ്ട് പറയട്ടെ, നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിലൂടെ അന്ധതയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കാം.
1: നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം

0: സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാ നഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടിയിൽ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत करीब करीब 2 लाख करोड़ रुपए का डिफेंस प्रोडक्शन कर रहा है. 2013-14 में हम 600-700 करोड़ रुपए का डिफेंस एक्सपोर्ट करते थे. आज ये आंकड़ा करीब करीब 40,000 करोड़ रुपए तक पहुंच चुका है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമ മേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. BJP ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 1,344 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിദേശികളുൾപ്പെടെ 5,000-ത്തോളം പേരെ കാണാതായി. 13,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി. സൗദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമപ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി എസ് രാജേഷ് കുമാർ. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത് അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനെ അനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അന്റെ ഫാമിലിക്ക് എന്താ ചെയ്യുന്നത് വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ്

0: കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കയ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3ാം തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമിഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടി.

രഞ്ജിനിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ ഡോക്ടർ ഐശ്വര്യ SS നെടുമങ്ങാട് നിന്നും എഴുതുകയാണ്. സമയലഭ്യത അനുസരിച്ച് ആകാശവാണി ശ്രവിക്കും. അച്ഛൻ തന്നെയാണ് പ്രചോദനം. ഈ വരുന്ന ഞായറാഴ്ച രഞ്ജിനിയിലൂടെ എനിക്ക് അങ്കത്തട്ട് എന്ന ചിത്രത്തിനുവേണ്ടി P. ജയചന്ദ്രനും P. മാധുരിയും ആലപിച്ച സ്വപ്നലേഖേ നിന്റെ എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ സുന്ദരഗാനം ഞാൻ ജോലി ചെയ്യുന്ന കൊല്ലം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാർക്കും, അരശുപറമ്പ് പപ്പക്കോണം വൈഷ്ണവത്തിൽ അച്ഛൻ സതീഷ്, അമ്മ കല, അനുജൻ വിഷ്ണു, മകൾ ഇഷാഭൈരവി എന്നിവർക്കായി സമർപ്പിക്കുന്നു.

രഞ്ജിനിയിൽ ഇനി അടുത്ത കത്ത് വായിക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു. ഞാൻ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്നു തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു സസ്നേഹം രാജൻ. രാജന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി, ശങ്കർ ഗണേഷ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം അയലത്തെ സുന്ദരി.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾ രഞ്ജിനിയിലൂടെ ചുക്കാൻ സിനിമയിലെ അന്തിമാനം പൂത്ത പോലെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

ചുക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രഞ്ജിനിയിൽ ഇനി നമുക്ക് അടുത്ത കത്ത് വായിക്കാം. മലപ്പുറം പുലമാന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ എഴുതിയ കത്ത്. പ്രിയ ആകാശവാണിക്ക്, രഞ്ജിനിയിൽ ഈ ഗാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ റേഡിയോ കുടുംബം. ചിത്രം വിപ്ലവകാരികൾ, ഗാനം പൂങ്കാറ്റേ നേർമണിക്കാറ്റേ, ഗാനശില്പികൾ വയലാറിൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം, ആലാപനം യേശുദാസ്. ഈ റേഡിയോ കുടുംബത്തിന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് പന്തളം ഉമ്മന്നൂർ നിന്ന് പുഷ്പകുമാർ. പ്രിയ രഞ്ജിനി, ഒരു പാട്ട് വച്ചു തരണം. ചിത്രം മേഘമൽഹാർ. ദാസേട്ടൻ പാടിയ ഒരു നറു പുഷ്പമായി എന്നീർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം എന്ന ഗാനം പുഷ്പകുമാറിന് വേണ്ടി നമുക്ക് കേൾക്കാം. ONV യുടെ വരികൾ, രമേശ് നാരായണൻ്റെ സംഗീതം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ജിതിൻ നായർ, നെടുമുടി, ആലപ്പുഴയിൽ നിന്ന്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ദയവായി എൻ്റെ ഈ എഴുത്ത് പരിഗണിക്കണം. പരിഗണിച്ചിരിക്കുന്നു. ഈ ആഴ്ച എനിക്കൊരു പഴയ ഗാനം വച്ച് തരണം. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിൽ പി സുശീല ആലപിച്ച ഓട്ടുവളയെടുക്കാൻ എന്ന ഗാനം. വയലാർ എഴുതി എം കെ അർജുനൻ സംഗീതം ചെയ്തതാണ് ഈ പാട്ട്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. സസ്നേഹം

രഞ്ജിനിയിൽ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, നിന്നിലൂടെ എനിക്ക് പളുങ്ക് എന്ന ചിത്രത്തിലെ മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം എന്ന പാട്ട് കേൾക്കണം, കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ദിവ്യ സന്തോഷ്. ദിവ്യയ്ക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. പളുങ്ക് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിതാര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇപ്പോൾ ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. അടുത്ത കത്തയച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഒരു ഗാനം നീ കേൾപ്പിക്കണം. ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ രചിച്ച് ശ്യാം ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും ചേർന്ന് ശ്രവണമധുരമായി പാടിയ പൂവണിഞ്ഞു മാനസം നാം അറിയാതെ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആചാരി തിരുവത്രയ്ക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് വയലാറിൽ നിന്ന് രാധയാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഒരു മനോഹര ഗാനമുണ്ട്. അതിങ്ങനെയാണ്: ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ. ഈ ഗാനം ഏത് ചിത്രത്തിലേതെന്ന്

വ്യക്തമായി എനിക്കറിയില്ല. ഉപേക്ഷ വിചാരിക്കാതെ ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഗാനം കേൾക്കാം. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഇതാണ് ഈ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

രാജി മരത്തങ്കോട്. രാജിക്ക് വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന്, ചിത്ര പാടിയത് ചിത്രം നന്ദനം.

രഞ്ജിനിയിൽ ഇനി ഒരു കത്തും കൂടെ വായിക്കാം. വയനാട് നിന്ന് മിനി വി എസ് എഴുതിയത്. പ്രിയമുള്ള രഞ്ജിനിക്ക് സ്നേഹ പുരസ്കാരം. ഞാൻ എഴുതുകയാണ്, ആവശ്യപ്പെടുന്ന ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ. രണ്ട് ലോകം എന്ന ചിത്രത്തിലെ മംഗല്യത്താലിയിട്ട മണവാട്ടി എന്ന ഗാനം കേൾപ്പിക്കണം. മിനി വി എസ് വയനാടിന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. ചിത്രം രണ്ടു ലോകം.

ഈ ഒരു ഗാനത്തോടുകൂടി രഞ്ജിനിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, വീണ്ടും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് PO, തിരുവനന്തപുരം 695014. വിലാസം ഒരിക്കൽ കൂടി: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് PO, തിരുവനന്തപുരം 695014. ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരുന്നത് അനന്തു മൈലച്ചൽ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി അൽഫോൺസ്, സംഗീതം പകർന്ന് ഹരിഹരനും ചിത്രയും പാടിയത് ചിത്രം വെള്ളിത്തിര.

0: ചിന്താവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു.
1: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവവൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ജീവി വർഗ്ഗങ്ങളിൽ ഏകദേശം 7 മുതൽ 8% വരെ ഇന്ത്യയിലാണ് ഉള്ളത് എന്നത് നമ്മുടെ ജൈവസമ്പത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ ജൈവവൈവിധ്യവും ഇതിൽ വളരെ പ്രധാനമാണ്. ലോകത്തിലെ 8 പ്രധാന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടം കടന്നുപോകുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായതിനാൽ കേരളം അസാധാരണമായ ജൈവസമ്പത്താൽ സമ്പന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 89% വനഭൂമിയാണ്. 500-ലധികം പക്ഷിവർഗങ്ങൾ, അനേകം ഔഷധ സസ്യങ്ങൾ, 130-ലധികം സസ്തനികൾ, 100-ലധികം സർപ്പവർഗങ്ങൾ, ഉഭയജീവികൾ, ചിത്രശലഭങ്ങൾ, വൃക്ഷവർഗങ്ങൾ എന്നിവ ഇവിടെ വനപ്രദേശങ്ങളിലും വനേതര മേഖലകളിലും സമൃദ്ധമായി കാണപ്പെടുന്നു. അതിനൊപ്പം കേരളത്തിലെ നാട്ടുവൈദ്യന്മാർ തലമുറകളായി കൈമാറി വരുന്ന തദ്ദേശീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക ആരോഗ്യ പരിപാലനത്തിൽ വഹിക്കുന്ന പങ്കും അതുല്യമാണ്. കേരളത്തിന്റെ ജൈവസമ്പത്ത് കടലിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അറബിക്കടലിന്റെ തീരത്തായി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനത്തിന്റെ സമുദ്ര ജീവസമ്പത്തും അതുല്യമാണ്. മഴക്കാടുകൾ, കായൽ പ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ കേരളത്തിന്റെ ജൈവവൈവിധ്യത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നു. ഈ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും ജൈവ വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിനും അവയുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കുന്നതിനും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നു.

ഏഷനും നിലവിൽ വന്നത്. 2023 ഭേദഗതി നിയമം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ആധുനിക വെല്ലുവിളികളും ഉൾപ്പെടുത്തി ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെയാണ് ജൈവ വിഭവങ്ങളുടെ നിർവചനത്തിൽ ഡെറിവേറ്റീവ് എന്ന പദവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജൈവ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജൈവരാസ സംയുക്തങ്ങളും ഉപാപചയ ഉൽപ്പന്നങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇവയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ABS വ്യവസ്ഥകൾ പ്രകാരം പങ്കുവെക്കേണ്ടതാണ്. നഗോയ പ്രോട്ടോകോൾ പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾക്കനുസൃതമായി ആനുകൂല്യം പങ്കിടൽ കൂടുതൽ വ്യക്തതയോടെ നടപ്പിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജൈവ വിവരങ്ങളുടെ അഥവാ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷന്റെ ഉപയോഗം സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ നിയമം 2002, ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023, ജൈവ വൈവിധ്യ ചട്ടം 2024, ABS റെഗുലേഷൻ 2025 എന്നിവയിലൂടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ജൈവ വിഭവങ്ങളുടെയും ജൈവ സാങ്കേതിക വിദ്യയുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ കൂടുതൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ജീനുകൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, മറ്റു ജൈവസംബന്ധമായ വിവരങ്ങൾ എന്നിവയടങ്ങുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഇന്ന് ഗവേഷണം, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോടെക് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിച്ചു വരുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ സംബന്ധിച്ച ആഗോള ചർച്ചകളിൽ അടുത്തിടെ ഏറെ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ് ജൈവ വൈവിധ്യ കൺവെൻഷൻ അഥവാ CBDയുടെ COP15 സമ്മേളനം. സമ്മേളനത്തിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കിടേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2024 കൊളംബിയയിലെ കാലി നഗരത്തിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി COP16 സമ്മേളനത്തിൽ കാലി ഫണ്ട് എന്ന പൊതുഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. ജൈവ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഗവേഷണവും വാണിജ്യ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സംഭാവനകൾ ശേഖരിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും തദ്ദേശീയ സമൂഹങ്ങളുടെ ക്ഷേമത്തിനുമായി വിനിയോഗിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയും ഈ ആശയം ഉൾക്കൊണ്ട് 2025 ABS റെഗുലേഷനിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആനുകൂല്യം പങ്കിടൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ജൈവ വിഭവങ്ങളും അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ബയോ പ്രോസ്പെക്ടിംഗ് എന്ന ആശയം പ്രധാനപ്പെട്ടതായി മാറുന്നു. ജൈവ വിഭവങ്ങളെ അടിസ്ഥാനമാക്കി വ്യാവസായികമോ വാണിജ്യപരമോ ആയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് ബയോ പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത്. ബയോ പ്രോസ്പെക്ടിങ്ങിന്റെ വ്യാപ്തി ഔഷധ നിർമ്മാണത്തിലുൾപ്പെടെ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പരമ്പരാഗത അറിവിന്റെ ഉടമകളായ പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കണം എന്നതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെ ലക്ഷ്യം. അതിനായി പ്രയർ ഇൻഫോംഡ് കൺസെന്റ് അതായത് പൂർവ്വാനുമതി പത്രം, മ്യൂച്വലി എഗ്രീഡ് ടേംസ്, പരസ്പര ധാരണാ പ്രകാരമുള്ള വ്യവസ്ഥകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഉറവിട സർട്ടിഫിക്കറ്റ് എന്നിവ പോലുള്ള സംവിധാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്കാണ് ഈ ചുമതലകൾ പ്രധാനമായും നൽകപ്പെട്ടിരിക്കുന്നത്. തദ്ദേശീയ അറിവുകളുടെ സംരക്ഷണം ജൈവ വൈവിധ്യ നിയമത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. നൂറ്റാണ്ടുകളായി സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കുക, അതിന്റെ ദുരുപയോഗം തടയുക, സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവ ഈ നിയമഘടനയുടെ ഭാഗമാണ്. ഇതിലൂടെ ബയോപൈറസി പോലുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനാകും. ഒരു സമൂഹത്തിന്റെ അനുവാദമോ അറിവോ ഇല്ലാതെ അവരുടെ പരമ്പരാഗത അറിവുകളോ ജൈവ വിഭവങ്ങളോ ഉപയോഗിച്ച് വാണിജ്യ ലാഭം നേടുന്നതാണ് ബയോപൈറസി. ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023 ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രായോഗികതയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജൈവ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനായി ജൈവ സാങ്കേതിക വിദ്യാ മേഖല പ്രധാനമായും സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ സ്വാഭാവിക ജനിതക സ്രോതസ്സുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ വിഭവങ്ങൾ
നൽകിയ രാജ്യങ്ങളുടെയോ

സമൂഹങ്ങളുടെയോ സംഭാവനകൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായി ജൈവവിഭവങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തുല്യമായി പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ജൈവവൈവിധ്യ നിയമത്തിൻ്റെയും ABS ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനത്തിൻ്റെയും അടിസ്ഥാനം. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ അഥവാ ജൈവ വിവരങ്ങൾ ഇന്ന് ഗവേഷണ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. DNA ശ്രേണികൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, ജീനോം വിവരങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുമ്പോൾ ഗവേഷണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാകുന്നു. ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോ പ്രോസ്പെക്ടിംഗ്, കാർഷിക ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ നിർണായക പങ്കുവഹിക്കുന്നു. അതിനാൽ ഈ വിവരങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുള്ള സാമ്പത്തികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ലഭിക്കണമെന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട തത്വമാണ്. പുതിയ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനങ്ങൾ ഈ ആവശ്യകത പരിഗണിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജൈവവൈവിധ്യ സംരക്ഷണത്തിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, വിത്തുകളുടെ സംരക്ഷണം, പരമ്പരാഗത കാർഷിക രീതികൾ എന്നിവയിലൂടെ തദ്ദേശീയ സമൂഹങ്ങൾ സമ്പത്തിനെ സംരക്ഷിച്ചു വന്നു. ആധുനിക ശാസ്ത്രവും പരമ്പരാഗത അറിവും കൈകോർക്കുമ്പോഴാണ് യഥാർത്ഥ സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. കേരളത്തിൽ ഈ രംഗത്ത് ശ്രദ്ധേയമായ ഗവേഷണ സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങളും നിരവധിയുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ JNTPGRI അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളുടെ സംരക്ഷണത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുപോലെ തന്നെ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI വന ആവാസ വ്യവസ്ഥകളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിൽ നേതൃത്വം നൽകുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജനിതക ശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾക്കാണ് മുൻതൂക്കം നൽകി വരുന്നത്. ICARന്റെ കീഴിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ കിഴങ്ങുവർഗ വിളകളുടെയും തോട്ടവിളകളുടെയും ജനിതക വൈവിധ്യ സംരക്ഷണത്തിലും മെച്ചപ്പെട്ട ഇനങ്ങളുടെ വികസനത്തിലും മികച്ച സംഭാവനകൾ നൽകി വരുന്നു. ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജൈവസമ്പത്തിന്റെ ദീർഘകാല സംരക്ഷണത്തിനും ജൈവ സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തിനും കുമിംഗ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂടിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗിന്റെ നീതിപൂർവമായ നടപ്പാക്കലിനും ശക്തമായ ശാസ്ത്രീയ അടിത്തറ ഒരുക്കുന്നു. അതിനാൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ്, ജൈവസുരക്ഷ, ജൈവ സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ പരസ്പരം ബന്ധിപ്പിച്ച സമഗ്ര സമീപനമാണ് ഇന്നത്തെ ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ആഗോള ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നത്. കുമിംഗ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂടിലെ ടാർഗറ്റ് 17 ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന ജൈവസുരക്ഷ അപകട സാധ്യതകൾ കൂടി ശാസ്ത്രീയമായും സുതാര്യമായും വിലയിരുത്തി നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എടുത്തു പറയുന്നു. ജൈവ വൈവിധ്യ കൺവെൻഷൻ അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി Article 8G പ്രകാരം BT കോട്ടൺ, BT ബ്രിഞ്ചോൾ പോലെയുള്ള ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ പരിസ്ഥിതി ആഘാതങ്ങൾ വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും അതാത് രാജ്യങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം Article 19 ജൈവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ ജൈവ വിഭവങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും തദ്ദേശീയ സമൂഹങ്ങൾക്കും നീതിപൂർവവും തുല്യവുമായി പങ്കുവെക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളുടെ പശ്ചാത്തലത്തിൽ ജൈവസുരക്ഷ, അനുകൂല്യ വിഹിതം, പരമ്പരാഗത അറിവുകളുടെ സംരക്ഷണം, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ സംയോജിപ്പിച്ചുള്ള സമഗ്ര സമീപനമാണ് Target 17 മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം പോലുള്ള ജൈവവൈവിധ്യ സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം, തീരദേശ ആവാസ വ്യവസ്ഥകൾ, കാർഷിക ജൈവവൈവിധ്യം തുടങ്ങിയ അതീവ സൂക്ഷ്മ മേഖലകളുടെ സംരക്ഷണത്തിനായി ശാസ്ത്രീയ നിരീക്ഷണ സംവിധാനങ്ങൾ, ജനിതക വൈവിധ്യം രേഖപ്പെടുത്തൽ, ബയോസേഫ്റ്റി സംബന്ധമായ അവബോധം, ബയോടെക്നോളജി അധിഷ്ഠിത ഗവേഷണങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം

0: എന്നിവ ശക്തപ്പെടുത്തുന്നത് ടാർഗറ്റ് 17 ഫലപ്രദമായ നടപ്പാക്കലിന് അനിവാര്യമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ ജൈവ വൈവിധ്യവും ജൈവ സാങ്കേതിക വിദ്യയും പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളുന്ന രണ്ട് സുപ്രധാന മേഖലകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൈവ വൈവിധ്യമാണ് ജൈവ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ ജനിതക വിഭവങ്ങളും പരമ്പരാഗത അറിവുകളും നൽകുന്നത്. അതേസമയം ജൈവ സാങ്കേതിക വിദ്യ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം, പുനരുദ്ധാരണം, സുസ്ഥിര ഉപയോഗം എന്നിവയ്ക്ക് ശാസ്ത്രീയ ഉപാധികളും നവീന സാങ്കേതിക വിദ്യകളും പ്രദാനം ചെയ്യുന്നു. ടിഷ്യൂ കൾച്ചർ, ജേംപ്ലാസം അഥവാ ജനിതക ശേഖരങ്ങളുടെ സംരക്ഷണം, മോളിക്യുലാർ മാർക്കറുകൾ, ജീനോമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്നിവ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവ സുരക്ഷയും പരസ്പരം പൂരകങ്ങളാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടണം. സംരക്ഷണത്തിലൂടെ വികസനം, വികസനത്തിലൂടെ സംരക്ഷണം എന്ന സമീപനത്തിലൂടെയാണ് സുസ്ഥിര ഭാവി സാധ്യമാകുക. അപ്രകാരം ലക്ഷ്യത്തിലേക്കെത്താൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3:00.
6: യേ ആകാശവാണി ഹേ. ആജ് രാത്രി കെ രാഷ്ട്ര സംഗീത് കാര്യക്രമം മേ ഹം ആപ്കോ വിദ്വാൻ വാരാണസി കാലി പ്രസാദ് ബാബു ദ്വാരാ പ്രസ്തുത മൃദംഗ് ലയ വിന്യാസം സുൻവാ രഹേ ഹേ.
7: This is Akashvani. In tonight's broadcast of National Program of Music, we bring you a Mridangam Laivinyasam by Vidwan Varanasi Kali Prasad Babu.
6: Vidwan Varanasi Kali Prasad Babu, Akashvani Hyderabad ke pratishthit top grade Mridangam kalakar hain. Ve apni utkrisht kala aur sangeet ke prati gehri samvedanshilta ke liye jane jate hain. वे महान मृदंगम वादक एवं आंध्र मणि की उपाधि से सम्मानित स्वर्गीय श्री वाराणसी गंटया शास्त्री के पौत्र हैं. उन्होंने ये कला अपने पिता प्रसिद्ध मृदंगम विद्वान स्वर्गीय श्री वाराणसी वेंकटा सुब्बारामा शास्त्री से सीखी, जो आकाशवाणी हैदराबाद से रिटायर्ड हुए थे. आकाशवाणी हैदराबाद में 3 दशकों से अधिक समय तक समर्पित सेवा प्रदान करते हुए उन्होंने अनेक प्रसिद्ध संगीतज्ञों के साथ संगत की है और भारतीय शास्त्रीय संगीत को समृद्ध किया है. आकाशवाणी हैदराबाद में 3 दशकों से अधिक समय तक समर्पित सेवा प्रदान करते हुए उन्होंने अनेक प्रसिद्ध संगीतज्ञों के साथ संगत की है और भारतीय शास्त्रीय संगीत को समृद्ध किया है. उनकी वादन शैली में शुद्धता, मधुर नाद, संयम और गहरी लयात्मक संवेदनशीलता का अद्भुत समन्वय दिखाई देता है. विद्वान वाराणसी काली प्रसाद बाबू को उनकी उत्कृष्ट संगीत साधना और विशिष्ट वादन शैली के लिए मृदंग सौख्य भास्कर तथा मृदंग कोमल वाधमणि जैसी प्रतिष्ठित उपाधियों से सम्मानित किया गया है. अपने मधुर, सहज और भावपूर्ण मृदंगम वादन के कारण श्री काली प्रसाद बाबू को स्नेहपूर्वक द विस्पर ऑफ द मृदंगम और मेलेडिक पर्क्यूशनिस्ट के नाम से भी जाना जाता है. वे गौरवशाली वाराणसी संगीत परंपरा के एक योग संवाहक हैं और दक्षिण भारतीय मृदंगम वादन की समृद्ध परंपरा का प्रतिनिधित्व करते हैं. आज रात्रि के इस मृदंगम वादन के कार्यक्रम में आपके साथ संगत करने वाली कलाकार हैं वायलिन पर सुश्री VSP गायत्री शिवानी.
7: विद्वान वाराणसी काली प्रसाद बाबू इज एन एमिनेंट टॉप ग्रेड मृदंगम आर्टिस्ट ऑफ आकाशवाणी हैदराबाद. Known for his exceptional artistry and musical sensitivity, he is the grandson of the late Sri Varanasi Gantaya Shastri, the legendary mridangam exponent honored with the title Andhramani. He mastered his art under his father, a renowned mridangam vidwan, late Sri Varanasi Venkata Subbarama Shastri, who retired from Akashvani Hyderabad. With more than 3 decades of dedicated service in Akashvani Hyderabad, he has accompanied numerous

തക്കധാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട്ടക്കിട്ടാ കിട

ഗിടത്തക്കാത്തിരിക്കുന്ന

തകരടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകട

ഫർമേഷ് ചക്രധാർ.

ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം. ശ്രീ ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം. ശ്രീ ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം, ശ്രീ ഗുരുദൈവ പ്രണാം.

0: പ്രിയ ശ്രോതാക്കളെ, ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ കളർകോട് സുരേഷ് കുമാറാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ഹരി വാലേത്ത്.
1: ആകാശവാണിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഏറെ പുതുമയുള്ള ഒരു അതിഥിയാണ് ഇന്നിവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. ആലപ്പുഴയിൽ ശ്രദ്ധേയനായ കളർകോട് സുരേഷ് കുമാർ. പെട്ടെന്ന് പറയുമ്പോൾ ജൈവ കർഷകൻ എന്ന് പറയുമെങ്കിലും അദ്ദേഹം ഒരു ഫാം ജേർണലിസ്റ്റാണ്, കാർഷിക മേഖലയിലെ ഒരു എഴുത്തുകാരൻ. കർഷകനെന്ന് പറയുമ്പോൾ നാട്ടുകാരെ ഊട്ടുന്ന നമ്മളുടെ എല്ലാം അന്നദാതാവാണ്. ആ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ശ്രീ സുരേഷ് കുമാർ. സുരേഷ് കുമാറിന് സായന്തനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഓർക്കുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലിനപ്പുറം ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ ബോട്ടണി വിഭാഗത്തിലെ ലാബ് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളിലൂടെ കടന്നു വന്ന ധാരാളം അനുഭവ പരിചയവും സുരേഷ് കുമാറിന്റെ കാർഷിക രംഗത്ത് കരുത്തായിട്ടുണ്ട്. കുട്ടനാടുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കളർകോട്. ആ കളർകോടാണ് ബാല്യ കൗമാര കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വീട്ടിൽ കൃഷി എന്ന് പറയുന്നത് ഒരു വിപുലമായ രീതിയല്ല, അല്ലെങ്കിലും നെൽപ്പാടങ്ങളിലെ കൃഷിയും അല്പം കരകൃഷിയും ഒക്കെ ഉള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ്. അച്ഛൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ അത്ര വിപുലമായൊരു മേഖലയല്ലെങ്കിലും ആ കാലഘട്ടത്തെ, ആ കുട്ടിക്കാല ഒരു കർഷകന്റെ ആ ഒരു കുടുംബത്തിലെ ഒരു കാലഘട്ടത്തെ ഒന്ന് ഓർത്തെടുക്കാം.
2: വളരെ രസകരമായിട്ടാണ് ഞാൻ ഈ കാർഷിക മേഖല വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരു ആസ്വദിച്ചുകൂടായിരുന്നു എന്നുള്ള പറയാം. എന്റെ അമ്മയുടെ അച്ഛനാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ എന്നെ കൊച്ചിലെ കൃഷിയിലോട്ട് അന്ന് ഇന്നത്തെ കണക്ക് വാങ്ങിക്കുകയോ ഒന്നുമില്ല, പറമ്പിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം കഴിക്കുക, വാങ്ങിക്കുന്നതിന് പച്ചക്കറി കടകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. കിഴങ്ങുവർഗ്ഗങ്ങളാണ് കൂടുതലും അച്ഛൻ അമ്മയുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം
1: പറഞ്ഞു
2: കളർകോട് തന്നെ കളർകോട് അന്ന് ഞാൻ താമസിക്കുന്ന വീട്ടുപേര് പടിഞ്ഞാറ കൊച്ചയുടെ ഒന്നാണ് വീട്ടുപേര്. അതൊക്കെ ഷെയർ ചെയ്ത് പോയി എന്നിരുന്നാലും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എന്തെങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങളെ കൊണ്ട് വിള പിടിപ്പിക്കും, ഞങ്ങളെ കൊണ്ട് ഇത് കൃത്യമായിട്ട് പറിക്കാൻ പറ്റും. അപ്പൊ ഒരാൾ നിങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു കാച്ചിൽ, അങ്ങനെ കൃഷി ചെയ്ത് വിള പിടിപ്പിക്കുന്നത് നമ്മളെ കൊണ്ടാണ്. അപ്പൊ അത് കൊച്ചിലേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുകയാണ്. ഈ പിന്നെ ഇത് പറിക്കുക, പറിച്ചതിന് ശേഷമുള്ള ഒരു ആഘോഷം ഭയങ്കരമാണ്.
1: ശരിക്കും ഒരു കുട്ടി കർഷകന്റെ അഭിനിവേശം ആ കുഞ്ഞു നാളിൽ മുതല് വിത്ത് വാങ്ങിയിട്ടുണ്ട് മനസ്സിനുള്ളിൽ.
2: വളരെ കൊച്ചിലേ പോലെ, വളരെ കൊച്ചിലേ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എനിക്ക് ഇതിനകത്തൊക്കെ ഒരു താല്പര്യം. എന്റെ മനസ്സിലെപ്പോഴും ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യുമ്പോൾ എന്റെ കൂടെ ആരും വേണമെന്നില്ല, ഒരു 10-20 മണിക്കൂർ വേണമെങ്കിൽ നിർത്താതെ നോൺ സ്റ്റോപ്പ് ആയിട്ട്.
1: അതെ, തീർച്ചയായിട്ടും സുരേഷ് കുമാർ കളറോട് എന്ന് പറഞ്ഞ ആളിനെ ആ പ്രദേശത്തുള്ള ആൾക്കാർ അറിയുന്നത് എപ്പോഴും വീട്ടിനുള്ളിൽ ഇല്ലെങ്കിൽ തൊടിയിലുണ്ടാവും. സമപ്രായക്കാരാണെങ്കിലും കാണുന്നതെല്ലാം വീട്ടിനുള്ളിൽ വെച്ചല്ല, മിക്കവാറും ആളുകളെ സ്വീകരിക്കുന്നത് തൊടിയിലിടയിൽ, ഒന്നിൽ പാവലിന്റെ പന്തലിനുള്ളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെടിക്ക് തടവെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ വളരെ ഖ്യാതി നേടിയ മഞ്ഞൾ കർഷകൻ, മഞ്ഞളിന്റെ ഒരു വലിയ ശേഖരമുള്ള ആളെന്നുണ്ടെങ്കിൽ

0: കാർഷിക സർവകലാശാലയിൽ പോലും അടയാളപ്പെടുത്തിയ ഒരാളാണ് സുരേഷ്. അപ്പോൾ ഈ തൊടിയുടെ ഇടയിലെ സൗഹൃദങ്ങളാണ് തീർച്ചയായിട്ടും വളർത്തിയെടുത്തിരിക്കുന്നത്. ആ ഒരു കുട്ടിക്കാലം മുതൽ കാർഷികമായിരുന്ന രംഗത്ത് അല്ലെങ്കിൽ ഈ വാരങ്ങളുടെ ഇടയിലുള്ള ഒരു കളി, ശരിക്കും ഒരു കളിസ്ഥലം സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വാരങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ തൊടികളുടെ പന്തലുകളുടെ കീഴിലും ഒക്കെ ആയിരുന്നു എന്ന്, ശരിയല്ലേ ആ കുട്ടിക്കാലം?
1: ശരിയാ. നേരത്തെ പറഞ്ഞ മഞ്ഞളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മഞ്ഞള് അന്ന് എല്ലാ വീടുകളിലും അവരവരുടെ വീട്ടിലെ ആവശ്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ അത് നമ്മൾക്ക് ഇടവിളകളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പ്രത്യേകമായിട്ട് ചെയ്തൊരു തട കൃത്യമായിട്ട് തെങ്ങനെ തട കൊടുക്കും, തട കൊടുത്ത് കഴിയുമ്പോൾ തടത്തിന് ചുറ്റും മഞ്ഞൾ തടും. അന്ന് ഒരു മഞ്ഞൾ നട്ടാൽ കൂടി വന്നാൽ ഒരു പിന്നെ കാക്ക് 100 to 150 grams അല്ലെങ്കിൽ 200 grams ഒക്കെ ഉള്ള ഒരു മഞ്ഞൾ ചൂടെ കിട്ടാറുണ്ടായിരുന്നു. അതിന് വ്യത്യാസം വന്നത് സുഗന്ധവിളക ഗവേഷണ കേന്ദ്രം പുതിയ പുതിയ പഠനങ്ങളുമായിട്ട് വന്ന് അവർ പുതിയ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയ വിളവ് ലഭിക്കുന്ന മഞ്ഞൾ ലഭിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ആദ്യകാലത്തിറക്കിയ ഒരു ആദ്യ മഞ്ഞളാണ് പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞൾ.
0: എത്ര ഇനം മഞ്ഞൾ വരെ ശേഖരിച്ചു?
1: ഞാനൊരു 21 മഞ്ഞളുകൾ ഇപ്പോഴും ഓരോ ചൂടാണെങ്കിലും സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഏത് സമയത്താണ് ഒരു മഞ്ഞളൊരു പ്രാധാന്യം ഉണ്ടാകുന്നത്, അല്ലെ ആ സമയത്ത് നമുക്ക് ഇത് ആവശ്യമുണ്ട് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അല്ലെ ആരെങ്കിലും ഒരു പഠനം നടത്തണമെങ്കിൽ നമ്മുടെ വന്നാൽ കൊടുക്കാനായിട്ട്.
0: ഇപ്പോൾ ഈ ഭൂപ്രദേശ സൂചിക പദവി മഞ്ഞളിന്, ഓണാട്ടുകര മഞ്ഞളിന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, മഞ്ഞളിനെ ഇത്രയേറെ അഭിമതമായി കാണാത്തൊരു കാലഘട്ടത്തിൽ, ഒരു 20 മുതൽ ഇങ്ങോട്ട് ഉള്ളൊരു കാലഘട്ടം കൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ശേഖരം. അതായത് കോളേജിൽ ജോലിയുള്ള കാലഘട്ടത്തിൽ തന്നെയാണ്. ശരിക്കും കോളേജിലെ വിദ്യാർത്ഥികൾ ഈ സ്പെസിമനുകളൊക്കെ കാണാൻ വരുമായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു?
1: പഠിക്കുന്ന കുട്ടികൾ കോളേജിലേന്ന് തന്നെയല്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. ഈ പദവി സർവീസ് ചെയ്യുന്നവരുണ്ട്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ശേഷം അവർ മക്കളുകൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവർ വന്ന് ഈ പല കൃഷിയും നോക്കാറുണ്ട്. ഈ മഞ്ഞളിന് 20 അല്ല, അതിൽ കൂടുതലായി. ഞാനിതിൻ്റെ ഒരു വലിയ ഒരു അഭിമാനമായിട്ടാണ് ഈ മഞ്ഞളിനെ ഞാൻ കാണുന്നത്. ഒന്നും പോലെ ഇപ്പോഴും അത് ഇപ്പോൾ വന്നതിൻ്റെ പ്രത്യേകം ചിലപ്പോൾ പിന്നെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുതിയ ഒരുപാട് മഞ്ഞളുകൾ ഇപ്പോൾ പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞൾ എന്ന് പറയുന്നത് നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ചുവട്ടിൽ 6 kg, 7 kg, 8 kg ഒക്കെ വിളവ് ലഭിക്കുന്നതാണ്.
0: ഗവേഷകരും ഈ നമ്മുടെ തൊടിയിൽ വരാറുണ്ട്, മഞ്ഞൾ തോട്ടത്തിൽ വരാറുണ്ടല്ലോ പലരും, പല ഇനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി.
1: ഒരുപാട് 2-3 നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഗവേഷണ കേന്ദ്രങ്ങൾ 2-3 തരത്തിലുണ്ട്. ഒന്ന് പാരമ്പര്യമായിട്ടുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ സംരക്ഷിച്ചു പോകുന്ന NBPGR പോലുള്ളതുകൊണ്ട്, രണ്ടാമത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന രീതിയിൽ കൃഷികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൃഷിയുടെ ലാഭകരമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. അതിൽ രണ്ടും വലിയ പ്രവർത്തനങ്ങളാണ്.
0: ശരിക്കും നമ്മുടെ ഒരു ജീവിതായോജനത്തിന് വേണ്ടി ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുത്തിരുന്നു. അത് ആലപ്പുഴ സനാതനധർമ്മ കോളേജിലെ പ്രത്യേകിച്ചും സസ്യശാസ്ത്ര വിഭാഗവും അതുപോലെ തന്നെ ഭൗതികശാസ്ത്ര വിഭാഗത്തിലും ഒക്കെ ജോലി എടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കോളേജിലെ ഒരു ബോട്ടണി വിഭാഗത്തിലെ ഒരു അനുഭവ പരിചയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ ഒരു കർഷക അഭിനിവേശത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ടാവാം അല്ലേ?
1: തീർച്ചയായിട്ടും. അതിനകത്ത് എനിക്ക് മറക്കാൻ മേലാത്ത ഒരാളാണ് എൻ ചന്ദ്രശേഖരൻ എന്നായിരുന്നു പറഞ്ഞിരുന്ന പിന്നെ എട്ടോത്തിരി പാട്ടുണ്ടായിട്ടിരുന്നു. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ദൂരെ തന്നെ ഒരു മരത്തിന്റെ ഫാമിലി അല്ലെങ്കിൽ ഏത് സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് ഏത് എനമാണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ദൂരെ നിന്ന് ഒരു 5-6 km ദൂരെ നിന്ന് പുള്ളി പിന്നെ
0: മനസ്സിലാക്കാൻ
1: കഴിയും. അപ്പൊ ഞാൻ പുള്ളിയുടെ അവിടെ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. യാത്ര പോകുമ്പോഴൊക്കെ പുള്ളി ഇത് പറഞ്ഞു തരും, സുരക്ഷിത് ഇന്ന ചെടിയാണ്, ഇന്ന മരമാണ്, ഇന്ന ഫാമിലി.
0: ശരിക്കും ചന്ദ്രശേഖരൻ നായർ, പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർ സാറ് ഒരു അറിവിന്റെ ഒരു
1: അത് ഒരിക്കലും
0: മേഖലയിൽ സഹായിച്ചിട്ടുണ്ട്.
1: അതിന്റെ ഒരുപാട് ഗുണം എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ മരം ഇന്ന ഫാമിലിപ്പെട്ടതാണല്ലോ, അത് നഷ്ടപ്പെടാൻ പോകുന്നുണ്ടല്ലോ, അതിനെ നമുക്ക് സംരക്ഷിക്കണമല്ലോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, ഏത് മരമായിക്കോട്ടെ, കാട്ടുമരമായിക്കോട്ടെ, വനവൃക്ഷമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അപ്പൊ അതിനെനിക്ക് ഒരു എപ്പോഴും എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ കൃഷിയല്ലേ ചെയ്യുന്നുള്ളൂ, വൃക്ഷങ്ങളെ പറ്റി
0: വിജ്ഞാനശേഖരം അദ്ദേഹത്തിൽ സഹായം കൂട്ടത്തിൽ ഓർക്കുകയാണ്. ആലപ്പുഴയിലെ ഉത്സവകാലങ്ങൾ, അതായത് പ്രത്യേകിച്ചും ഡിസംബർ ക്രിസ്മസ് മാസ ഒരു കാലഘട്ടത്തിൽ ക്രിസ്മസിന്റെ ഒരു ഉത്സവകാലം അല്ലെങ്കിൽ പ്രാദേശികമായൊരു വലിയ മഹോത്സവമാണ് ചെറുപ്പുകാലം. ഈ ചെറുപ്പുകാലത്താണ് ആലപ്പുഴ എസ് ഡി കോളേജ് മുൻകൈ എടുത്തുകൊണ്ട് ജില്ലാ അഗ്രി ഹോട്ടിംഗ് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് കാർഷിക പ്രദർശനം ഏതാണ്ട് 30 നടത്തിയിട്ടുണ്ട്. അക്കാലത്തൊക്കെ സജീവമായ പങ്കാളിത്തം സുരേഷ് കുമാറിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ് ടി കോളേജിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ എക്സിബിഷൻ വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് ഈ സ്പെസിമെനുകൾ പറഞ്ഞു കൊടുക്കുകയും, ശരിക്കും പഠിതാക്കൾ അധ്യാപകരായി മാറുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് കുട്ടികളോടൊപ്പം നിന്ന് ആലപ്പുഴക്കാർക്ക് കാണാനിടയാകുന്നത്. പഠിച്ച കുട്ടികൾ അവർ ശരിക്കും ഈ വിളകളെപ്പറ്റി, കായികനികളെപ്പറ്റി, വിത്തിനങ്ങളെപ്പറ്റി, ആധുനിക രീതിയിലുള്ള അലങ്കാര സസ്യങ്ങളെപ്പറ്റിയൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു മൂത്ത സഹോദരനെ പോലെ നിന്ന് ഈ കുട്ടികളോടൊപ്പം ഒരു എക്സിബിഷനിലൊക്കെ പങ്കെടുത്ത നല്ല ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലോ.
1: ഉണ്ട്. ഈ വൃക്ഷങ്ങളും അല്ലെങ്കിൽ ചെടികളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭംഗിയുള്ള അല്ല പല ഇലകളിലെ പല കളറുകളൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അന്ന് പൂന്തോട്ടി പോലുള്ള ഈ ചെറിയ ചെറിയ ചെടികൾ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സസ്യങ്ങൾ പ്രദർശിപ്പിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഒരു ചെടിയായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് അതൊരു ചെടിയായിട്ട് തോന്നത്തില്ല. പക്ഷേ പഠനം നടത്തുന്ന ഒരുപാട് പേർ ഭയങ്കര ആവേശമാണ് ഇത് കാണാൻ പറ്റുക, ഇത് മനസ്സിലാക്കുക, ഇതിൻ്റെ ഒറിജിനലും അല്ലാത്തതും കണ്ടും മനസ്സിലാക്കുക. ഒരു മരുന്നിനെടുക്കുന്നു, മരുന്നിനെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുറുന്തോട്ടിക്ക് പകരം നമ്മൾ ഊർപ്പൻ എന്ന് പറഞ്ഞ ചെടി ഉപയോഗിക്കുന്നു, അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാക്കുക. കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികളെ നല്ല ശതമാനവും ഇതൊന്നും നേരിട്ട് കാണുന്നവരായിരിക്കണം എന്നില്ല. ഇതുപോലെ പ്രദർശനങ്ങളിലാണ് നമ്മൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്.
0: ശരിക്കും കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രദർശനങ്ങൾ ഒരുപാട് സഹായകരമായിരുന്നു.
1: പ്രദർശനം ഞാൻ പറയുന്നത് ഈ ക്രിക്കറ്റ് ക്ലബ്ബ് പോലെ തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും പ്രദർശനം നടത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
0: ക്ലബ്ബുകളെങ്കിലും
1: കാരണം വെച്ചാൽ അതുവഴി പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്നിപ്പം ഈ കുട്ടികൾക്ക് പിന്നെ പുരുഷങ്ങളെ പറ്റിയൊക്കെ പുസ്തകത്തിൽ അറിയാം, നേരിട്ട് കണ്ടാൽ ഒരു പക്ഷേ അറിയണമെന്നില്ല.
0: അപ്പൊ ഈ കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പന്തികാരനായി നന്നായി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സുരേഷ് കുമാർ. ഈ നക്ഷത്ര വൃക്ഷങ്ങളെ പറ്റിയുള്ള ഒരു പങ്ക്തി ഇപ്പോൾ സുരേഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 27 നക്ഷത്രങ്ങളെ പറ്റി നല്ല ബോധ്യത്തോടുകൂടി അവയുടെ ജന്മ നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ഇതിന്റെ ബൊട്ടാണിക്കൽ ഫാമിലി, അതുപോലെ അതിന്റെ നടീൽ സ്വഭാവം, അതായത് പ്രത്യേകതയായി തോന്നിയത് സാധാരണ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയയിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ നവീന മാർഗങ്ങളിലൊക്കെ ഇവയെ പറ്റി കിട്ടും. പക്ഷേ ഇവയുടെ നടീലും സംരക്ഷണവും സാധാരണഗതിയിൽ ആരും പറയുന്നില്ല. പക്ഷേ സുരേഷ് കുമാർ എഴുതുന്ന പന്തി ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അത് കൃഷി ചെയ്യാനുള്ളൊരു പ്രേരണ കൂടി കൊടുക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഈ ഇതിന്റെയൊക്കെ ഉറവിടം എങ്ങനെ ശേഖരിക്കാൻ കഴിയുന്നു?
1: അത് നേരത്തെ പറഞ്ഞ പോലെ ഈ വൃക്ഷങ്ങളെ പറ്റി എനിക്ക് ആഗ്രഹം ഉണ്ടായത് ചന്ദ്ര സാറിലൂടെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തതിനു ശേഷമാണ് എനിക്കിങ്ങനെ വൃക്ഷങ്ങളെ പറ്റി. അപ്പം വിളി എന്റെ മനസ്സിൽ വൃക്ഷങ്ങൾ ഏത് വൃക്ഷമായിട്ട് അതിനെ സംരക്ഷിക്കണമെങ്കിൽ, അതുകൂടാതെ നമുക്ക് വീടുകളിൽ വെച്ച് വളർത്താൻ പറ്റാത്ത വലിപ്പമുള്ള വൃക്ഷങ്ങളുണ്ട്, അതിനെ എങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ വളർത്താൻ സാധിക്കും, അങ്ങനെ ഒരു വലിയൊരു ഇത് കൂടെ ചേർത്തുകൊണ്ടാണ് ഈ വൃക്ഷ നാൾവൃക്ഷം എന്ന് പറഞ്ഞൊരു
0: ജന്മനക്ഷത്ര വൃക്ഷം. ഇപ്പൊ എല്ലാവർക്കും
1: എല്ലാം വളർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വീട്ടിൽ ജന്മനക്ഷത്രം ആര് വളർത്താൻ പറ്റുകയില്ല, ഇത്തി വളർത്താൻ പറ്റുകയില്ല, പല വൃക്ഷങ്ങളും വളർത്താൻ പറ്റത്തില്ല. പക്ഷെ അതിനെ നമുക്ക് വളരെ ചെറുതായിട്ട് ബോൺസായ രൂപത്തിൽ വളർത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ വളർത്തുകയും അതുവഴി നമുക്ക് ഈ വൃക്ഷത്തെ ദിവസം കണ്ട് ഇറങ്ങുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിലോട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. കാരണം കൃഷി കൂടെയാണ് അതിനകത്ത് ഇത് എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും.
0: ഈ 27 നക്ഷത്ര വൃക്ഷങ്ങളുടെയും ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിയുമോ?
1: കഴിയും. നമ്മൾ പല സ്ഥലത്ത് എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പിക്ചറുകൾ നമ്മൾ സൂക്ഷിച്ച് പടങ്ങൾ എടുത്തു വെച്ചു.
0: നല്ലൊരു ഹോംവർക്ക് വേണ്ടി
1: വരും. നല്ല ഹോംവർക്ക് വേണം. ഈ ഇതിനെ പറ്റി മരങ്ങൾ അതിന്റെ തപ്പിയെടുക്കണം, നല്ല പടങ്ങൾ തപ്പിയെടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന പടങ്ങൾ നമ്മുടെ തന്നെ ആയിരിക്കണം, അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും
0: നല്ല ബോധ്യത്തോടു കൂടി തന്നെ ചെയ്യും. ഏതാണ്ട് 5 പതിറ്റാണ്ടോളം കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമായി നിന്നതിന് ശേഷമാണ് ഇപ്പോൾ എഴുത്തു വഴിയിലേക്ക് വന്നത്. വീണ്ടും നമുക്ക് ആ ആദ്യകാല കൃഷി കാലഘട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. SDVV സ്കൂളിൽ നടക്കുന്ന പ്രദർശനവും അതുപോലെ തന്നെ സനാതനധർമ്മ കോളേജിലെ ബോട്ടാണിക്കൽ വിഭാഗത്തിലുള്ള ആ സേവന കാലഘട്ടത്തോടൊപ്പം തന്നെ ധാരാളം പരിശീലനങ്ങൾ നേടിയിട്ടുണ്ട് അല്ലെ? സർവകലാശാലാ തലത്തിലുള്ള കോഴ്സുകൾ
1: ഒരുപാട് ഒരുപാട് പരിശീലനങ്ങൾ. അതിന്റെ ഞാൻ ഒരു കർഷകനാകണമെങ്കിൽ, ഒരു നല്ല കർഷകനാകണമെങ്കിൽ നമ്മൾ പരിശീലനം
0: ശാസ്ത്രീയമായ ഒരു
1: വിജ്ഞാനമായ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ വശം കൂടെ അറിയാമെങ്കിൽ വിളവ് വർദ്ധിപ്പിക്കാം. ഇപ്പൊ ഒരു ആരെങ്കിലും ഒരാൾ നമ്മുടെ കൃഷിസ്ഥലം കാണാൻ വരുമ്പോഴത്തേക്ക് അതൊരു ചിട്ടയോടുകൂടി ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ അതിനൊരു ഭംഗിയുണ്ടാകും.
0: അതിലൊരു ആർക്കിടെക്ചർ
1: വേണം വേണം വേണം. അപ്പൊ അത് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ പല പല കോഴ്സുകൾ,
0: നവീനമായ
1: പുതിയ പുതിയ ഇറങ്ങുന്ന കോഴ്സുകൾ പഠിക്കണം. അതുകൂടാതെ ലളിതമായിട്ട് എത്രയും പെട്ടെന്ന്, മുമ്പ് നമ്മളിപ്പോ ഒരു ഒരു നാടൻ മാവ് ഒരു സ്ഥലത്ത് കണ്ടു, ആ നാടൻ മാവിന് നല്ല രുചിയുള്ള ഒരു മാവാണ്, ആ മാങ്ങയുടെ അണ്ടി എടുത്തിട്ട് കിളിപ്പിച്ച് അതേ ജനം കിട്ടണമെന്നില്ല. കാരണം ചില പോളിനേഷനിലൂടെ അത് വേറെ ഏതെങ്കിലും ആകാം, ചിലപ്പോൾ അത് തന്നെ ആകാം. പക്ഷെ നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ആ മാവിനെ നമുക്ക് പട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നമുക്ക് ഒരു 1-2 വർഷം കായ്പ്പിക്കാം. ഒരു സ്ഥലക്കുറവുള്ള സ്ഥലങ്ങളിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് കായ്പ്പിച്ച് നമുക്ക് മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രീയമായ പഠനങ്ങൾ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ പഠിച്ചതുകൊണ്ടാണ്. അത് ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ഞാൻ ഈ ബഡ് ലെയറിംഗ് ഒക്കെ പഠിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ പിന്നെ പോളിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു.
0: ശരിക്കും നമ്മുടെ ജോലിയിൽ അത് വലിയ സഹായം, അതിന് നമുക്ക് ജോലിയിൽ കൂടുതൽ ഉയർച്ചയ്ക്കൊന്നും സഹായിച്ചില്ല എങ്കിലും വിജ്ഞാന ശേഖരണത്തിന് ഈ പുതിയ കോഴ്സുകളും പുതിയ പരിശീലന പദ്ധതികളിലും ഒക്കെ പങ്കെടുത്തത് ധാരാളം ബലമായിട്ടുണ്ട് അല്ലേ?
1: കുട്ടികളോട് നമുക്ക് ഇടപെടാൻ സാധിച്ചു. കുട്ടികൾ നമ്മളെ വളരെയേറെ ബഹുമാനിച്ചു സ്നേഹിച്ചു. അതിന്റെ പ്രധാന കാര്യം ഒരു അവസാനത്തെ വാക്കമുണ്ട് ഇതിൽ എന്റെ ഇടയിൽ വരുന്ന കുട്ടികൾ. അപ്പോ ആ

0: മരം എങ്ങനെയാണ് ചേട്ടാ, അതിന്റെ സ്റ്റെം എടുത്ത് വെച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇത് കിട്ടുമോ?
1: അതുപോലെ ഹെർബേറിയം തയ്യാറാക്കുന്നതിനകത്തൊക്കെ കുട്ടികൾ ഒരുപാട്,
0: ഹെർബറിയം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് ഞാൻ ഹെർബറിയം അല്ലായിരുന്നു ജൂലിയനിൽ തന്നെയും അവർ ചോദിക്കുമായിരുന്നു.
1: അല്ല, അവരൊരു നമ്മളെ ഒരു ഗൈഡായിട്ട് കണ്ടിരുന്നു
0: കണ്ടിരുന്നു
1: അക്കാര്യത്തിലൊക്കെ.
0: അവര് പിന്നെ പരീക്ഷ സമയത്ത് നമ്മൾ കാണലുണ്ടല്ലോ, അവർക്ക് ഒരു 100% പിന്നെ
1: ധൈര്യമുണ്ട്,
0: ധൈര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, പക്ഷെ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ
1: തെറ്റുപറ്റാതെ അവർക്ക് കൂടെ ഉണ്ടാവും,
0: നമ്മൾ തെറ്റുപറ്റാതെ കൂടെ അതിൻ്റെ അടുത്തുകൊണ്ട് കൊടുക്കും, സ്പെസിഫിക്
1: കൃത്യമായിരിക്കും
0: കൃത്യമായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണ അവർക്കുണ്ട്. അപ്പൊ അതൊരു വലിയ,
1: ശരിക്കും ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിലെ വളരെ സംതൃപ്തിയോടൊപ്പം തന്നെ പാരമ്പര്യ കർഷകരുമായിട്ട് നല്ല പരിചയം നിലനിർത്തി പോകുന്നു. കാരണം നാട്ടിലെ സാധാരണ ഗ്രാമീണ വിളകൾ, അതായത് കൃഷി അറിവുകൾ സാധാരണക്കാരിൽ നിന്നും തലമുറകളായി കൃഷി ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ നേടിയെടുക്കാൻ, കുട്ടനാട്ടിലെയൊക്കെ കർഷകരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധമുണ്ടല്ലോ. അത് ഒരു പാരമ്പര്യ കൃഷിയും ഇന്നത്തെ ആധുനിക നവീന ഇൻവെന്റീവ് ടെക്നോളജിയും മോഡേൺ സയൻസും ഒക്കെ ആയിട്ട് സംയോജിപ്പിച്ചു പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം?
0: അല്ലാതെ ഒരുപാട് വ്യത്യാസമുണ്ട്. മുൻകാലങ്ങളിൽ ഒരു 110 120 ദിവസം കൊണ്ട് വളയുന്ന നെല്ലുകളൊക്കെ ഇപ്പം 85 ദിവസം 90 ദിവസം കൊണ്ട് വളയുന്ന ഇനത്തിലോട്ട് മാറി. അപ്പൊ അത് അത്രയും ദിവസം നമുക്ക് ലാഭം കിട്ടിയില്ലേ?
1: കാർഷിക മേഖലയിലെ ചെലവ് കുറയ്ക്കും,
0: ചെലവ് കുറയ്ക്കുന്നു, കൂടാതെ ഉത്പാദനം
1: വർദ്ധിപ്പിക്കുന്നു.
0: പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ NPPGR ചേർന്നുകൊണ്ട് ഈ റോഡ് സൈഡിൽ, ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ കുന്നുംകുളം, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ വലിയ മരങ്ങൾ, മാവുകൾ നിൽപ്പുണ്ട്. ഈ മാവുകൾ പഴയ ഒരു 100-300 വർഷം പ്രായമുള്ള മാവുകളാണ്. അതൊക്കെ ഹൈവേക്ക് വെട്ടിപ്പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കമ്പെടുത്തോട്ട് വന്ന് ബഡ് ചെയ്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, NPPGR സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് അവരുടെ കൂടെ പോകാൻ സാധിച്ചു. അത് അങ്ങനെ കുറച്ച് അറിവുകൾ.
1: അത് കേൾക്കുമ്പോൾ ഒരു ഓർമ്മ വരുന്നത്, ഏത് പ്രദേശത്താണ് അയൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും അപൂർവമായ ഒരു മരം, അല്ലെങ്കിൽ അപൂർവമായ ഒരു വിള, അല്ലെങ്കിൽ അപൂർവമായ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ആ ഒരു വലിയ വിള വെടുപ്പ് നടക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ യാതൊരു ആലോചനയും ഇല്ലാതെ അവിടേക്ക് അങ്ങ് പാഞ്ഞു പോവുക എന്നൊരു സ്വഭാവമുണ്ടല്ലോ. അത് ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൂട്ടുചേർന്ന് ഒരു കർഷക മിത്ര സംഗമമായിട്ട് പോകുന്ന രീതി, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി കാണും?
0: ഞാൻ ആദ്യകാലം മുതൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്നിപ്പോ നമ്മൾ പല സ്ഥലങ്ങളിലും സുഗമമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തല്ല പോയിക്കുന്നത്. 80-82 കാലഘട്ടത്തിൽ നെല്ലിയാമ്പതി ഞാൻ 6 മണിക്ക് രാവിലെ ചെയ്യും, എന്തെങ്കിലും ഒരു സെമിനാർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പൊ അന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം കൂടെയുള്ളവർ ഇത്രയും സഹിച്ചും ഒരു
1: ക്ലേശങ്ങൾ സഹിക്കണം
0: സഹിക്കണം, പിന്നെ എപ്പോൾ വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, ഇതിനൊരു കൃത്യ സമയമില്ല, പിന്നെ അവർക്ക് ആ വിഷയമായിട്ട് താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും എല്ലാ സ്ഥലങ്ങളും ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് പിന്നെ പുതിയ പുതിയ ഭാഗമായിട്ട് പല പല
1: ചേർന്ന് പോകാൻ
0: ഫാമുകളും ഒക്കെ കാണാൻ സാധിക്കുന്നത്.
1: അവിടെ നിന്നൊക്കെ കിട്ടിയ അറിവുകൾ ഒരു സംരംഭകത്വത്തിലേക്കും കൂടെ കടക്കാൻ സഹായിച്ചിട്ടുണ്ട്, ഒരു സംരംഭകനായി മാറിക്കഴിഞ്ഞിരുന്നു.
0: കുറെ നമുക്ക് ചെയ്യാൻ പറ്റും. മുമ്പ് ഞാൻ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും കടകളിൽ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആണ് ഞാൻ ആളുകൾക്ക് നേരിട്ട് കൊടുക്കുക. നമുക്ക്
1: കൃത്യമായ ഉൽപ്പന്നം കൊടുക്കാൻ കഴിയും, നമുക്ക് ബോധ്യമുണ്ട്, സംസ്കരിച്ചെടുക്കുന്നതിനകത്ത് നമ്മളൊരു സത്യസന്ധമായ ഒരു സമീപനമുണ്ട്, വിലയിലാണെങ്കിലും അവർക്ക് സഹിക്കാവുന്ന സമീപിക്കാവുന്ന ഒരു വില അവർക്ക്.
0: അത് തന്നെയാണ് നമ്മൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോ ചോദിക്കണ്ട, കൃത്യമായിട്ട് നമ്മൾ പല സാധനം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പല സാധനം.
1: അങ്ങനെ പോകുമ്പോ മിതമായ ലാഭം കിട്ടുമോ ഇതിനകത്തൊക്കെ?
0: ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നഷ്ടം വരത്തില്ല. രണ്ടാമത് അതും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ?
1: തീർച്ചയായിട്ടും ഒരു സേവനം, ഒരു കാർഷിക സേവനം, ഒരു ധർമ്മമാണല്ലേ, കാർഷിക ധർമ്മം.
0: ഈ പല സ്ഥലങ്ങളിലും ഇപ്പൊ പല രോഗികളും ഇപ്പൊ മഞ്ഞൾപ്പൊടി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കിട്ടി കൃത്യമാകണമെന്നില്ല,
1: ധാരാളം മായം ചേർക്കലുള്ള ഒരു കാലഘട്ടത്തിലാണ്.
0: അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്കതല്ല, നമുക്ക് കൃത്യമായിട്ട് കൊടുത്തു എന്നൊരു തൃപ്തിയും അവർക്ക് അത് 100% പ്രയോജനം ചെയ്യുന്നതാണ്.
1: അതുപോലെ തന്നെ ആയിരിക്കും ഈ നടീൽ വസ്തുക്കളും ധാരാളം ശേഖരിക്കാറുണ്ടല്ലോ, അതിനും ഒരു സമയം കണ്ടെത്താറുണ്ട്. നല്ല ഇനം നാളികേരത്തിന്റെ തൈകളാണെങ്കിലും ശരി, വാഴയുടെ വിത്തിനങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ അലങ്കാര പുഷ്പങ്ങളുടേതാണെങ്കിലും ശരി, മുളപ്പിച്ചതും അല്ലാത്തതും വിത്തിനങ്ങളായിട്ട് എവിടെ പോയി ക്ലേശം അനുഭവിച്ചും ശേഖരിക്കണം എന്നൊരു താല്പര്യം, അത് എത്ര കാലം മുതലുണ്ട്?
0: അത് വളരെ നേരത്തെ ഉണ്ട്. ഞാൻ ആദ്യമേ ഈ മഞ്ഞൾ കൃഷി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ കൂടെ തന്നെ വാഴയായിരുന്നു ആദ്യത്തെ ഒരു താല്പര്യമുള്ള
1: അപൂർവനം. വാഴകൾ ധാരാളം,
0: 100 വാഴകൾ ഉണ്ടായിരുന്നു. അന്ന് എവിടെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അപ്പൊ പോകും. ഞാനിപ്പോ തമിഴ് പത്രം, എനിക്ക് തമിഴ് പ്രാവശ്യം വായിക്കാൻ അറിയാം. അങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ തമിഴ് പത്രം യാദൃശ്യമായിട്ട് ഞാൻ ആരുടെ വാങ്ങിക്കുമ്പോൾ ഉദയം എന്നൊരു വാഴ റിലീസ് ചെയ്തിരിക്കുന്നു, തിരുച്ചിറപ്പള്ളി വാഴ ഗവേഷണ കേന്ദ്രം എന്ന് കണ്ടു. ഞാൻ പിറ്റേ ദിവസം രാവിലെ തിരിച്ചു ടീ ഗാർഡൻ ട്രെയിനകത്ത് കയറി പോവുകയാണ്. അവിടെ ചേർന്ന് അവരൊക്കെ കാര്യം പറഞ്ഞു. അവരെ പറഞ്ഞ പിന്നെ വളരെ സ്നേഹമായിട്ട് വളരെ നന്നായിട്ട് അവരെന്നെ അവരെന്നെ സ്വീകരിച്ചു അവരുടെ തോട്ടങ്ങൾ കാണിച്ചു. ആ ഉദയംവാഴ, ഉദയംവാഴ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കർപ്പൂരവലിയും വിരൂപാക്ഷിയും എന്ന് പറഞ്ഞ രണ്ട് വാഴകളും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു വാഴയാണ് ഈ ഉദയം. ഏതാണ്ട് ഒരു 3-3.5 മീറ്റർ നീളത്തിൽ

0: വലിയ ആകർഷണമാണ്. അന്ന് ഞാൻ കൊണ്ടുവന്ന് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവരന്ന് റിലീസ് ചെയ്ത ആ സമയത്ത് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എനിക്ക് തന്നു. ഇന്നും വാഴ നിലനിർത്തിയിട്ടുണ്ട്.
1: മിക്കവാറുള്ള വാഴശേഖരങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ?
0: ഓരോന്നോരോന്നെല്ലാം കളയാതെ സംരക്ഷിക്കുന്നു. നമുക്ക് ഏത് സമയത്താണ് ഇതിനെ ഒന്ന് വികസിപ്പിക്കണമെന്ന് നമുക്ക് തോന്നുന്നു.
1: ഇതിന് സർവകലാശാല അല്ലെങ്കിൽ അതുപോലെയുള്ള കാർഷിക വികസന ക്ഷേമ പദ്ധതികളോ എല്ലാം സഹായത്തിനുണ്ടോ കൂടെ?
0: കണ്ണാര വാഴഗവേഷണ കേന്ദ്രത്തിലിരുന്ന മുൻകിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവർ തന്നെ സമീപിക്കാറുണ്ട്. ഞാൻ പലതും കൊടുക്കാറുണ്ട്.
1: ആ ചിലത് ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ സൂക്ഷിക്കുന്നത് അവർ ഏറ്റെടുക്കുന്നു, വന്ന് ഏറ്റെടുക്കുന്നു. അതൊരു കർഷകൻ അഭിമതനാകുന്നു എന്നുള്ളൊരു സന്ദർഭം കിട്ടാറുണ്ട്.
0: അതൊരു തിരുവനന്തപുരത്ത് പിന്നെ പല യൂണിവേഴ്സിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ഒരു വലിയതല്ല, അത്രയും പറഞ്ഞാൽ ആളുകളോട് ചെല്ലുക.
1: ഈ കാർഷിക സമിതികളിൽ എവിടെങ്കിലുമൊക്കെ അംഗീകരിച്ച് സർക്കാരോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയൊക്കെ ചേർത്തിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ നിരീക്ഷണ സമിതികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കേണ്ട ഒരു ഗവേണിംഗ് സമിതികളിൽ, നിർവാഹക സമിതികളിലോ ഒക്കെ അംഗമാണോ?
0: അങ്ങനെ ചില ചില ഈ പ്രാദേശികമായിട്ടോ അല്ലാതുള്ള ഇതിന് ഇപ്പൊ കാർഷിക അവാർഡ് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട്.
1: അവര് അവർക്കൊരു മൂല്യനിർണ്ണയത്തിന് വേണ്ടി നമ്മളുടെ അഭിപ്രായം
0: ലാസ്റ്റ് വരുമ്പോൾ ഇതെന്താകും എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ പിന്നെ ഓർഗാനിക് ഫാമിംഗ് പഠിക്കാൻ പോയി, ഗാന്ധി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കാനും പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ.
1: തീർച്ചയായിട്ടും ഒരു കോളേജില് വളരെ കാലം സേവനം ചെയ്യുകയും അവിടുത്തെ വളരെ അവാന്തര വിഭാഗമായി മാത്രമേ ഒരു സസ്യശാസ്ത്ര മേഖലയിൽ ഒരു ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് കാണുള്ളൂ. അതിനകത്ത് ജോലി ചെയ്തതിന് ശേഷം സർവകലാശാലാ തലത്തിലൊക്കെ പോയി ക്ലാസ് എടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കർഷകന്റെ ബോധമണ്ഡലത്തിലെ വിവരങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമല്ലേ?
0: തീർച്ചയായിട്ടും. അതെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളല്ലേ, നമ്മുടെ അനുഭവങ്ങൾ ഇത് ഇതിലൊരു മൂന്നോ നാലോ പേര് ചേർന്നെങ്കിലും ഒരു കർഷകനാകത്തുള്ളൂ. ഒരു നല്ലൊരു കർഷകനാണെങ്കിലും ചെയ്യാനുള്ള മനസ്സും ക്ഷമയും വേണം. രണ്ടാമത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു കർഷകൻ ആണ് അവനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ടുള്ള മാധ്യമങ്ങൾ വേണം. പിന്നെ നല്ല ശാസ്ത്രജ്ഞന്മാർ, സ്നേഹമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രജ്ഞന്മാർ വേണം. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എപ്പോൾ കിട്ടുന്നു അങ്ങനെ കിട്ടുമ്പോൾ ഓരോരോ സുഗന്ധ വിളഗവേഷണ കേന്ദ്രം, മണ്ണുത്തി കാർഷിക സർവകലാശാലകൾ, NDPG അതിങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊരു നല്ല ബന്ധവും അവർക്കും താല്പര്യമുണ്ടെങ്കിലേ നമ്മൾ വളരത്തുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ വിത്തനങ്ങൾ വന്നു, അതിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ അറിവ് ലഭിക്കണമെങ്കിൽ അവരുടെ കൂടെ ഒരു
1: തീർച്ചയായിട്ടും ഈ അറിവുകൾ നേടിയെടുക്കുകയും അനുഭവ പരിചയങ്ങളൊക്കെ കർഷകർക്കും അതുപോലെ തന്നെ നാടിനും വിദ്യാർത്ഥികൾക്കും സാമാന്യ ജനങ്ങൾക്കും പകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്. ആകാശവാണിയുമായി സുരേഷ് കുമാറിനൊരു വലിയ ആത്മബന്ധമുണ്ട്. കാരണം വയലുംവീട് പ്രോഗ്രാം, കാർഷിക പ്രോഗ്രാമുകളിലൊക്കെ നിരന്തരം സുരേഷ് കുമാർ ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ സ്വന്തമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നതിലൊക്കെ ദശാബ്ദങ്ങളായി പങ്കെടുക്കുന്ന ഒരാളാണ്. ശരിക്കും ആകാശവാണി നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു വലിയ മിത്രം തന്നെയാണ്. ആകാശവാണിയുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഒന്ന് ഓർത്തെടുക്കാമോ?
0: ആകാശവാണി എന്ന് പറയുമ്പോൾ എനിക്ക് അന്നും ഇന്നും ഒരു കുളിരുകോരുന്ന അനുഭവമാണ് ഉണ്ടത്. കാരണം വെച്ചാൽ ആകാശവാണിയിലൂടെയാണ് ഞാൻ ഇന്നിപ്പോൾ എന്ന് പറയുന്നത് 1995 എന്നെ ആകാശവാണി തൃശ്ശൂർ നിലയിൽ വിളിച്ചെന്നെ ഒന്ന് സ്വീകരിക്കുകയുണ്ടായി. സസ്യജം മൃത്യുജം എന്ന് പറഞ്ഞൊരു പരിപാടി അന്ന് 1995 തൃശ്ശൂർ നിലയമാണ് റിലേ ചെയ്ത്. അപ്പൊ അന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, ചോദ്യങ്ങൾ ചോദിച്ച് അവരെന്നെ വിളിച്ച്. എനിക്കൊരു വലിയ പിന്നെ തൃശ്ശൂർ നിലയായിട്ടുള്ള കണക്ഷൻ എനിക്ക് പോയി. പിന്നെ യാദൃശ്യമായിട്ട് പ്രദർശനങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രദർശനമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടാണ് പിന്നെ തിരുവനന്തപുരം ആകാശവാണി എന്നെ ക്ഷണിക്കുകയും പിന്നെ അതിൽ തിരുവനന്തപുരം ആകാശവാണിയാണ് എന്നെ പിന്നെ വളർത്തിയതും.
1: വയലും വീടും പ്രോഗ്രാമിൽ കൂടെയാണ് കൂടുതൽ സജീവത
0: അറിയാൻ എന്നെ അറിയാൻ തുടങ്ങിയത്. ഈ സുരേഷ് കുമാർ കണ്ടോടുള്ള പേര് തന്നെ ഇട്ടത് എനിക്ക് തോന്നുന്നത് ആകാശവാണിയാണ്.
1: ഒരു അടയാളപ്പെടുത്തൽ ആകാശവാണി തന്നെയാണ്. ശബ്ദത്തിലൂടെ ധാരാളം ആൾക്കാരുടെ മിത്രമാകാൻ കഴിഞ്ഞതിൽ ആകാശവാണി ഒരു വഴിയൊരുക്കാണ്. ശരിക്കും ഇന്ന് കാർഷിക മേഖല അഭിമതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇറക്കുമതി ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്കാരം നമുക്കിപ്പോഴും നിലവിലുണ്ട്. സുരേഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാരാണ് ഈ തരിശട കൃഷികൾ ഇടങ്ങളെ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് സാഹസികമായി നഷ്ടങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നാലും കാർഷിക സംസ്കാരം നമ്മളിൽ വളരണം എന്നുള്ള ഒരു ഉത്തമ ലക്ഷ്യത്തോടു കൂടി ധാരാളം തരിശിടങ്ങളെ കൃഷിയിടങ്ങളാക്കി മാറ്റുന്നതിൽ ഒരു മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു തരിശിട രഹിത കൃഷി എന്നുള്ള ഒരു അതിൻ്റെ ഒരു പ്രയോക്താവായി അറിയപ്പെടുന്നു. എന്ത് തോന്നുന്നു, അത് സാധ്യമാകുമോ?
0: തീർച്ചയായിട്ടും സാധ്യമാകും. കാരണം നമ്മളെ ഇവിടെ ആലപ്പുഴ ചൊരിമണലാണ്. ചൊരിമണൽ എന്ന് പറയുമ്പോൾ കുട്ടനാടിന്റെ ഭാഗം കഴിഞ്ഞ കമ്പനി ചൊരിമണലെ ചൊരിമണലിൽ ഇങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പം ആലപ്പുഴയിൽ നിന്ന് തെക്കോട്ട് ഒരു വലിയ രീതിയിൽ ചൊരിമണൽ കൃഷി ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. അതും പ്രത്യേകിച്ച് തരിച്ചു കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാമാണ് നമ്മൾ എടുത്തുകൊണ്ട് കൃഷി ചെയ്ത് കാണിച്ചു കൊടുത്തത്. അത് വളരെയേറെ മുന്നോട്ട് പോയി. കാരണം

0: ഭംഗി കണ്ടപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ കൃഷി ചെയ്യുമ്പോൾ അതിന് ഭംഗി കൂടെ വേണം.
1: ഈ തരിശട കൃഷിയിടങ്ങളെ പറ്റി പറയുമ്പോഴാണ് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. സുരേഷ് കുമാർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നുകിൽ വിദ്യാലയ പരിസരങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ഒരു പൊതുസ്ഥലം പഞ്ചായത്തിന്റെയോ അതുപോലെയൊക്കെയുള്ള അല്ലെ ഗ്രന്ഥശാലകളുടെയോ വായനശാലകളുടെയോ അധീനതയിലുള്ളവയായിരിക്കും. ഏറെ കൗതുകം തോന്നിയിരിക്കുന്നത് ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് സമീപമുള്ള അവരുടെ ഈ സെമിത്തേരികൾക്ക് പരിസരങ്ങളിൽ പോലും കാട് പിടിച്ചു കിടക്കുകയാണെങ്കിൽ അവയെ പോലും സംരക്ഷിച്ചെടുത്ത് ആശുപത്രി പരിസരങ്ങൾ, വളരെയേറെ വേദനയോടുകൂടി ആളുകൾ കഴിയുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കൃഷി ചെയ്ത് അവിടെ പൂക്കളും കായ്കനികളും ഒക്കെ വിളഞ്ഞ് നിൽക്കുന്നതും അവർക്ക് വളരെ ആശ്വാസം പകരുന്നതുമായൊക്കെ ഉള്ളൊരു സ്വദേശ കൃഷി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ശരിക്കും ഒന്ന് ഓർത്തെടുക്കാവോ?
0: അത് ഒരു വളരെ ഒരു രസമാണ്. ഞാൻ ഒരു സിമിത്തേരിയുടെ ഭാഗമായിട്ട് ഒരു 7 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിമിത്തേരിയിട്ട് ബോഡി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമൊക്കെ മാറിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവരുടെ മനസ്സിൽ.
1: ശരിക്കും അവിടെ
0: ഈ ബോഡി കൊണ്ടുപോകുന്നതിനല്ല അവർ ശ്രദ്ധിക്കുന്നത്, ഈ രണ്ട് സൈഡിലും കൃഷി ചെയ്തിരിക്കുന്ന വെണ്ട അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്ത ഭംഗിയായിട്ട് കൃഷി ചെയ്തിരിക്കല്ലേ, പൂക്കളെല്ലാം കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അവർ എത്രയോ നേരം കഴിഞ്ഞ് വരുന്നതും പിന്നെ അവരുടെ അടുത്ത ചടങ്ങുകൾക്കൊക്കെ വരുമ്പോൾ നമ്മളോട്ട് വളരെ ലോഹ്യമായിട്ട് സംസാരിക്കുകയും
1: അവരുടെ ആ ഒരു വേർപാടിന്റെ പരിസരത്ത് വരുമ്പോൾ അവിടെ ഒരു പുനർജനയുടെ ഒരു താളം കാണുക.
0: വേർപാടിന്റെ ദുഃഖം വളരെ കുറയുകയാണ്.
1: അതുപോലെ തന്നെ ആശുപത്രിയുടെ പരിസരങ്ങളിൽ കൃഷി ഒരുപാട് ധാരാളം
0: ഒരുപാട് പേര് വന്ന് അറിയില്ലേ, എന്തെങ്കിലും താമസമുണ്ട് അല്ലെങ്കിൽ രോഗികൾ, കടപ്പ് രോഗികളുണ്ട്. ആ ബാക്കി സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ഈ കൃഷി സ്ഥലത്ത് നിൽക്കുകയും അതുകൂടാതെ ഞങ്ങൾ വൈകുന്നേരം ഇത് 5 മണി കഴിഞ്ഞ് വിപണനം നടത്തും. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഞങ്ങൾ തന്നെ വിൽക്കുന്നത് ആ സ്ഥലത്ത്.
1: അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അല്ലേ? നമ്മള് ഉൽപ്പാദിപ്പിക്കുന്നത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താവിന് കൊടുക്കുമ്പോൾ അതിന്റെ ലാഭശതമാനം വളരെ കുറച്ചുകൊണ്ട് ഏറ്റവും പുതുമയോടുകൂടി തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉറവിടങ്ങളിൽ നിന്ന് ചട്ടിയിലേക്കുള്ള ദൂരം കുറയ്ക്കുക അല്ലെങ്കിൽ ഫുഡ് മൈലേജ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതൊരു വലിയ സന്ദേശം തന്നെ അല്ലേ?
0: അതെ, അതിന്റെ ഒരു പ്രധാന കാര്യം എന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, സുജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തും റോജേഷ് എന്ന് പറയുന്ന സുഹൃത്തും. ഞങ്ങളപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കൂടെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെയൊരുകൂടെ നമ്മളെ സഹായിക്കാൻ പറ്റും. കാരണം ഇതിന്റെ ആ
1: വിളവെടുക്കാനും
0: വിളവ് രീതികളും ഒക്കെ കണ്ടിട്ട് വിപണന രീതി കണ്ടിട്ട് രണ്ടാമത് ഇത് 1 മണിക്കൂർ പോലും ആകുന്നില്ലല്ലോ പറിച്ചിട്ട് കൊടുക്കുന്നത്, എത്രയും ഫ്രഷ് ആയിട്ടില്ലേ കൊടുക്കുന്നത്.
1: അപ്പൊ
0: അതിന്റെ ഒരു സ്നേഹവും സന്തോഷവും മറ്റുള്ളത് പോലെ തന്നെ നല്ല സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിനോട് നമ്മളോടുള്ള ആളുകളുടെ സ്നേഹം വേറെ ഒരു രീതിയിലാണ്.
1: ഇതിരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, കുട്ടി കർഷകരെ വളർത്തിയെടുക്കുന്നത് സുരേഷ് കുമാറിനൊരു വലിയ ജാഗ്രതയുണ്ട്. അതായത് LP സ്കൂളുകൾ UP സ്കൂളുകളിലൊക്കെ ചെന്ന് ക്ലാസ് എടുക്കുക, കുട്ടികളോടൊപ്പം ചേർന്ന് കൃഷി ചെയ്യാൻ പരിശീലിപ്പിക്കുക, അവിടെ കിട്ടുന്ന ഒരു ഒരു പ്രത്യേകമായ അനുഭവം.
0: മിക്ക സ്കൂളുകളിലും കുട്ടികളെ കണ്ടുപിടിക്കാനും കുട്ടികളുടെ വേണ്ടി ക്ലാസ് കൊടുക്കാനും ആ കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊന്നും ആദ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും
1: ശാസ്ത്രീയമായ ഒരു ഓർമ്മപ്പെടുത്തലിന് ഈ പ്രായോഗിക വിജ്ഞാനം അവർക്ക് കൊടുക്കാൻ കഴിയും.
0: അത് ഏതെങ്കിലും കുട്ടികൾ പഠിച്ച് വളർന്നു വരുമ്പോൾ 50% സ്വീകരിക്കാൻ തയ്യാറാകുന്ന വൃക്ഷം ഉണ്ടാകുകയാണെങ്കിൽ വളത്തിന്റെയോ ഒന്നും ആവശ്യമില്ല.
1: തീർച്ചയായിട്ടും ഒരു അനുഭവ പരിചയം, നവീയമായ പിന്നെ ബോധന മാർഗങ്ങൾ ഇതൊക്കെ ഇതിലൂടെ സാധിക്കുന്നു. ഈ നമ്മൾ ഓർക്കുമ്പോൾ കർഷകൻ അഭിമതനാകുക എന്ന് പറഞ്ഞാൽ, അതായത് ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെ കർഷകന്റെ വിരലുകൾ ചേറിൽ പൂന്താലെ സാധാരണക്കാരൻ നമ്മുടെ നാട്ടുകാരന്റെ വിരലുകൾ ചോറിൽ വരവാനേ ഒക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ. നമ്മുടെ കർഷകർ എപ്പോഴും അഭിമതരാകണം, അവർ ആദരിക്കപ്പെടണം, അവർ അംഗീകൃതരാകണം എന്നൊക്കെയുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. തീർച്ചയായിട്ടും ആ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന പുതുതലമുറയോട് അനുഭവ പരിചയമുള്ള ഒരു വലിയ കർഷകൻ കൂടിയാണ്, അല്ലാതെ ഒരു കൃഷി ശാസ്ത്രജ്ഞൻ മാത്രമല്ല പ്രായോഗിക കർഷകൻ കൂടിയാണ്. എന്താണ് നവ്യമായ ഒരു സന്ദേശം?
0: പുതിയ തലമുറ അവരുടെ IT മേഖല പോലെ തന്നെ ഇതിനെ സമീപിക്കുന്നുണ്ട് പല രീതിയിൽ. കാരണം ഇതിനൊരു വിളവും നഷ്ടപ്പെടാൻ പാടില്ല.
1: ശരിക്കും ഇതിനൊരു ഒരു ഒരു മാർക്കറ്റിംഗ് കൂടെ കണ്ടുകൊണ്ടുള്ള കാർഷിക പരിശീലനത്തെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്.
0: അതെ,
1: തീർച്ചയായും പുതിയ തലമുറ IT മേഖലയിലും കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ കാണിക്കുന്ന താല്പര്യം പോലെ തന്നെ കാർഷിക മേഖലയിലേക്കും പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഈ കുട്ടി കർഷകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂൾ തലങ്ങളിലും ഒരു ശുഭോദർഗമായ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അനുഭവജ്ഞാനമുള്ള സുരേഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർക്ക് അവര് ഒരു ധൈര്യം പകർന്നു കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങയുടെ അറിവും അനുഭവങ്ങളും ചെയ്തു കാണിക്കുന്ന ഈ രീതിക്കും തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു സമീപനം വരും തലമുറ ചേർന്ന് നിൽക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ കളർകോട് സുരേഷ് കുമാറുമായി ഹരി വാലേത്ത് നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
2: പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണം അടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. 1 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
4: This is Akashvani, Thiruvananthapuram.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായല്ലോ. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന മൂന്ന് മുഖ്യമന്ത്രിമാരുടെ കാഴ്ചപ്പാടുകളും അവർ നേതൃത്വം നൽകിയ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച വികസന നടപടികളെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെച്ച പരിപാടിയാണ് ഇന്ന് മൊഴിയുറവകളിൽ. ആയിരത്തി തൊള്ളായിരത്തി 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ സർക്കാരാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇത്. 1957 മുതൽ 1959 വരെയായിരുന്നു കാലാവധി. ഐക്യകേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 1959 കേന്ദ്ര സർക്കാർ ഈ മന്ത്രിസഭ പിരിച്ചുവിട്ടു. 1958 ആരംഭിച്ച വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം നിയമസഭയെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് പിരിച്ചുവിടുകയായിരുന്നു. 28 മാസം അധികാരത്തിൽ തുടർന്ന ആദ്യ സർക്കാരിന്റെ കാലത്ത് 175 ദിവസം സഭ സമ്മേളിച്ചു. 97 ബില്ലുകൾ പാസാക്കി. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലുമായിരുന്നു പ്രധാനപ്പെട്ടവ. ആദ്യ മന്ത്രിസഭയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട്.
1: അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ ആ ഗവൺമെന്റ് അംഗീകരിച്ച നടപടി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭൂവുടമ സമ്പ്രദായം പരിഷ്കരിക്കുന്ന നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കലായിരുന്നു. തുടർന്ന് സ്വകാര്യ മേഖലാ വിദ്യാഭ്യാസത്തിൽ അടിയന്തരമായി നടക്കേണ്ട മാറ്റങ്ങൾ വരുത്തുക, തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പുതിയ വ്യവസായശാലകൾ കഴിയുമെങ്കിൽ പൊതുമേഖലയിലും വേണ്ടി വന്നാൽ സ്വകാര്യ മേഖലയിലും തുടങ്ങുക മുതലായ നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങി. തൊഴിലാളികൾ, ഗവൺമെന്റിന്റെ കീഴിലുള്ളവരടക്കം ഇടത്തരം ജീവനക്കാർ എന്നിവർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകിയും ന്യായമായി കിട്ടേണ്ട ആവശ്യങ്ങൾ പരമാവധി അനുവദിച്ചും അവരുടെ സംഘടനയും പ്രസ്ഥാനവും വളരാൻ സഹായിച്ചു. ജനമർദ്ദനത്തിന് കുപ്രസിദ്ധി നേടിയ പോലീസിനെയും മറ്റ് ഭരണവകുപ്പുകളെയും ജനാധിപത്യവൽക്കരിക്കാനും പൊതുഭരണം വികേന്ദ്രീകരിക്കാനുമുള്ള ആദ്യത്തെ കാൽവെപ്പുകൾ നടത്തി. അങ്ങനെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ആകെയും ഭരണത്തിൻ്റെ രംഗത്ത് പുതുമയുള്ളതും ജനസമ്മതി നേടുന്നതുമായ നീക്കങ്ങൾക്ക് ആ ഗവൺമെൻറ് പ്രസിദ്ധി നേടി. ഇന്ത്യയിലെവിടെയും ഉള്ള സാധാരണക്കാരിൽ മതിപ്പും വിശ്വാസവും വളർത്തിയ ഈ നീക്കങ്ങൾ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സംഘടിതമായ എതിർപ്പും വിളിച്ചു വരുത്തി. ഭൂവുടമകൾ, സ്വകാര്യ വിദ്യാലയ മാനേജർമാർ, ജാതിമത സമുദായ പ്രമാണിമാർ എന്നിവർ ഗവൺമെന്റിനെതിരെ നീങ്ങി. എന്നാൽ ആ ഗവൺമെന്റ് 28 മാസം നിലനിന്നു.

0: ുന്നതിന് ശേഷം താഴെ വീണുവെങ്കിലും അതിന് കീഴിൽ തുടങ്ങി വെച്ച പല നടപടികളും പിന്നെയും തുടർന്നു. അതിന് സഹായിച്ച മുഖ്യ കാര്യം 1957-59 കാലത്ത് ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന സംതൃപ്തിയാണ്. 1960 വന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെന്റിന് പോലും 1957-59 നിയമങ്ങളും നടപടികളും മുഴുവൻ റദ്ദാക്കാൻ കഴിഞ്ഞില്ല. പോരെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള മറ്റൊരു ഗവൺമെന്റ് 1967 നിലവിൽ വരികയും ചെയ്തു. അതിന്റെ ഭരണത്തിലാണ് മുമ്പ് തുടങ്ങിവെച്ച ഭൂവുടമ സമ്പ്രദായ പരിഷ്കാരം പൂർത്തിയായത്. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള മറ്റൊരു ഗവൺമെന്റ് 1980 രൂപം കൊള്ളുകയും 1.25 കൊല്ലം നിലവിലിരിക്കുകയും ചെയ്തത് ഈ പ്രക്രിയയെ കുറെ കൂടി പുരോഗമിപ്പിച്ചു. ഇടതുപക്ഷക്കാർക്ക് മുൻതൂക്കമുള്ള 3 ഗവൺമെന്റുകൾ ഈ 3 പതിറ്റാണ്ട് കാലത്ത് ഈ സംസ്ഥാനത്ത് ഉണ്ടായെന്നർത്ഥം. ഈ 3 ഗവൺമെന്റുകളുടെ ഉത്ഭവവും തകർച്ചയും പുതിയൊരു പ്രശ്നം സൃഷ്ടിച്ചു എന്ന കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ജാതിയെയും മതത്തെയും ആസ്പദമാക്കി പരസ്പരം മത്സരിക്കുന്ന വിവിധ പാർട്ടികളെയും ഗ്രൂപ്പുകളെയും കൊണ്ട് രാഷ്ട്രീയ ജീവിതമാകെ മലിനമായി. വിവിധ ജാതികളിലും മതവിഭാഗങ്ങളിലും പെട്ടവരല്ലാതെ ഇവിടെ മനുഷ്യരില്ല എന്ന സ്ഥിതിയായി. ഇതിനൊരു മൗലികമായ മാറ്റം വരാതെ കേരളത്തിന് രക്ഷയില്ല. സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ജാതി മേധാവിത്വത്തിലും മതസംഘടനകൾക്കും സ്ഥാനമില്ലാതെ മതനിരപേക്ഷതയെ ആസ്പദമാക്കി പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു.
1: കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്.

0: കേരള സംസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊണ്ടതിന് ശേഷം നടന്ന രണ്ടാമത്തെ നിയമസഭ 1960 ഫെബ്രുവരി 9 നിലവിൽ വന്നത്. 2 കേരള നിയമസഭയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയായും ആർ ശങ്കറിനെ ഉപമുഖ്യമന്ത്രിയായും തെരഞ്ഞെടുത്തു. തൻ്റെ പൊതുജീവിതത്തിനിടയിൽ ഗാന്ധിജിയെ ദർശിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പട്ടം താണുപിള്ള.
1: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി ഗാന്ധിജിയെ അറിയിക്കുന്നതിനും ഉത്തരവാദ ഭരണം നേടുവാനുള്ള യത്നങ്ങളിൽ അദ്ദേഹത്തിന്റെ അമൂല്യമായ അനുഗ്രഹവും ഉപദേശവും സമ്പാദിക്കുന്നതിനുമായി വാർധായിൽ ചെന്നാണ് ആദ്യമായി മഹാത്മജിയെ നേരിട്ട് കാണുക. അതിനുശേഷം നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉറ്റ സമ്പർക്കം പുലർത്തുവാനും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏത് പ്രശ്നവും തുറന്ന മനസ്സോടുകൂടി സമീപിക്കുവാനും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടും സമ്പൂർണ്ണ ഹൃദയശുദ്ധിയോടും അങ്ങേയറ്റം വസ്തുനിഷ്ഠതയോടും കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും സന്നദ്ധതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിടത്തോളം മറ്റൊരു ജനനേതാവിനും ഉള്ളതായി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ലക്ഷ്യവും മാർഗവും ഒന്നുപോലെ കളങ്കരഹിതവും ശ്രേഷ്ഠവും സദാചാരാധിഷ്ഠിതവുമായിരിക്കണമെന്ന തത്വം മഹാത്മജി അതികർക്കശമായി പരിപാലിച്ചു വന്നു. തൻ്റെ ഉപദേശമോ സഹായമോ തേടുന്നവരിലും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പറയുന്നതെല്ലാം തന്നെത്താൻ പ്രവൃത്തി രൂപത്തിൽ മാതൃകാപരമായി നിർവഹിച്ച മറ്റൊരു വ്യക്തിയെയും ഞാൻ കാണുന്നുമില്ല. ഗാന്ധിജിയുമായി ഏത് വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചയും അത്യുന്നതമായ വിദ്യാഭ്യാസമാണ്. ആദർശങ്ങളിൽ അടിപതറാതെ നിൽക്കുവാൻ സാധാരണക്കാർക്ക് പോലും അന്യാദർശമായ ഉത്തേജക ശക്തി ഗാന്ധിജിയിൽ നിന്ന് പ്രസരിച്ചിരുന്നു. CP രാമസ്വാമിയരുടെ സംസ്ഥാന വിദ്യാഭ്യാസ നയം സ്റ്റേറ്റ് കോൺഗ്രസിൽ തന്നെ രൂക്ഷമായ ഭിന്നാഭിപ്രായങ്ങൾ ഉളവാക്കി. വിദ്യാഭ്യാസ നയ രൂപീകരണത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ബാധ്യതയെപ്പറ്റി എനിക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അവ കോൺഗ്രസിലെ ഒരു വിഭാഗക്കാരുടെ ഇതിൽ നിന്ന് ഭിന്നമായിരുന്നു. അന്നത്തെ നിലയിൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നിപ്പ് രാജ്യക്ഷേമത്തിന് വിഘാതവുമായിരുന്നു. ഇക്കാര്യത്തിൽ മറ്റു പലരിലും എന്ന പോലെ ഞാൻ മഹാത്മജിയുടെ ഉപദേശം തേടി എൻ്റെ അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച്

അതിനോട് ആനുകൂല്യം അദ്ദേഹം പ്രകടമാക്കി. കോൺഗ്രസിനുള്ളിൽ ഇത് സംബന്ധിച്ച വിഭിന്നമായ അഭിപ്രായ ഗതിയെപ്പറ്റി ഞാൻ വിശദീകരിച്ചപ്പോൾ വേണ്ടിവന്നാൽ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദം ഉപേക്ഷിച്ചു പോലും എൻ്റെ അഭിപ്രായത്തിന് അംഗീകാരം സമ്പാദിക്കുവാനാണ് അദ്ദേഹം എന്നെ അനുശാസിച്ചത്. അനുയായികളോടുള്ള ദയാവാത്സല്യങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിച്ച് അവർ മുഖേന രാജ്യക്ഷേമം കൈവരുത്തുന്നതിലും ഗാന്ധിജിക്കുള്ള കൽപ്പ് അന്യാദർശമായിരുന്നു. അഹിംസയുടെ പരമാചാര്യനായിരുന്ന ഗാന്ധിജി അവശന്റെയും അശ്രണന്റെയും ആർത്തന്റെയും കണ്ണീർ തുടച്ച് സാന്ത്വനപ്പെടുത്തുന്നതിൽ അദ്വിതീയനായിരുന്നു. രോഗാതുരനായി മദ്രാസിൽ ഞാൻ ചികിത്സയിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. അന്ന് ഗാന്ധിജി മദ്രാസിൽ വന്നിരുന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ അസുഖം അന്വേഷിച്ച അദ്ദേഹം നഴ്സിംഗ് ഹോമിൽ വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോൾ ഏതാണ്ട് നടക്കാമെന്നുള്ള സ്ഥിതിയിൽ എത്തിയിരുന്നത് കൊണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ചെന്ന് കാണാൻ എന്നതാണ് ഉചിതമെന്ന് തോന്നിയതിനാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയുണ്ടായി. ഐ വാണ്ടഡ് ടു സർപ്രൈസ് യു ഇൻ യുവർ നഴ്സിംഗ് ഹോം എന്ന് തുടങ്ങി അനാരോഗ്യ നിലയിൽ ആയാസപ്പെട്ടതിന് സ്നേഹമർശനമായി അല്പം പരിഭവപ്പെടുകയും തുടർന്ന് കുറേ നേരം സംഭാഷണം നടത്തുകയും ചെയ്തു. വളരെ ഉന്മേഷവാനും ലാഘവചിത്തനുമായിട്ടാണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത്. മറ്റൊരവസരത്തിൽ ഞാൻ വാർധയിലുള്ളപ്പോഴായിരുന്നു അവിടുത്തെ ഗാന്ധിജി ജന്മദിനാഘോഷം. അന്ന് പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിരുന്ന ശ്രീമതി സരോജിനി നായിഡുവിന് സമയത്ത് വന്നെത്താൻ സാധിച്ചില്ല. ഭാരവാഹികളിൽ സരോജിനി നായിഡുവിന് പകരം ആരായിരിക്കണമെന്ന് ഗാന്ധിജിയോട് ആരാഞ്ഞു. ഇന്ത്യയിലെ നേതാക്കളിൽ പലരും അന്നവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ദയാപൂർവം എൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. ഇതെന്നോടുള്ള സ്നേഹവാത്സല്യങ്ങളുടെ പ്രകടനമായിരുന്നു. പിന്നീടൊരവസരത്തിൽ ചരിത്ര പ്രസിദ്ധമായ രാജ്കോട്ടിൽ വെച്ച് ഗാന്ധിജിയെ കാണുവാനായി ഞാനെത്തി. അദ്ദേഹത്തോടൊപ്പം ഏതാനും ദിവസം താമസിക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. രാജ്കോട്ട് കാര്യങ്ങളിൽ തികച്ചും വ്യാപൃതനായിരുന്നുവെങ്കിലും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വേണ്ട ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ അടുപ്പമായതിന് ശേഷം ഉണ്ടായിട്ടുള്ള സന്ദർശന വേളകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദ്യവും വാത്സല്യപൂർണവുമായ പെരുമാറ്റം അതിനെപ്പറ്റി സ്മരിക്കുമ്പോൾ തന്നെ എന്നെ വികാരതരളിതനാക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുണ്ടായ ഗാന്ധിജിയുടെ തിരുവിതാംകൂർ സന്ദർശന വേളയിൽ ബഹുസഹസ്രം ജനങ്ങളിൽ ഒരാളെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വച്ചു കണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്ന അക്കാലത്ത് നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ പിന്നീടുണ്ടായ മാതിരി ശ്രദ്ധ ചെലുത്തുവാൻ മഹാത്മജിക്ക് സമയമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വാർധാ സന്ദർശന വേളയിൽ അതിന് വളരെ മുമ്പ് തന്നെ ഗാന്ധിജിയുടെ അന്തേവാസിയും അനുയായിയുമായിരുന്ന ജി രാമചന്ദ്രൻ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുഗുണമായി സദുദ്ദേശപ്രേരിതമായ ഒരു ബഹുജന പ്രസ്ഥാനമാണ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പരിപൂർണ ബോധം വന്നതിന് ശേഷമാണ് അദ്ദേഹം അതിനെ സഹായിക്കാൻ മുതിർന്നത്.

പട്ടം താണുപിള്ള പങ്കുവച്ച ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1969 നവംബർ 1 സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കേരള നിയമസഭ അധികാരത്തിൽ വന്നു. 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 25 വരെയുള്ള കാലത്തും സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തന്നെയാണ് ഭരണം നടത്തിയത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി നേട്ടങ്ങൾക്ക് ഉടമയാണ് സി അച്യുതമേനോൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. തന്റെ നേതൃത്വത്തിൽ അധികം

0: അധികാരത്തിലിരുന്ന സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് സി. അച്യുതമേനോൻ.
1: 1969 നവംബർ മാസം മുതലാണ് ഞാൻ മുഖ്യമന്ത്രിയായത്. ആദ്യം 9 മാസവും പിന്നീട് നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 ചില്ലാനം കൊല്ലവും എൻ്റെ മന്ത്രിസഭ ഈ രാജ്യം ഭരിക്കുകയുണ്ടായി. ഇത് കുറച്ച് കാലത്തേക്കെങ്കിലും ഭരണസ്ഥിരത നൽകി. അത് ഒരാവശ്യമായിരുന്നു. കാരണം രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഭരണസ്ഥിരത ഒരു അവശ്യ ഘടകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്തെ അടിസ്ഥാനപരമായ പലതും ചെയ്യാൻ ശ്രമിച്ചു. എല്ലാം ജയിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ അക്കാലത്ത് നേടാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായി ഭൂപരിഷ്കരണം, അതിന് അടിസ്ഥാനമായ നിയമം ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ പാസാക്കിയിരുന്നു. എന്നാൽ പ്രസിഡൻറ്റിൻ്റെ അനുമതി കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ അനുമതി തേടി 1970 ജനുവരി 1 മുതൽ ആ നിയമം നടപ്പിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടായിട്ടുണ്ട്. 1. കുടികിടപ്പുകാരുടെ പ്രശ്നം. 3 സെൻറ്റ് മുതൽ 10 സെൻറ്റ് വരെയുള്ള സ്ഥലം ഏകദേശം 300,000 കുടികിടപ്പുകാർക്ക് ഈ കേരളത്തിൽ അവരുടെ സ്വന്തമായി ലഭിച്ചു. അതുപോലെ തന്നെ ജന്മിമാരുടെ കീഴിൽ പാട്ടത്തിന് ഭൂമിയേറ്റ് കൃഷിപ്പണി നടത്തിയിരുന്ന കുടിയാന്മാർക്ക് ആ ഭൂമി അവരുടെ സ്വന്തമായി ലഭിക്കുകയുണ്ടായി. വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രതിഫലം മാത്രമേ അവർ അത് നൽകേണ്ടിയിരുന്നുള്ളൂ. അങ്ങനെ ഉദ്ദേശം 2,800,000 കുടിയാന്മാർക്ക് ഭൂമി ലഭിക്കുകയുണ്ടായി. മിച്ച ഭൂമി വിതരണം അത്രത്തോളം തന്നെ തൃപ്തികരമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. 100,000-ൽ താഴെ ഏക്കർ ഭൂമി മാത്രമേ മിച്ച ഭൂമിയായിട്ട് ലഭിച്ചുള്ളൂ. അതിന് തന്നെ വളരെയധികം കേസുകളും മറ്റും ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുകയും വളരെ കാലം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഭൂപരിഷ്കരണം സമഗ്രമായി നടപ്പാക്കിയെങ്കിലും അതിന് തുടർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള നടപടികൾ തൃപ്തികരമായി സ്വീകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അതിന് പിന്നെയും സമയം വേണ്ടിയിരുന്നു. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഭൂമി കിട്ടിയ ചെറുകിട കൃഷിക്കാരെയും കാർഷിക തൊഴിലാളികളെയും എല്ലാം കുറഞ്ഞ പലിശയ്ക്ക് കടം കൊടുത്തും വിത്ത്, വളം, വെള്ളം മുതലായ മറ്റ് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തും മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം അവരെ നല്ല കൃഷിക്കാരായിട്ട് ഉയർത്താനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി പൂർത്തിയാക്കിയത് ഇടുക്കി പദ്ധതിയാണ്. അത് 1975 പണി പൂർത്തിയായി. അവിടെ നിന്ന് വിദ്യുച്ഛക്തി ഉൽപാദനം ആരംഭിച്ചു. അങ്ങനെ കേരളത്തിലെ ഉൽപാദനശേഷി 1,011 MW ഉയരുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിൽ ഒരൊറ്റ പുതിയ ജലവൈദ്യുത പദ്ധതി പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. അത്രയും നമ്മുടെ നാടിൻ്റെ വളർച്ച മുട്ടിപ്പോയിട്ടുമുണ്ട്. ഈ വൈദ്യുതിയുടെ പ്രാധാന്യം കൃഷിക്കും വ്യവസായത്തിനുമെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് വൈദ്യുതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക്. 3. പ്രധാനമായിട്ടുള്ള സംഗതി ചെയ്യാൻ ശ്രമിച്ചത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനായിരുന്നു. അതാണ് പ്രസിദ്ധമായിട്ടുള്ള 100,000 വീട് പദ്ധതി. അതിലും 100,000 വീട് തയ്ക്കാൻ സാധിച്ചില്ല. 70,000-ന് താഴെ വീടുകൾ മാത്രമേ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ പിന്നെയും കുറവുകൾ പലതുമുണ്ട്. ഈ 100,000 വീട് പദ്ധതികളിൽ വെള്ള കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ അതുപോലെ കക്കൂസ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കുറവ് തന്നെയാണ്. എന്നാലും ഇത്രയധികം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് വീട് നൽകി എന്നുള്ളത് വലിയ ഒരു കാര്യമായെങ്കിലും. പിന്നെ അടിസ്ഥാനപരമായി പറയാനുള്ളൊരു സംഗതി, അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതി, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു വലിയ നേട്ടമാണ് കെൽട്രോൺ എന്ന സ്ഥാപനം. കെൽട്രോൺ ഇപ്പോൾ ആളുകൾ അറിയുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പല സ്ഥലങ്ങളിലുമായിട്ട് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ ആണ്. എന്നാൽ ആ ഫാക്ടറികൾ

0: ൾക്ക് പുറമേ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം കൂടിയുണ്ട്, ഒരു ഹെഡ് ഓഫീസിൻ്റെ കീഴിൽ. അതിൽ നിന്നാണ് പുതിയ തരം ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കുന്നതും അവ വികസിപ്പിച്ചെടുക്കുന്നതും ഒക്കെ. അത് നമ്മുടെ നാട്ടിന് വലിയൊരു സമ്പാദ്യമാണ്. ഇതുപോലെ ഒന്നാണ് ഈ ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്റർ എന്ന് പറയുന്ന ആസ്പത്രി. പക്ഷേ അത് ഓപ്പൺ ഹാർട്ട് സർജറിക്കുള്ള ഒരു ആസ്പത്രി എന്നുള്ളതുമല്ല, മാത്രമല്ല അതിൻ്റെ പ്രാധാന്യം. അത് തന്നെയും ഒരു നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിലുപരിയായി ബയോമെഡിക്കൽ മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമായിട്ടും അത് പ്രവർത്തിക്കുന്നു. ബയോമെഡിക്കൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് വാൽവ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കുക, അതുപോലെ രക്തം സൂക്ഷിക്കുന്നതിന് ബ്ലഡ് ബാഗ്സ് ഉണ്ടാക്കുക, ഇങ്ങനെ പല സംഗതികളും. ഇപ്പോൾ നമ്മൾ വന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവേഷണം, അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളാണ്, ഞാൻ പേര് മാത്രമേ പറയുന്നുള്ളൂ, ഇവിടെ പീച്ചിയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്ടുള്ള സി ഡബ്ല്യു ആർ ഡി എം എന്ന് പറയുന്നത് നമ്മളുടെ ജലം ഉപയോഗിക്കുന്ന രീതി അതെങ്ങനെ പരിഷ്കരിക്കാം, അതുകൊണ്ട് കുറച്ച് ജലം ഉപയോഗിച്ച് കൂടുതൽ ഫലമുണ്ടാക്കാൻ എങ്ങനെ കഴിയും മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഗവേഷണമാണ്. അതുപോലെ സെൻറ്റർ ഫോർ സയൻസസ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ നാനാമുഖമായിട്ടുള്ള വികസനത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ ഗവേഷണവും പഠനങ്ങളും ഒക്കെ നടത്തുന്ന ഒട്ടനേകം സ്ഥാപനങ്ങൾ അക്കാലത്ത് ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. വ്യവസായീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ടായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡും ഹിന്ദുസ്ഥാൻ പേപ്പർ പ്രോജക്റ്റും എല്ലാം വന്നത് അക്കാലത്താണ്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിന് പുറമേ സ്റ്റേറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായി കൊല്ലത്തെ ടൈറ്റാനിയം കോംപ്ലക്സ്, സിൽക്കിൻ്റെ ഫാക്ടറി, സിൽക്ക് എന്ന് പറയുന്ന ഈ ഉരുക്ക്, ഇരുമ്പ് ഉരുക്ക് മുതലായിട്ടുള്ള വ്യവസായങ്ങളുടെ വലിയ ഖനവ്യവസായങ്ങൾ നടത്തുന്ന ഫാക്ടറികളുടെ ശൃംഖല, അത് പിന്നെ മലബാർ സിമെൻറ്റ്സ്, ഇങ്ങനെ പലതുമുണ്ട്. എന്നാൽ ചെറുകിട വ്യവസായങ്ങളുടെ രംഗത്ത് കാര്യമായിട്ടുള്ളൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നില്ല. ശ്രമങ്ങൾ പലതും നടന്നെങ്കിലും അതൊന്നും വളരെ വലിയ വിജയമായിട്ട് ഞാൻ അവകാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളിൽ പരാജയം സമ്മതിക്കാതെ നിവൃത്തിയില്ല. ഒന്ന്, കറപ്ഷൻ തുടച്ചു നിൽക്കുന്നത്, അഴിമതി ഇല്ലാതാക്കി തീർക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായ സ്വാതന്ത്ര്യ നിഷേധവും ഗവൺമെൻറിൻ്റെ നേട്ടമായിട്ടല്ല, കോട്ടമായിട്ട് തന്നെ പരിഗണിക്കേണ്ട കാര്യം.
1: കേരള മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ ശബ്ദമാണ് ഇതുവരെ കേട്ടത്.

നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

പഠനം എവിടെയും എപ്പോഴും. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ മൊബൈലിലൂടെ ലഭിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി ഇപ്പോൾ കൊല്ലക സെന്റ് തോമസ് മാർത്തോമ ചേർച്ച് ക്വയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ കേൾക്കാം. പ്രിയനൊരുവനുണ്ടെനിക്ക് എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: മാത്രമല്ല, നമ്മളൊരു മനുഷ്യ ജീവനുമായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത്ര സിൻസിയറായിട്ട് ചെയ്യേണ്ട ഒരു ജോബും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള റെക്കഗ്നീഷൻ ഇല്ലാത്ത കോളേജുകളൊക്കെ കുട്ടികൾ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ

പരിപാലനം. എൻ ജി ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, ലളിതഗാനം അമൽ കൃഷ്ണ അവതരിപ്പിക്കുന്നു. തുടർന്ന് നിഖിലേഷ് ശിവയുടെ പുല്ലാങ്കുഴൽ വാദനം. 8:00 നാട്ടുചിന്ത് കെ വി ശ്രീദേവിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ ചിത്രീകരണം, രചന യമുന ഹരീഷ്. 10:00 രവി വാസരിയ അഖില ഭാരതീയ സംഗീതസഭ. എൻ ആർ പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 സുഭാഷിതം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ വയലാർ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത, ആലാപനം വിഷ്ണുമോഹൻ. 6:15 ഉദയഗീതം, എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമ കേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 133 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരങ്കിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ പി മോഹന പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആയംകുടി പ്രശാന്ത് മൃദംഗം, തുടർന്ന് മായവരം ഗോവിന്ദരാജപിള്ള വയലിനിൽ വായിച്ച കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, ഉണ്ണിമായ പ്രസാദ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. 1:00 ഗാനസല്ലാപം. 2:15 തുടർ നാടകം. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 11 ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം ശ്രീ സുരേഷ് കുമാർ കളർകോട് പങ്കെടുത്ത പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്. 5:00 അക്ഷരശ്ലോകം, പാലാ കൈരളി ശ്ലോകരംഗം അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം. CL പത്മകുമാരി പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല ECDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ, പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6 മണി. ഇപ്പോൾ കേൾക്കാം. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം NG ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10:10. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. രാത്രി 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20

0: മലപ്പുറം ജില്ലാ വൃത്താന്തം.
1: ദേശീയ ശ്രദ്ധ നേടിയ മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിലെ വേസ്റ്റ് ടു ആർട്ട് വിസ്മയ പൂക്കളമൊരുക്കിയ കലാകാരന്മാരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ആദരിച്ചു. ജില്ലയിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ സമരംഭലം എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് മാലിന്യത്തിൽ നിന്നും വിസ്മയ പൂക്കളം ഒരുക്കിയത്. ആകെ 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫോയിലുകൾ, 138 ഫുഡ് കണ്ടെയ്നറുകൾ, 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് 1560 ചതുരശ്രടി വലുപ്പമുള്ള പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചത്. ജില്ലയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിക്കുന്ന വെയർഹൌസിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ ഡി സജിത് ബാബു പരിശോധന നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ഇതിനുശേഷം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്തു. വോട്ടർമാർക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി സ്വീപ്പ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും 18 വയസ്സ് പൂർത്തിയായവരെ വോട്ടർപട്ടികയിൽ ചേർക്കുകയും മരണപ്പെട്ടവരെ വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത് വോട്ടർപട്ടിക കുറ്റമറ്റതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സ്ഥിരമായ റാമ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സുഗമമായ തെരഞ്ഞെടുപ്പിന് പ്രയാസം സൃഷ്ടിക്കുന്ന ബൂത്തുകൾ കണ്ടെത്തി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ചീഫ് ഇലക്ടറൽ ഓഫീസർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗളൂരു ഉള്ളാൾ മേഖലയെ വേർപെടുത്തി മൈസൂരു ഡിവിഷനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം മലബാറിന്റെ റെയിൽവേ വികസനത്തിന് കനത്ത പ്രഹരമാകുമെന്നും ഈ വിഭജന നീക്കം ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരിൽ ആശങ്ക സൃഷ്ടിക്കുമെന്നുമാണ് പ്രമേയം പറയുന്നത്. ചരിത്രപരമായി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ യാത്രാ ഇടനാഴി വിഭജിക്കുന്നത് മലപ്പുറം, ഉത്തര മലബാർ, കാസർഗോഡ് ജില്ലകളിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളെ താറുമാറാക്കും. പുതിയ തീവണ്ടി സർവീസുകൾ, അനുബന്ധ സ്റ്റോപ്പുകൾ, മറ്റടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഈ നടപടി വലിയ തടസ്സമായി മാറുമെന്ന് വികസന സമിതി യോഗം വിലയിരുത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറിന്റെ പ്രതിനിധി ഗഫൂർ കുറുമാടൻ പ്രമേയം അവതരിപ്പിച്ചു. വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ മലപ്പുറം ജില്ലയ്ക്കായി നേട്ടങ്ങൾ സമ്മാനിച്ച കായിക താരങ്ങളെ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. സുബ്രത കപ്പ് ഫുട്ബോളിൽ ആൺകുട്ടികളുടെ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലും പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം മത്സരങ്ങളിലും സംസ്ഥാനത്ത് കിരീടം നേടാൻ മലപ്പുറത്തിനായി. MIC അത്താണിക്കൽ സ്കൂളിലെ കുട്ടികളുടെ ടീമാണ് ആൺകുട്ടികളുടെ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ ജില്ലയ്ക്കായി ചാമ്പ്യന്മാരായത്. പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം മത്സരത്തിൽ നിലമ്പൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ജേതാക്കളായത്. 51st സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളിൽ ജില്ലയ്ക്കായിരുന്നു ചാമ്പ്യൻഷിപ്പ്. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ താരങ്ങളാണ് ഈ നേട്ടങ്ങൾക്കായി കളത്തിലിറങ്ങിയത്. സംസ്ഥാന ജയൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജില്ല 3rd സ്ഥാനം നേടി. മംഗള പാങ് GHSS സ്കൂളാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. താരങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി സമ്മാനങ്ങൾ കൈമാറി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PK അസലു വിഷയാവതരണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാക്ഷരതാ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. കുറുവ AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA കമ്മിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്വപ്ന ചെറുക് തുല്യതാ കോഴ്സ് രജിസ്ട്രേഷൻ സഹായ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കുറുവ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് കുറുവ AUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് രജിസ്ട്രേഷനും പഠന പിന്തുണയും നൽകുന്നതിനാണ് ഈ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. തുല്യതാ കോഴ്സിലൂടെ തുടർ പഠനം നടത്തി അഭിഭാഷകനായ CH അബ്ബാസിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ

0: ഡോക്ടർ അബ്ദുറഹ്മാൻ മുബാറക്ക് സാക്ഷരതാ സന്ദേശം നൽകി.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണ അവതരിപ്പിക്കുന്ന ലളിതഗാനം, നിഖിലേഷ് ശിവയുടെ പുല്ലാങ്കുഴൽ വാദനം എന്നിവ കേൾക്കാം. 8:00 നാട്ടുചിന്ത് കെ വി ശ്രീദേവിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ. 9:30 കേൾക്കാം അക്ഷരസൗരഭം, എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ ചിത്രീകരണം, രചന യമുന ഹരീഷ്. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, എൻ ആർ പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ വയലാർ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത, ആലാപനം വിഷ്ണുമോഹൻ. 8:30 കേൾക്കാം നോവൽ സഞ്ചാരം, ഇതിൽ ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 133 ഭാഗം. 10:15 രാഗാമൃതം, ഡോക്ടർ പി മോഹന പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആയംകുടി പ്രശാന്ത് മൃദംഗം. തുടർന്ന് മായവരം ഗോവിന്ദരാജപിള്ള വയലിനിൽ വായിച്ച കൃതികൾ. രണ്ട് തുടർ നാടകം മിന്നാ മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 11 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 5:00 അക്ഷരശ്ലോകം, പാലാ കൈരളി ശ്ലോകരംഗം അവതരിപ്പിച്ചത്. നാളെ വൈകിട്ട് 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഇതിൽ റീസ്ട്രക്ചേർഡ് അംബ്രല ICDS. 8:00 ഹലോ ഡോക്ടർ, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി

0: അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
3: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
2: അത് തന്നെ, നമ്മുടെ 60 രൂപ.
3: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
2: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
3: രണ്ടാമത്തേതോ,
2: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
3: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
2: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
7: An institution of higher education, however, must do more than prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
6: രാജ്യത്തെ 2029 ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VGീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കും.

0: ക്ഷണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജല ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ഡി രാജേന്ദ്രൻ രചിച്ച് MM കീരവാണി ഈണം പകർന്ന് സുജാത സിന്ധു ദേവി എന്നിവർ പാടിയ ഗാനം ചിത്രം ദേവരാഗം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: വയലും വീടും.
1: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ചില സാഹചര്യങ്ങൾക്ക് മൗനത്തോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. ഈ ചിന്തയോടെ നമുക്കിന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണോ? അല്ല. ശരീരവും മനസ്സും സാമൂഹിക ജീവിതവും എല്ലാം നല്ല നിലയിലാകുമ്പോഴാണ് ഒരാൾ സമ്പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുക, ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുക, നല്ല ഉറക്കം, വ്യായാമം, രോഗപ്രതിരോധ ശേഷി എന്നിവ ഉണ്ടായിരിക്കുക തുടങ്ങിയവ ശാരീരിക ആരോഗ്യത്തിന് പ്രധാനമാണ്. മാനസികാരോഗ്യമെന്നത് സമ്മർദ്ദങ്ങളെ നേരിടാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ സമീപിക്കാനും കഴിയുന്ന അവസ്ഥയാണ്. സാമൂഹിക ആരോഗ്യമാകട്ടെ, കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും നല്ല ബന്ധം പുലർത്താനും സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടാനും കഴിയുന്ന അവസ്ഥയാണ്. ആരോഗ്യം മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല ബാധകമാകുന്നത്, എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യം അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ വിഷയം മണ്ണിന്റെ ആരോഗ്യമാണല്ലോ. വിളകളുടെ നല്ല വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും ആരോഗ്യമുള്ള മണ്ണ് അനിവാര്യമാണ്. മണ്ണിലെ പോഷകങ്ങൾ, ജൈവവസ്തുക്കൾ, സൂക്ഷ്മജീവികൾ, വായുസഞ്ചാരം തുടങ്ങിയവ ശരിയായ നിലയിൽ നിലനിർത്തുന്നതിനെയാണ് മണ്ണിന്റെ ആരോഗ്യമെന്ന് ഉദ്ദേശിക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം കൃഷിക്ക് എത്ര പ്രാധാന്യമുള്ളതാണ്, ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എങ്ങനെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ഫാം ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥ്. ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: സർ, ഇപ്പം എല്ലാരും ജൈവകൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പം മണ്ണ്, നമ്മൾ ഏത് കൃഷിയാണെങ്കിലും മണ്ണൊരുക്കം ഒരു പ്രധാന ഘടകമാണല്ലോ.
3: നമ്മുടെ കൃഷിക്ക് മണ്ണൊരുക്കം എന്ന് പറയുന്നത് പൊതുവെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പം ജൈവകൃഷിയെന്നോ പരമ്പരാഗത കൃഷിയെന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ല. തീർച്ചയായിട്ടും കൃഷിക്ക് മണ്ണ് അത്യാവശ്യമാണ്. അപ്പോൾ മണ്ണൊരുക്കം ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. അതിൽ ഓരോ ഘട്ടവും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച്. അപ്പം നമ്മുടെ ഒരു കൃഷിക്ക് ഇറങ്ങുമ്പോൾ മണ്ണിനെ നോക്കുമ്പോൾ മണ്ണ് പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം മണ്ണ് പരിശോധനയ്ക്ക് തന്നെ പല സംവിധാനങ്ങളുണ്ട്. അതിപ്പം സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ അതിൻ്റെ പരീക്ഷണശാലകളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളൊരു കർഷകൻ അല്ലെങ്കിൽ ആരായാലും കൃഷിയെ സ്നേഹിക്കുന്നവരായാലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃഷിയിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് വാണിജ്യ കൃഷി. കർഷകരെപ്പോഴും ലാഭം എന്ത് നോക്കുള്ളൂ, വരുമാനം നോക്കിയിട്ട് വലിയ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാകാം, കൂടുതൽ സ്ഥലമുള്ളവർ അവിടെ കൃഷി ചെയ്യുന്നതാകാം. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ജൈവ കൃഷി എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമോ എന്നുള്ള കർഷകർക്ക് വലിയ സംശയമാണ്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയുമ്പോൾ ജൈവ കൃഷിയിലെ വരുമാനം അധികം പെട്ടെന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നത് മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുവാണ്. കാരണം ജൈവകൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്. മറ്റ് ഏജൻസികളുണ്ട്, അതിനു വേണ്ടിയിട്ട് പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. അതിനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് കൊണ്ട് മുൻകാലത്തിൽ നിന്നും

0: വ്യത്യസ്തമായി ഒരുപാട് പുരോഗമനം ജൈവകൃഷിയിൽ വന്നിട്ടുണ്ട്. കൂടുതൽ പേര് ജൈവകൃഷിയോട് ആകർഷിക്കുന്നുണ്ട്. അപ്പം ജൈവകൃഷിയെ ആകർഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജൈവകൃഷി പ്രത്യേകിച്ച് വീട്ടു പരിസരങ്ങളിലും വീട്ടുവിളപ്പിലും അതുപോലെ മട്ടുപ്പാവിലും അവിടെ വരുമ്പോഴാണ് നമുക്ക് ജൈവകൃഷിയുടെ പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ജൈവകൃഷി തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഫാം ജേർണലിസ്റ്റ് ഫോറം എന്നുള്ളൊരു സംഘടനയുമാണ്. നമ്മളെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന അംഗങ്ങൾ 100% മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും അതിനുള്ള നിർദ്ദേശങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: സാർ സൂചിപ്പിച്ച മാതിരി തന്നെ മണ്ണൊരുക്കം അല്ലെങ്കിൽ മണ്ണിനെ നമ്മൾ പരിപാലിക്കുമ്പം സാധാരണയായി പറയാറുള്ളത് മണ്ണിൽ നമ്മൾ ജീവൻ കൊണ്ടുവരണമെന്ന്.
0: ജീവൻ തീർച്ചയായും
1: മണ്ണ് ജീവിച്ചിരിക്കുവാണെങ്കിൽ
0: എങ്കിൽ മാത്രമേ
1: പറ്റത്തുള്ളൂ. ജൈവകൃഷിയിൽ ഇതൊരു പ്രധാന കാര്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും
1: ഇതിനുവേണ്ടി ചാണകവും പിന്നെ നമ്മുടെ കമ്പോസ്റ്റും ഇതെല്ലാം നമ്മൾ
0: അതൊക്കെ കൊടുക്കണം. കാരണം ജൈവ സമ്പത്ത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ജൈവകൃഷിയിൽ. അതാണ് അത്. നമ്മുടെ മറ്റേ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഒഴിച്ചു മാറ്റിയിട്ടാണ് ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജൈവകൃഷിയിൽ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മണ്ണ് ഒരു ഭൂരിഭാഗവും അമ്ലരസമുള്ള മണ്ണാണ്. ഈ അമ്ലരസമുള്ള മണ്ണിൽ ശരിക്കും കൃഷി പ്രായോഗികമല്ല. അതിന് ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകാം, ചെടികളുടെ വളർച്ചയിൽ ചെറിയ വൈകല്യങ്ങളുണ്ടാകാം. അപ്പോഴും നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ അമ്ലരസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കർഷകനായാലും കൃഷി തുടങ്ങുന്നവരായാലും അതിൽ തന്നെ ഈ പരിശോധനശാലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലത്തിൽ തന്നെ അമ്ലരസം എത്ര തോതുണ്ട്, ഏത് തോതിലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോഴാണ് അത് നമ്മൾ പരിശോധിച്ച് പുളിരസം മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു കടമ്പ. അപ്പോൾ അത് മാറ്റിയാൽ മാത്രമേ നമുക്കത്
1: സാധാരണമായിട്ട് നമ്മൾ കുമ്മായം
0: അതിന് വേണ്ടിയിട്ട് കുമ്മായം ഇടുന്നതാണ്. അപ്പം ആ ഒരു ഘട്ടം മണ്ണൊരുക്കുന്നതിൽ ഒരു പ്രഥമ ഒരു ഘട്ടം അവിടെ തീരുകയാണ്. അപ്പോൾ അത് മണ്ണ് പരിശോധിക്കുക, അമ്ലരസം ഉണ്ടെങ്കിൽ അമ്ലരസം പരിഹരിക്കാനായിട്ട് കുമ്മായം എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ജൈവവളത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ജൈവവളം എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുണ്ട്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഗമായിട്ട് ജൈവവളങ്ങളുണ്ടാകാം, പിന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ആയിട്ട് ജൈവവളങ്ങളുണ്ടാകാം, പിന്നെ സൂക്ഷ്മാണുക്കളുണ്ട്. സൂക്ഷ്മാണുക്കളാണ് ഏറ്റവും പ്രധാനം. അണുക്കൾ വർദ്ധിച്ച് ജൈവസമ്പത്ത് ഉണ്ടാക്കുന്നത് സൂക്ഷ്മാണുക്കളുടെ ഗുണമാണ്. അതുപോലെ തന്നെ വളർച്ചാ ത്വരകങ്ങളുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ വിഭാഗങ്ങളായിട്ടും ജൈവവളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിലുള്ള ജൈവവളങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അതിലിപ്പം ആദ്യം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആണെങ്കിൽ കാലിവളം ചാണകം മൃഗങ്ങളുടെ, അതുപോലെ ആടിൻ്റെ കാഷ്ടം അത് ഉപയോഗിക്കാം.
1: കോഴിയുടെ
0: ആണ് ഈ കോഴിയുടെ, അതെല്ലാമാണ് ആ ഒരു വിഭാഗത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കാം. അതുപോലെ പച്ചിലവളം, ചീമക്കൊന്ന പോലുള്ള ചെടികൾ നട്ട് വളർത്തി അതിൽ നിന്ന് പച്ചിലവളം ഉപയോഗിക്കാം. പിന്നെ ഡേഞ്ച
1: ഉഴുത് മണ്ണിൽ
0: അത് ഉഴുന്നുകൊണ്ട് മണിക്കാം. ചണമ്പ്, ഡേഞ്ച അങ്ങനെയുള്ള ചെടികളുണ്ട്, അതെല്ലാം പച്ചിലവള വിഭാഗത്തിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുണ്ട്. ഇപ്പം അസറ്റോബാക്ടർ, അസോസ്പൈറിലം അതുപോലത്തുള്ള സൂക്ഷ്മാണുക്കൾ. പിന്നെ റൈസോബിയം എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗ ചെടികളിൽ വരുന്ന റൈസോബിയം. അത് അന്തരീക്ഷത്തിലെ നൈട്രജൻ മണ്ണിൽ ശേഖരിച്ചിട്ട് അത് ദേഷ്ടം സസ്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് റൈസോബിയത്തിൻ്റെ ചുമതല. അപ്പോൾ അതുപോലെ നൈട്രജനെ ആഗിരണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഫോസ്ഫറസിന് വേണ്ടിയിട്ടുള്ള വാം എന്ന് പറയുന്നത് വെസിക്കുലാർ അർബസ്കുലാർ മൈക്രോറോസ എന്ന് പറഞ്ഞിട്ട്, അത് വേരുകൾ പുഷ്ടിപ്പെടാനും കൂടുതൽ ഭാവകം സസ്യങ്ങൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രക്രിയ അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മൈക്രോയിസ. അതുപോലെ തന്നെ പൊട്ടാഷ്യനെ സംബന്ധിച്ച് പ്രിട്ടൂറിയ എന്നുള്ള ജീവാണുക്കളുണ്ട്. അപ്പം അങ്ങനെ ജീവാണുക്കളും ഇതിൽ വളരെ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്.
1: സാറ് സൂചിപ്പിച്ച മാതിരി ആദ്യം തന്നെ നമ്മുടെ ചാണകമുണ്ട് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും എല്ലാവർക്കും അറിയാം, അത് ചെയ്യുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ നമ്മളത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര ഫലം കിട്ടണോ അത് കിട്ടത്തില്ല.
0: തീർച്ചയായും അത് ഏത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു ശാസ്ത്രീയത വേണം. ശാസ്ത്രീയത ഉണ്ടെങ്കിൽ മാത്രമേ 100% നമുക്ക് ഫലപ്രാപ്തിയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പം ചാണകത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പച്ച ചാണകം ഉപയോഗിക്കുമ്പോൾ അതിൽ ചില അണുക്കളോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഉണക്കി ഉപയോഗിക്കണമെന്നാണ്. ഉണക്കുമ്പോൾ വെയിലത്തിട്ട് ഉണക്കരുതെന്ന് പറയും. ചാണകം സാധാരണ വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല, തണലത്തിട്ട് ഉണക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്.

0: ഒരു കാര്യം ചാണകത്തിനെ സംബന്ധിച്ച്. പിന്നെ മറ്റൊന്ന്, വെറുതെ ചാണകം ഇടുന്നതിന് പകരം അത് സമ്പുഷ്ടീകരിച്ചിടാം. സമ്പുഷ്ടീകരിക്കുന്ന അത് ഒരു ജീവാണു ട്രൈക്കോഡെർമ എന്നുള്ളൊരു ഉമിൾ, പിന്നെ വേപ്പെമ്പിണ്ണാക്ക് അതും ചേർന്ന് ചാണകത്തിന് സമ്പുഷ്ടീകരിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ആ രീതിയിൽ ജൈവവളമായിട്ട് ഉപയോഗിക്കാം.
1: പിന്നെ ഈ പച്ചിലവളം ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിട്ട കൃഷി ചെയ്തിട്ട് അത് തന്നെ ഉഴുത് മണ്ണിലോട്ട് ഇടാൻ സാധിക്കും. സാർ ഡേഞ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞു.
0: അതെ അതെ അതെ അതെ അതെ, പച്ചിലവളങ്ങൾക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. പച്ചിലവളങ്ങൾ ഏറ്റവും പ്രധാനമാണ്, അത് പുതയിടാൻ മുന്നേ. പിന്നെ തെങ്ങും തോട്ടങ്ങളിൽ ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റും പച്ചിലവളങ്ങൾ. ഡേഞ്ച പോലത്തെ ചണമ്പ് ഇതെല്ലാം കൃഷി വകുപ്പിൽ നിന്ന് അതിൻ്റെ വിത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. ഇടവിളയായിട്ട് കഴിയുമ്പോൾ അത് പൂക്കാറാവുമ്പോൾ തന്നെ അത് ഉഴുത് തെങ്ങിൻ്റെ ചുവട്ടിലും മറ്റേ കൃഷി ഏതായാലും അതിൽ മണ്ണിൽ പുതയിടുന്നത് ഏറ്റവും പ്രയോജനകരമാണ് പച്ചിലവളങ്ങൾ.
1: പിന്നെ ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്.
0: ശരിയാണ്, അതായത് മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും കമ്പോസ്റ്റ് നല്ലതാണ്. ഇപ്പൊ കമ്പോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ കോർപ്പറേഷൻ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അതായത് വീട്ടിലെ അവശിഷ്ടങ്ങൾ, അത്

0: ഡ്രൈയിങ് ചെയ്യുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയിട്ട്. മണ്ണിര കമ്പോസ്റ്റിന് പുറമെ തന്നെ അതിൽ നിന്ന് വെർമി വാഷ് എന്നുള്ള ഒരു ഇതുണ്ട്, അത് കൂടുതൽ പോഷകമൂല്യം ഉള്ളതാണ്. അതിനെ നിന്നും വരുന്ന തെളിനീര്, കമ്പോസ്റ്റിൽ നിന്നും വരുന്ന തെളിനീര് വെർമി വാഷായിട്ട് അതും ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ബയോഗ്യാസ്, ബയോഗ്യാസിന്റെ സ്ലറി ചാണകത്തിനേക്കാളും കൂടുതൽ പോഷക ഗുണമാണ് ഈ ബയോഗ്യാസ് സ്ലറി.
1: ഇവൻ നമ്മുടെ കരിയില അത് നമ്മൾ കത്തിച്ചു കളയുന്നത്, അത് കമ്പോസ്റ്റ് ആക്കിയാൽ എത്രയോ ഗുണം അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പലരും കരിയില കരിച്ചു കളയുന്നുണ്ട്, അതൊരിക്കലും പാടില്ല. കരിയില പൊടിഞ്ഞു കിട്ടുന്നത് ഏറ്റവും നല്ല വളമാണ്. അത് വളത്തിന് പുറമേ തന്നെ നമ്മൾ മണ്ണ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കാൻ ഒരു ഭാഗം കരിയില പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഗുണപ്രദമാണ്. കൂടുതൽ വായുസഞ്ചാരം കിട്ടാനും കൂടുതൽ വെള്ളം ആഗിരണം ചെയ്ത് നിർത്താനും എല്ലാം സഹായിക്കും.
1: പിന്നെ ഇപ്പം സാധാരണ എല്ലാ കർഷകരും അല്ലെങ്കിൽ നമ്മൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ ഈ ഫിഷ് അമീനോ എഗ് അമീനോ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ മണ്ണിലിട്ടാൽ തന്നെ മണ്ണിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി അത് കൂടിക്കൊണ്ടിരിക്കും.
0: തീർച്ചയായിട്ടും ജൈവസമ്പത്ത് കൂടുന്നതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ വളർച്ചാ തുരകമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇതിൽ വരുന്നത്, അതാണ്. അവിടെയാണ് ഈ പഞ്ചഗവ്യം, ഫിഷ് അമിനോ, എഗ് അമിനോ അതെല്ലാം വരുന്നത്. ഈ ഫിഷ് അമിനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഒരു ഇതാണ്, പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക്. പച്ചക്കറികൾക്ക് പൂക്കാനും കായ്ക്കാനും ഉള്ള ഉത്തമമായ ഒരു വളർച്ചാ തുരകമാണ് ഫിഷ് അമിനോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഗ് അമിനോ, പഞ്ചഗവ്യം, അങ്ങനെ ഒത്തിരി വളർച്ചാ തുരകങ്ങളും ഈ ജൈവ കൃഷിയിൽ നമ്മുടെ വളപ്രയോഗ പരിപാലനത്തിന് അതിനെ പ്രയോജനപ്പെടുത്താം.
1: നമ്മുടെ നാടൻ പശുവിന്റെ ഗോമൂത്രം തന്നെ യൂസ് ചെയ്ത
0: ഗോമൂത്രം, അതെ അതെ അതെ, ഈ വളർച്ചാ തുരകത്തിലെ ഒരു ഘടകം ഗോമൂത്രമാണ്. പഞ്ചഗവ്യം എന്ന് പറയുന്ന പ്രധാന ഇത് ഗോമൂത്രമാണ്. പിന്നെ ബീജാമൃതം, ജീവാമൃതം, അതിനൊരു ഘടകം ഗോമൂത്രമാണ്. അപ്പോൾ ഗോമൂത്രം എന്ന് പറയുന്നത് നമുക്കത് വളർച്ചാ തുരകമായിട്ട് ഉപയോഗിക്കാം, ഒരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം. അത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് വേണം അത് ചെയ്യാൻ, 8-ഓ 10-ഓ മടങ്ങ് വെള്ളം ചേർത്ത് വേണം ഗോമൂത്രമൊക്കെ ഉപയോഗിക്കാനായിട്ട്. നേരിട്ട് ഉപയോഗിച്ചാൽ കരിഞ്ഞു പോകും, അത്രയ്ക്ക് വീര്യമുള്ളതാണ് അത്.
1: അപ്പൊ ചുരുക്കി പറഞ്ഞ സാർ, നമ്മൾ നമ്മുടെ മണ്ണിലോട്ട് എത്ര ജൈവ സമ്പത്ത് ചേർക്കുന്ന, അതിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി അത്രയും കൂടുന്നു, മണ്ണിൽ ജീവൻ അത്രയധികം വരുന്നു, അത് അത്രയും ഫലഭൂഷ്ഠതയായിട്ട് മാറുന്നു.
0: തീർച്ചയായിട്ടും
1: നമ്മുടെ ജൈവകൃഷിയുടെ ഒരു ഏറ്റവും പ്രധാന ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെ.
0: അതാണ് ജൈവകൃഷിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മണ്ണിന് ജീവൻ നിലനിർത്തുക എന്നാണ്. അവിടെ ജീവാംശം, അതായത് സൂക്ഷ്മാണുക്കളുടെ വർധനവാണ് അവിടെ വരുന്നത്. അതുമൂലം മണ്ണിന് കൂടുതൽ ജൈവ സമ്പത്ത് ഉണ്ടാക്കുകയാണ് ജൈവകൃഷി. അതിപ്പോഴും പരമ്പരാഗത കൃഷി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം മണ്ണ് സമ്പുഷ്ടീകരിക്കുക എന്നാണ്. ജൈവ സമ്പത്ത്

0: വർദ്ധിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: സർ ആദ്യം സൂചിപ്പിച്ചായിരുന്ന ഫാം ജേർണലിസ്റ്റ് അസോസിയേഷൻ നിങ്ങൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നിരവധി കർഷകർ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്, ഇതിന്റെ ഒരു റെസ്പോൺസ് പബ്ലിക്കിൽ നിന്നും കർഷകരിൽ നിന്നും അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ?
0: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാം ജേർണലിസ്റ്റ് ഫോറം രൂപീകരിച്ചിട്ട് തന്നെ 10-15 വർഷമായിട്ടുണ്ട്. ഇന്നുവരെയും നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അതിൽ മുൻഗണന നൽകുന്ന ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നും കിട്ടുന്നത്. കാരണം അത്

0: വന്ന് വളരെ നന്ദി.
1: നന്ദി.
2: ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തെ കുറിച്ച് കേട്ടല്ലോ. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ഫാം ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നെല്ലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 1/3 ഉം

0: രണ്ടു വർഷം പ്രായമായതിന് മൂന്നിൽ രണ്ടും വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കൊടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും രണ്ടടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പല്ലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ രണ്ടു ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ രണ്ടു വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം, മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വെക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷി വകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം.

ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ാം സമ്മാനം 20,000 രൂപ, 2-ാം സമ്മാനം 10,000 രൂപ, 3-ാം സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078095860. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2440911 അല്ലെങ്കിൽ 9061409824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-2962296 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-2438139 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്തു പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്റ്റർ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തുരപ്പനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോകഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ.

0: ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: When you give the right education to the woman, they know how to stand on their own legs. That is the real woman empowerment, and that is what is happening here. Historical transformation in the lifting of women's right is coming up in the country.
0: 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വടക്കുകിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 2029-ഓടെ ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് 100,000 നശാമുക്ത മിത്രങ്ങളെ സജ്ജമാക്കുമെന്നും ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ എണ്ണം 1751 ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: ജൂലൈ 2026 ജൂലൈ തക്ക ഏക 3 സാൽ കാ റോഡ് മാപ്പ് ഹംനെ ബനായ ഹേ ഇസ്മേ ഹമാരേ സഭീ പ്രകാർ കേ ലക്ഷ്യോ കോ ടൈം ബൗണ്ട് ബനാകർ ഹം സാർവജനിക് കർനെ ജാ രഹേ ഹേ ഓർ യേ സബ്സേ ബഡീ രാഷ്ട്രീയ ലഡായി കേ റൂപ് മേ ഹം ഇസ്കോ ആഗേ ലേനേ കാ പ്രയാസ് കർ രഹേ ഹേ.
0: ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി വ്യക്തമാക്കുന്ന കറക്റ്റ് ദ മാപ്പ് പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ ജമ്മുകാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 പേരുടെ നില ഗുരുതരം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും നിർദ്ദേശിച്ചു. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മണിപ്പൂരിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. സംസ്ഥാനത്തെ ആകെയുള്ള 19,60,620 വോട്ടർമാരിൽ 10,00,000 പരം പേർ സ്ത്രീകളാണ്. മണിപ്പൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1056 ഉയർന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺകുമാർ സിൻഹ അറിയിച്ചു. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.

0: സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത് മോട്ടോർ കാർക്കഡ് റിഹേഴ്സലുകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റിഹേഴ്സലുകൾ കണക്കിലെടുത്ത് നഗരത്തിലെ 22 സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് അംഗ പങ്കാളി രാജ്യങ്ങളിലെ നേതാക്കളെയും ഔട്ട് റീച്ച് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരും. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളായി. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബീഹാർ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വരെ സമാനമായ കാലാവസ്ഥയായിരിക്കും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും US ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായി. കപ്പലുകൾക്ക് നേരെ ഇരുപക്ഷവും ആക്രമണം നടത്തി. ഇന്നലെ 3 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായി US സെൻട്രൽ കോം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷിത പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച US കപ്പൽ തങ്ങളുടെ നാവികസേന ആക്രമിച്ചതായി ഇറാനും അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ചരക്ക് സേവന നികുതി 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ നടക്കുന്നത്. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യപുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2029-ഓടെ ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം, നിഖിലേഷ് ശിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.
1: ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹംസധ്വനി രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം.

നവനീത് കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ വാദനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അടുത്തതായി അമൽ കൃഷ്ണ ആലപിക്കുന്ന ലളിതഗാനം കേൾക്കാം.

അമൽകൃഷ്ണ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവസാനമായി നിഖിലേഷ് ശിവ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം കേൾക്കാം.

നിഖിലേഷ് ശിവ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വാദനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. നിർവഹണം മൃദുൽ ജേക്കബ്.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി
3: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് കെ വി ശ്രീദേവിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ കേൾക്കാം. കഥ രുക്മിണി സ്വയംവരം.

നാട്ടുചിന്തൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് കെ വി ശ്രീദേവിയും സംഘവും. കൂടെ പങ്കെടുത്തവർ കാവാലം ശ്യാംകുമാർ, ഏവൂർ രഘുനാഥൻ നായർ.

അറിയിപ്പ്: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321, 9495653 1, മറ്റൊരു നമ്പർ 9496593 2, 1. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 2018 ഏപ്രിൽ 24 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ അഥവാ RGSA. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്തിരാജ് സംവിധാനത്തിന് കരുത്തേകി വികസിപ്പിക്കാനുള്ള സവിശേഷ പദ്ധതിയാണ് ഇത്. പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് 6 മാസത്തിനകം ആവശ്യമായ അടിസ്ഥാന പരിശീലനം നൽകുക, 2 വർഷത്തിനകം റിഫ്രഷർ ട്രെയിനിംഗ് നൽകുക, അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക, പഞ്ചായത്തിന്റെയും സ്വയം സഹായ സംഘങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ പദ്ധതി ഉറപ്പാക്കുന്നു. പ്രാദേശികമായുള്ള പങ്കാളിത്ത ആസൂത്രണം, ജനാധിപത്യപരമായ തീരുമാനമെടുക്കൽ പ്രക്രിയ, സുതാര്യത, ഉത്തരവാദിത്തം തുടങ്ങിയവ പരിപോഷിപ്പിക്കുന്നതിലൂടെ മികച്ച ഭരണം കാഴ്ചവെക്കാനും വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇ ഗവേണൻസ്, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പരിഹാരങ്ങൾ എന്നിവയുടെ വർദ്ധിച്ച ഉപയോഗം പഞ്ചായത്ത് തലത്തിൽ ഉറപ്പുവരുത്തി സേവന ലഭ്യത മെച്ചപ്പെടുത്തുകയും ഉത്തരവാദിത്തം കൂട്ടാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മതിയായ പശ്ചാത്തല സൗകര്യവും മനുഷ്യവിഭവശേഷി ഒരുക്കി കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത രൂപം നിർമ്മിക്കുകയും വേണം. തനത് വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള പഞ്ചായത്തുകളുടെ ശേഷിയെ വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി പ്രയോജനപ്പെടുന്നു. ഭരണഘടനയുടെയും പഞ്ചായത്തീരാജ് നിയമങ്ങളുടെയും ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അധികാര വികേന്ദ്രീകരണവും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഒരു പ്രദേശത്തെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഇങ്ങനെ ജനകീയ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമായി ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തി മാറ്റാനും ലക്ഷ്യമിടുന്നുണ്ട്. പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ അംഗീകരിക്കുവാനും ഇൻസെന്റീവുകൾ നൽകാനും കൂടി ഈ പദ്ധതി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം നിരവധി ചുമതലകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് കൈമാറുകയുണ്ടായി. ഗ്രാമീണ മേഖലയുടെ വികാസത്തെ മുൻനിർത്തിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇപ്പൊ ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. രാജ്യപുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 മരണം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുശോചനം രേഖപ്പെടുത്തി. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് ശ്രീ അമിത്ഷാ ഗോവയിൽ

0: പനജിയിൽ പറഞ്ഞു. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9 പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരം പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ജപ്പാനിലെ ഗിഫുവിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ സ്വദേശി ദേവികയുടെ മൃതദേഹം ജപ്പാനിൽ തന്നെ സംസ്കരിക്കും. ഇരിക്കൂർ പടിയൂർ സ്വദേശിയായ ദേവിക കഴിഞ്ഞ 2 അപകടത്തിൽ മരിച്ചത്. നഴ്സിംഗ് കെയർ വിസയിൽ 6 മുൻപാണ് ദേവിക ജപ്പാനിലെത്തിയത്. 68th സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്തമാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പുതിയ ബസ് വാങ്ങുന്നതിനായി ധാരണാപത്രം ഒപ്പുവച്ച് KSRTCയും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ സംഘവും. കോഴിക്കോട് നടന്ന ചടങ്ങിൽ KSRTC CMD പ്രമോജ് ശങ്കറും കാലിക്കറ്റ് സിറ്റി സഹകരണ സംഘം പ്രസിഡന്റും പങ്കെടുത്തു. ബസ് വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇമ്മാനുവൽ എന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോൾ കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്, നജീം അർഷാദ്, സപ്താപർണ ചക്രബർത്തി എന്നിവർ പാടിയത്.

0: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
2: കൂട്ടുകാരെ, ആൽസിനിസ് രാജാവും ആരിറ്റോ രാജ്ഞിയും ഒഡീസിയൂസിന് യാത്രാമംഗളങ്ങൾ നൽകി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയാണ്. യാത്രയ്ക്കാവശ്യമായ ഭക്ഷണപാനീയങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും ഒക്കെ ഒഡീസിയൂസിന് രാജാവ് നൽകി.

കപ്പലിൽ കയറിയ ഉടനെ ക്ഷീണം കൊണ്ട് ഒഡീസിയസ് ഉറങ്ങിപ്പോയി. കപ്പൽ യാത്ര തിരിച്ചു. ഇനി ഈ യാത്രയിൽ ഒഡീസിയസ് സ്വന്തം രാജ്യത്തെത്തിച്ചേരുമോ എന്തോ അല്ലേ? അതോ ഇനിയും ദുരിതങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടോ? ബാക്കി കഥയിലേക്ക് പോകാം. സംഗീതോപകരണങ്ങളുമായി ഗായകരെത്തി. ഗാനാലാപം എല്ലാവരുടെയും ഹൃദയമലിയിക്കാൻ പോരുന്നതായി. പിന്നീട് നൃത്തവിശേഷങ്ങൾ ഓരോന്നായി അരങ്ങേറി. നർത്തകരെ ഒഡീസിയസ് പ്രശംസിച്ചു. പ്രഭുക്കന്മാർ രാജാവിന്റെ നിർദ്ദേശാനുസാരം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഒഡീസിയസിന് നൽകി. ഭംഗിയായി ചിത്രവേലകൾ ചെയ്ത പുതപ്പുകളും സ്വർണക്കട്ടികളും അദ്ദേഹത്തിന് ലഭിച്ചു. അത്യാകർഷകമാ വിധം വസ്ത്രമണിഞ്ഞ് നാസിക്കോ രാജകുമാരി അതിഥിയുടെ മുറിയിലെത്തി. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങയ്ക്ക് ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നു. ഈ സ്ഥലത്ത് ഇനി വരാനിടയായാൽ ഞങ്ങളെ ഓർമ്മിക്കണമേ. ആദ്യമായി നിങ്ങളെ സഹായിച്ചത് ഞാനാണെന്ന് വിസ്മരിക്കരുത്. ഒഡീസിയസ് പറഞ്ഞു, ദേവി, എങ്ങനെ ഞാൻ അവിടത്തെ മറക്കും? എനിക്ക് പുനർജന്മം നൽകിയത് ദേവിയാണ്. ഒഡീസിയസിന് പോകാനുള്ള ഒരുക്കം തുടങ്ങി. യാത്ര അയക്കുന്നതിനായി ജനങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. ആൽസിനിയസ് മഹാരാജാവ് പറഞ്ഞു, വിശിഷ്ടനായ അതിഥി, ഇതുവരെ താങ്കളുടെ പേരോ ചരിത്രമോ ഒന്നും ചോദിച്ചില്ല. ഞങ്ങളുടെ സന്തോഷത്തിന് അവയെല്ലാം വെളിപ്പെടുത്തുക. ഏതെല്ലാം നാടും നഗരവും കടന്നാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ട്രോയ് യുദ്ധത്തെക്കുറിച്ചുള്ള സംഗീതാലാപന വേളയിൽ നിങ്ങളുടെ മുഖം വിവർണമാകുന്നതും കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. അതിന്റെ കാരണമെന്താണ്? നിങ്ങളുടെ ഇഷ്ടജനങ്ങളിൽ ആരെങ്കിലും ട്രോയ് യുദ്ധത്തിൽ മരണമടഞ്ഞോ? ഇതെല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു ആത്മസുഹൃത്തും സഹോദരനുമാണെന്ന് കരുതി ഉത്തരം പറയുക. ഒഡീസിയസ് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയോടെല്ലാം തുറന്നു പറയാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്റെ ചരിത്രം ദുരിതപൂർണമാണ്. എങ്കിലും അങ്ങയുടെ ആജ്ഞ ഞാൻ അനുസരിക്കുന്നു. എല്ലാ ചരിത്രവും ഞാൻ പറഞ്ഞുകൊള്ളാം. ഒഡീസിയസ് തന്റെ ചരിത്രമെല്ലാം സദസ്സിൽ പറഞ്ഞു തുടങ്ങി. തന്റെ മാതാപിതാക്കൾ, ജന്മസ്ഥലം, ട്രോയിലേക്കുള്ള യാത്ര, യുദ്ധാനുഭവങ്ങൾ, മടക്കയാത്ര എന്നിവയെല്ലാം ഓരോന്നായി പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ആ വിശാലമായ മണ്ഡപം നിശബ്ദമായിരുന്നു. ദുരന്തങ്ങളുടെ ചരിത്രം അവരുടെയെല്ലാം നയനങ്ങൾ ഈറനണിയിപ്പിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ ഇത്രയും പീഡാനുഭവങ്ങളിലൂടെ കടന്നുവന്ന അതിസാഹസികനായ ഒരു പുരുഷനെയാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കിയ രാജാവും പ്രജകളും ചരിതാർത്ഥരായി. കപ്പൽ തയ്യാറായി. സമ്മാനങ്ങൾ കപ്പലിൽ അടുക്കി വച്ചു. ഇഥാക്കയിലെത്തുവാൻ ഒഡീസിയസിന്റെ ഹൃദയം വെമ്പുകയായിരുന്നു. ഭാര്യ പെനിലോപ്പിയെയും മകൻ ടെലമാക്കസിനെയും എത്രയും വേഗം കാണണം. എത്രയോ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്ന പ്രഭാതത്തിനു വേണ്ടി ഒഡീസിയസിന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. ആൽസിനിയസ് രാജാവും ആരിറ്റോ രാജ്ഞിയും ഒഡീസിയസിന് മംഗളങ്ങൾ നേർന്നു. നാസിക്കോ രാജകുമാരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. യാത്രയിൽ ആവശ്യമായ ഭക്ഷണപാനീയങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും രാജ്ഞി ഒഡീസിയസിനു വേണ്ടി നേരത്തെ തന്നെ കപ്പലിൽ സജ്ജീകരിച്ചിരുന്നു. ദുഃഖവും ക്ഷീണവും കൊണ്ട് അവശനായ ഒഡീസിയസ് കപ്പലിൽ കയറിയ ഉടനെ കിടക്കയിലേക്ക് പോയി. കപ്പൽക്കാർ യഥാസ്ഥാനങ്ങളിലിരുന്ന് കപ്പൽ മുന്നോട്ടു നയിക്കാൻ തയ്യാറായി. നങ്കൂരമിളകി. തിരമാലകളെ വെട്ടിമുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് പാഞ്ഞു. അപ്പോൾ ഒഡീസിയസ് ഉറക്കമാരംഭിച്ചിരുന്നു. വിഖ്യാതിയാർജിച്ച കടൽ കഴുകനെ പോലും പരാജയപ്പെടുത്തുമാറ് തിരമാലകളെ പിളർന്നുകൊണ്ട് കപ്പൽ അതിവേഗം പായുന്നത് ഒഡീസിയസ് അറിഞ്ഞില്ല. ഉറക്കമല്ലേ? പുരുഷസിംഹമായ അദ്ദേഹം സർവക്ലേശങ്ങളും മറന്ന് പ്രശാന്തമായി അങ്ങനെ ഉറങ്ങുകയാണ്. പ്രഭാതമായപ്പോൾ കപ്പൽ ഒരു ദ്വീപിന് സമീപമെത്തി. കടൽവൃദ്ധനായ ഫോർസീസിന്റെ വകയാണ് ആ തുറമുഖം. കൊടുങ്കാറ്റുകളുടെ ശല്യത്തിൽ നിന്ന് ആ തുറമുഖം ഒഴിഞ്ഞിരുന്നു. അതിനടുത്തായി ഇലകൾ ഇടതൂർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ഒലിവ് വൃക്ഷമുണ്ട്. അപ്സരസുകളുടെ ആവാസ കേന്ദ്രമായ ഒരു ഗുഹ അവിടെ കാണാം. ഗുഹയ്ക്കുള്ളിൽ ശിലാനിർമ്മിതവും ഇരുട്ട് പടർന്നു പിടിച്ചതുമായ വലിയ കൽഭരണികളുണ്ട്. അവയിൽ തേനീച്ചകൾ തേൻ സംഭരിച്ചിരുന്നു. ഒരിക്കലും വെള്ളം വറ്റാത്ത അരുവികൾ അവിടെ കാണപ്പെട്ടു. ഗുഹയ്ക്ക് രണ്ട് വാതിലുകളാണുള്ളത്. വടക്കുവശത്തെ വാതിലിലൂടെ മനുഷ്യർക്ക് അകത്തു കയറാം. രണ്ടാമത്തെ വാതിലിലൂടെ അപ്സരസുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. തുറമുഖം തങ്ങൾക്ക് പരിചിതമാകിയാൽ നാവികർ അതിനുള്ളിൽ കയറി. നാവികരെല്ലാം കരയ്ക്ക് കയറിയിട്ടും ഒഡീസിയസിന് ഉറക്കം വിട്ടിരുന്നില്ല. അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചിട്ട് ഫലവും ഉണ്ടായില്ല.

തന്മൂലം ഒഡിയോസ്യൂസിനെ പുതപ്പിൽ പൊതിഞ്ഞ് കടലോരത്തെ മണലിൽ കിടത്തി. കപ്പലിനുള്ളിൽ കരുതിയിരുന്ന പാരിതോഷികങ്ങളും സ്വർണവും ആ നാവികർ കരയ്ക്ക് കൊണ്ടുവന്ന് ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കൂനയായി കൂട്ടിയിട്ടു. അനന്തരം അവർ കപ്പൽ തുറമുഖത്തിന് വെളിയിലേക്ക് നയിച്ചു. പ്രപഞ്ചഭഞ്ജകനായ പോസിഡോൺ ദേവൻ ഇത് കണ്ടു. അദ്ദേഹത്തിന് ഒഡിയോസ്യൂസിനോടുള്ള കോപവും പ്രതികാരവാഞ്ചയും അവസാനിച്ചിട്ടില്ലായിരുന്നു. പോസിഡോൺ സ്യൂസ് ദേവനോട് പറഞ്ഞു, സ്യൂസ് ദേവ, ഒഡിയോസ്യൂസിനെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല. ഈ നില തുടർന്നാൽ അനശ്വര ദേവകൾ ആരും എന്നെ ആദരിക്കില്ല. ട്രോയിയിൽ നിന്നുപോലും ലഭിക്കാത്ത സ്വർണവും സമ്മാനങ്ങളും അയാൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. സ്യൂസ് പറഞ്ഞു, പോസിഡോൺ, താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾക്കെതിരായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല. ശക്തിയും കരുത്തും താങ്കൾക്കുണ്ടല്ലോ, മനസ്സിൽ തോന്നുന്നത് ചെയ്തുകൊള്ളുക. പക്ഷേ വളരെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചാണെങ്കിൽ പോലും ഒഡീസിയസ് അവസാനം ഇഥാക്കയിൽ എത്തുമെന്ന് ഞാൻ ശപഥം പറഞ്ഞിട്ടുണ്ട്. അത് മുടക്കേണ്ട, മറ്റെന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. ഇങ്ങനെ അങ്ങ് പറഞ്ഞത് നന്നായി. മനുഷ്യരാരും എന്റെ പ്രവൃത്തിക്കെതിരെ അഹങ്കരിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതികാരം ചെയ്യും. ഒഡിയോസ്യൂസിനെ സഹായിച്ച ഫിഷ്യന്മാർക്കെതിരെ ഞാൻ എന്റെ കരമുയർത്തും. എവിടെ നിന്നെങ്കിലും രാജ്യത്തിൽ വന്നു കയറുന്നവരെ ആദരിച്ച് പ്രവർത്തിക്കരുതെന്ന് ഞാൻ നേരത്തെ ഫിഷ്യന്മാരോട് പറഞ്ഞതാണ്. അവരുടെ നാവികർ ഒഡിയോസ്യൂസിനെ കൊണ്ടുപോയ കപ്പൽ ഞാൻ അടിച്ചുടയ്ക്കും. അവരുടെ നഗരത്തിന് നാലു ചുറ്റും പൊക്കമേറിയ പർവ്വതങ്ങൾ ഞാൻ ഉണ്ടാക്കും, പോസിഡോൺ പറഞ്ഞു. ഇത് കേട്ട് സ്യൂസ് ദേവൻ പറഞ്ഞു, മഹാനായ പോസിഡോൺ, ഫിഷ്യന്മാരുടെ കപ്പൽ പുറപ്പെട്ടതല്ലേ ഉള്ളൂ, അത് അവരുടെ രാജ്യത്ത് മടങ്ങിയെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തുകൊള്ളുക. ഞാൻ എതിരു പറയുന്നില്ല. പോസിഡോൺ ദേവൻ നേരെ ഷെറിയായിലേക്ക് പോയി. ഫിഷ്യന്മാരുടെ കപ്പൽ ഒഡീസിയോസിനെ ഇഥാക്കയിൽ എത്തിച്ച ശേഷം അതിവേഗം മടങ്ങി വരികയായിരുന്നു. പാഞ്ഞു വന്ന കപ്പലിനെ ദേവൻ ഒരു ശിലയായി മാറ്റി. ശക്തിയേറിയ ഒരു പ്രഹരം പോസിഡോൺ കപ്പലിന് നൽകി. സമുദ്രത്തിൽ നങ്കൂരമിട്ടതുപോലെ ആ കപ്പൽ കരയിൽ മണൽപ്പരപ്പിൽ ഉറച്ചുപോവുകയും ചെയ്തു. വിദഗ്ധ നാവികരെന്ന് വിഖ്യാതിയാർജിച്ച ഫിഷ്യന്മാർ കാര്യമെന്തെന്നറിയാതെ അത്ഭുതപ്പെട്ടു. കരയിൽ നിന്ന് ആൽസിനസ് രാജാവും ജനങ്ങളും അവരുടെ വരവ് കണ്ട് ആനന്ദിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, എന്തുപറ്റി നമ്മുടെ കപ്പലിന്? കടൽ കഴുകന്മാരെക്കാൾ വേഗത്തിൽ കപ്പൽ തുറമുഖത്തേക്ക് പായുകയായിരുന്നല്ലോ. കപ്പൽ പൊടുന്നതിന് നിശ്ചലമായിരിക്കുന്നു. ആരായിരിക്കാം നമ്മുടെ കപ്പലിനെ തകർത്തു കളഞ്ഞത്? ഈ വിഷയത്തിൽ ജനങ്ങളെക്കാൾ അറിവുണ്ടായിരുന്ന ആൽസിനസ് രാജാവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ പ്രവചനം ഇപ്പോൾ സഫലമായിരിക്കുന്നു. കടൽ താണ്ടി വരുന്ന സകല ജനങ്ങൾക്കും നാം ആതിഥ്യം നൽകുന്നതിൽ പോസിഡോൺ ദേവൻ അസൂയാലുവാണ്. ഒരഭയാർത്ഥിയെ സ്വദേശത്ത് കൊണ്ടുപോയി വിട്ടുവരുന്ന വഴി നമ്മുടെ കപ്പൽ തകരുമെന്നും നഗരത്തിനു ചുറ്റും പർവ്വതനിരകൾ ഉയരുമെന്നും എന്റെ അച്ഛൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഞാൻ ആ കാര്യം ഓർത്തില്ല. ഒഡീസിയസിനെ സൽക്കരിക്കുകയും അയാളെ സ്വന്തം ദേശത്തെത്തിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയായി പ്രപഞ്ചഭഞ്ജകനായ പോസിഡോൺ ദേവൻ ചെയ്തതാണിത്. ആൽസിനസ് രാജാവ് നെടുവേർപ്പെട്ടു. അദ്ദേഹം ദുഃഖവും നിരാശയും ഉള്ളിലടക്കി പറഞ്ഞു, എല്ലാവരും എന്റെ ആജ്ഞ അനുസരിക്കുവിൻ. മേലാൽ നമ്മുടെ നഗരത്തിൽ അതിഥിയായി വരുന്ന യാതൊരുത്തനും അഭയം നൽകുകയോ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയോ ചെയ്യരുത്. നമുക്ക് 12 കാളക്കൂറ്റന്മാരെ പോസിഡോൺ ദേവന് ബലിയർപ്പിക്കാം. അതിൽ അദ്ദേഹം പ്രസാദിക്കുകയാണെങ്കിൽ നഗരത്തിനു ചുറ്റും പർവ്വതങ്ങൾ ഉയരാതിരിക്കുമല്ലോ. ആൽസിനസ് രാജാവിന്റെ വാക്കുകൾ ജനങ്ങൾ സംഭ്രമത്തോടെ കേട്ടു. ശിലയായി കടലിൽ അനങ്ങാതെ കിടക്കുന്ന കപ്പലിനെ നോക്കി അവർ കണ്ണുനീർ തൂകി. കാളകളെ കൊണ്ടുവന്നു, ബലിപീഠം സജ്ജീകരിച്ചു. കർമ്മവിധികളോടെ അവയെ പോസിഡോൺ ദേവന് ബലിയർപ്പിച്ചു. പ്രതിമയ്ക്ക് ചുറ്റും നിന്ന് രാജാവും രാജ്ഞിയും പരിവാരങ്ങളും ജനങ്ങളും പ്രാർത്ഥന നടത്തി. ഒഡീസിയസ് ഉറക്കം വിട്ടുണർന്നു. ഇഥാക്ക എന്ന സ്വന്തം രാജ്യത്ത് താൻ എത്തിയെന്ന വസ്തുത അദ്ദേഹം അറിഞ്ഞില്ല. പല്ലാസ് അഥീനി ദേവി ആ പ്രദേശമെല്ലാം മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. മറ്റാരും അദ്ദേഹവുമായി സന്ധിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം നേരിട്ടറിയുന്നതിനാണ് ദേവി അങ്ങനെ ചെയ്തത്. ഒഡീസിയസിനെ കാത്തിരിക്കുന്ന പെനിലോപ്പിയെ മോഹിച്ച് കൊട്ടാരത്തിലെത്തിയിട്ടുള്ള കാമുകന്മാരെ മുഴുവൻ ഒഡീസിയസ് തന്നെ നിഗ്രഹം ചെയ്യുന്നത് കാണുവാൻ അഥീനി ദേവി ആഗ്രഹിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ ദേവി ഒരുങ്ങി നിന്നു. ഒഡീസിയസ് ഉറക്കം തെളിഞ്ഞ് വിസ്മയത്തോടെ ചുറ്റും നോക്കി. മനുഷ്യരാരുമില്ല. അതേത് രാജ്യമാണെന്നും അറിയില്ല. ഫിഷ്യന്മാർ തന്നെ വഞ്ചിച്ചതാവോ? തന്റെ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഉണ്ടോ എന്ന് നോക്കി. എല്ലാം സുരക്ഷിതമായിരിക്കുന്നു, ഒന്നും മോഷണം പോയിട്ടില്ല. എന്തുകൊണ്ടാണ് തന്നെ ഏകനാക്കി ഫിഷ്യന്മാർ സ്ഥലം വിട്ടതെന്ന് ഒരു രൂപവും കിട്ടുന്നുമില്ല. പെനിലോപ്പിയെക്കുറിച്ചും ടെലമാക്കസിനെ കുറിച്ചും

0: താൻ ദീർഘനാളായി കാലുകുത്താൻ ആഗ്രഹിച്ച ഇഥാക്കെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഒഡീസിയസ് അങ്ങനെ നടന്നു. സുന്ദരനായ ഒരു ബാലൻ തനിക്കെതിരെ നടന്നു വരുന്നത് കണ്ട് ഒഡീസിയസ് അവനോട് ചോദിച്ചു, ഇതേത് രാജ്യമാണ്? ബാലൻ പറഞ്ഞു, അപരിചിതനായ വഴിക്കാര, താങ്കൾ ഏതോ ദൂരദിക്കിൽ നിന്ന് വരികയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ താങ്കൾ ഈ പ്രസിദ്ധി പെറ്റ നാടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഈ രാജ്യത്തിന്റെ നാമം ഇഥാക്ക എന്നാകുന്നു. ഇത് കൊച്ചു രാജ്യമാണെങ്കിലും മുന്തിരിപ്പഴത്തിനും ആടുമാടുകൾക്കും ഒട്ടും കുറവില്ല. നാടിന്റെ പേര് ഇഥാക്കയാണെന്ന് കേട്ടപ്പോൾ ഒഡീസിയസിന്റെ ഹൃദയം ആഹ്ലാദഭരിതമായി. സൂര്യപ്രകാശമേറ്റ മഞ്ഞുപാളികൾ പോലെ ഹൃദയത്തിലെ നിരാശ ഉരുകിപ്പോയി. ബുദ്ധിമാനായ ഒഡീസിയസ് ആ ബാലനോട് തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു കെട്ടുകഥ ചമച്ചു. ഐഡോമിനിയസിന്റെ പുത്രൻ ഓർസിലോക്കസ് തനിക്ക് ട്രോയിയിൽ നിന്ന് കിട്ടിയ ധനമെല്ലാം അപഹരിക്കുവാൻ ശ്രമിച്ചുവെന്നും തത്സമയം ഓർസിലോക്കസിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നുവെന്നും പറഞ്ഞു. ആരുമറിയാതെ നടത്തിയ ഈ കൊലപാതകത്തിനു ശേഷം ഫിഷ്യന്മാരുടെ സഹായത്താൽ കപ്പൽ കയറി ആ ദ്വീപിലെത്തിയതാണെന്നും ഒഡീസിയസ് കൗശലപൂർവ്വം പറഞ്ഞു കേൾപ്പിച്ചു. ഈ നുണക്കഥ കേട്ട് ഇടയബാലന്റെ രൂപം ധരിച്ച അഥീനി ദേവി പൊട്ടിച്ചിരിച്ചുപോയി. ദേവി ഉടനെ സ്വന്തം രൂപം ധരിച്ചു. അവർ പറഞ്ഞു, ഒഡീസിയസേ, നിർത്തിക്കൊള്ളു. കഥകൾ കെട്ടിച്ചമയ്ക്കാൻ താങ്കൾ സമർത്ഥനാണ്, പക്ഷേ എനിക്കെല്ലാ കാര്യവും നന്നായി അറിയാം. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം കബളിപ്പിക്കൽ നിർത്തിയിട്ട് കാര്യങ്ങൾ വേണ്ട പോലെ സംസാരിക്കാം. ഞാൻ അഥീനി ദേവിയാണ്. ഒഡീസിയസ് അഥീനി ദേവിയെ താണു തൊഴുതു. ട്രോയ് യുദ്ധം കഴിഞ്ഞു വരുന്ന വേളയിലുണ്ടായ പല ദുരിതങ്ങളിൽ നിന്നും അഥീനി ദേവിയാണ് അയാളെ രക്ഷിച്ചത്. ദേവി പറഞ്ഞു, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും പൂർവ്വനിലയിലായില്ലേ? ഇനി വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാം. ചുറ്റുപാടുമുണ്ടായിരുന്ന മൂടൽ മഞ്ഞ് ദേവി തുടച്ചു മാറ്റി. മാതൃഭൂമിയുടെ ദർശനം ആ പോരാളി വീരന് ആനന്ദമേകി. ഒഡീസിയസ് ജന്മഭൂമിയെ ചുംബിച്ചു.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട് പണ്ട് പണ്ട്

0: ആകാശവാണി സമയം 9:30. ഇപ്പോൾ
1: അക്ഷര സൗരഭം.
2: എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ. ചിത്രീകരണം രചന യമുന ഹരീഷ്.
3: മലയാള സാഹിത്യ ചരിത്രത്തിന്റെ ഏടുകൾ തിരയുമ്പോൾ എഴുത്ത് ദേശത്തെ അടയാളപ്പെടുത്തുകയാണോ ദേശം എഴുത്തിനെ അടയാളപ്പെടുത്തുകയാണോ എന്ന ചോദ്യമുനയ്ക്ക് മുന്നിൽ നിസ്സംശയം നമുക്ക് പറയാം, എഴുത്ത് ദേശത്തെ അടയാളപ്പെടുത്തുന്നു എന്ന്. സാഹിത്യ സൃഷ്ടികൾ ദേശത്തിൻ്റെയും ജനതയുടെയും ജീവിതത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സാംസ്കാരിക സ്വത്വത്തിൻ്റെയും നേർചിത്രങ്ങളാണ്. ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു ദേശത്തിൻ്റെ ജാലകങ്ങളെ വായനക്കാരന് മുന്നിൽ തുറന്നിടുന്ന പുസ്തകങ്ങൾ അനവധിയാണ്. സൂക്ഷ്മവും സ്നിഗ്ധവുമായ സ്ഥലവർണ്ണനകൾ കൊണ്ട് രചയിതാവ് പല ദേശങ്ങളെയും സാഹിത്യ ഭൂപടത്തിൽ അനശ്വരമാക്കിയിട്ടുണ്ട്. എല്ലാ സാഹിത്യ സൃഷ്ടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കഥ പറയലാണ്. അതിലൊക്കെയും ഒരു ദേശവും അടയാളപ്പെടുന്നുണ്ടാവും.
4: വാക്കുകളോ പുസ്തകങ്ങളോ ലിപികളോ ഇല്ലെങ്കിൽ ചരിത്രമില്ല എന്ന് ഹെർമൻ ഹെസ്സെ പറയും പോലെ, ചില രചനകൾ ഇല്ലായിരുന്നെങ്കിൽ ചില ദേശങ്ങളും ഇത്രമേൽ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു എന്ന് തോന്നാം. മലയാള നോവലുകളിൽ ദേശം എന്നത് വെറും പശ്ചാത്തലമല്ല, മറിച്ച് കഥാപാത്രങ്ങളുടെ വികാരങ്ങളെയും ജീവിത രീതികളെയും നിർണയിക്കുന്ന സജീവ സാന്നിധ്യമാണ്. അതുകൊണ്ടുതന്നെയാണ് ഖസാക്കും

മയ്യഴിയും കുട്ടനാടും വള്ളുവനാടും അയ്മനവുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ ഇന്നും ഇടം പിടിക്കുന്നതും. എഴുത്തിലെ ദേശം പലപ്പോഴും ഭൂമിശാസ്ത്രപരമായ അതിരിനുമപ്പുറം

പുരാതന കാലത്ത് ഒരു ചെറിയ പുഴ അതിലൂടെ ഒരു മൈൽ പടിഞ്ഞാറുള്ള സമുദ്രത്തിലേക്ക് ഒഴുകി ചേർന്നിരുന്നു. ശതാബ്ദങ്ങൾക്കിടയിൽ ആ പുഴ വറ്റി ചെളി കെട്ടിമൂടി വലിയൊരു തോടായി തീർന്നു. ആ ഭാഗത്തിന് പുഴവക്കത്ത് എന്നാണ് ഇപ്പോഴും പറഞ്ഞു വരുന്നത്. ആ തോടും ക്രമേണ തൂർന്ന് തൂർന്ന് അവിടമെല്ലാം ചതുപ്പ് നിലങ്ങളായി തീർന്നു. ആ ചതുപ്പ് നിലങ്ങളും തൂർന്നു തുടങ്ങിയപ്പോൾ ആ പാടങ്ങളിൽ മനുഷ്യൻ പ്രവേശിച്ചു. പ്രയത്നത്തിന്റെ പാടുകൾ തെളിഞ്ഞു. അവിടെ കരിമ്പിൻ തോട്ടങ്ങളും എള്ള് തുവര തുടങ്ങിയ ധാന്യങ്ങൾ വിളയുന്ന കളങ്ങളും വേലികെട്ടിയ വളപ്പുകളും ഉണ്ടായി വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കൃഷിക്കളങ്ങൾ മാഞ്ഞ് അവിടെ പുതിയ പാർപ്പിടങ്ങൾ പൊങ്ങിവന്നു. പഴയ വയൽവരമ്പുകളിൽ തെങ്ങിൻ തൈകൾ അണിനിരുന്നു. എള്ളു വിളഞ്ഞിരുന്ന വയലുകളിൽ കള്ളു ചെത്തുന്ന തെങ്ങുകളാണ് നിലകൊള്ളുന്നത്. ഓലപ്പുരകളുടെ കോലങ്ങളെ ചീനവേലികളും പറമ്പുകളുടെ അതിരുകളെ മൈലാഞ്ചി ചെടികളും മറച്ചുപിടിക്കുന്നു.

0: ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാവിവരണങ്ങളിലും നോവലുകളിലും കോഴിക്കോട് നഗരത്തിന്റെ സാംസ്കാരിക വൈവിധ്യം തെളിഞ്ഞുകാണാം. സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ച വിഖ്യാത നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരുപക്ഷേ ഒരു ഗ്രാമം പ്രമേയ വിഷയമാകുന്ന ആദ്യ നോവലും ഒരു ദേശത്തിന്റെ കഥ തന്നെ. നോവലിലെ അതിരാണിപ്പാടം എന്ന ഗ്രാമം വെറുമൊരു പശ്ചാത്തലമല്ല, കഥാപാത്രങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്ന സജീവ സാന്നിധ്യമാണ്. വായനക്കാർക്ക് നേർക്കാഴ്ചയ്ക്കതീതമായൊരു ലോകത്തിലേക്ക് തുറക്കുന്ന വലിയൊരു വാതായനമാണ് സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാട് തന്റെ നോവലിലൂടെ തുറന്നിടുന്നത്. മനുഷ്യരും ദേശവും തമ്മിലുള്ള ആത്മബന്ധം ഒരു ദേശത്തിന്റെ കഥയിലൂടെ കാലം കടന്നുപോകുമ്പോഴും സ്ഥലരാശികൾ മാറിമറിയുമ്പോഴും മനുഷ്യകുലം പുരോഗമിച്ചാലും ഓർമ്മയിൽ സൂക്ഷിക്കപ്പെട്ട ദേശം എഴുത്തിലൂടെ വീണ്ടും ജീവിക്കുമെന്ന് തെളിയിക്കുകയാണ്. ആത്മകഥാപരമാണ് ദേശത്തിന്റെ കഥയിലെ അതിരാണിപ്പാടം. ദേശം ഒരിക്കലും നിശ്ചലമാകുന്നില്ല. കാലം മാറുമ്പോഴും ഓരോ വായനയിലും പുതുക്കപ്പെടുന്ന ദേശമാണിത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ ബാല്യം കൗമാരം യൗവനമൊക്കെ കഴിച്ചുകൂട്ടിയ നാട്ടിലേക്ക് തിരിച്ചുവരുന്ന ശ്രീധരൻ എന്ന കഥാപാത്രത്തിന്റെ പ്രഫുല്ലമായ ഓർമ്മകളുടെ സക്രിയ സഞ്ചാരമാണ് ഈ നോവൽ. ഒരു ദേശത്തിന്റെ പരിണാമ ചരിത്രം കൂടിയാണത്. അതിരാണിപ്പാടത്തെ ചെറുഗ്രാമമായ കഞ്ഞിപ്പാടം, അവിടെ ഒരു പുഴ ഒഴുകി നീങ്ങിയ കാലം കടന്ന് അത് ചെളികെട്ടി തോടായതും ക്രമേണ ചതുപ്പ് നിലമായി പരിണമിക്കുന്നതും,
1: മണ്ണിട്ട് നികത്തിയിടങ്ങൾ പതിയെ പതിയെ ആൾക്കാരുടെ കുടിയേറ്റ ഭൂമിയാവുന്നതും പറമ്പ് രൂപപ്പെടുന്നതും ഇടവഴികൾ വേലികൾ വീടുകളൊക്കെയായി ഒരു ദേശം കൺമുന്നിൽ വളർന്നു വരുന്നത് ഈ നോവൽ വർണ്ണനയിലെ വിസ്മയ കാഴ്ചകളാണ്. ഗ്രാമീണ കേരളത്തിന്റെ

0: പ്രകൃതി സൗന്ദര്യവും മനുഷ്യജീവിതത്തിന്റെ നൈസർഗികതയും ഒത്തുചേർന്ന പച്ചപ്പാർന്ന വയലുകളും വഴികളും വീടുകളും കുളങ്ങളും തോടുകളും മരങ്ങളും നാട്ടുവഴികളും ചേർന്ന് അതിരാണിപ്പാടത്തിന് സ്വന്തമായൊരു ഭൂപ്രകൃതി ഒരുക്കുന്നു. ദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും മനുഷ്യബന്ധങ്ങളും ഈ കൃതിയിൽ ആഴത്തിൽ പ്രതിഫലിക്കുന്നു. ഒരു ഗ്രാമത്തിൽ നടക്കുന്നതെല്ലാം ഇതിലുണ്ട് എന്ന് നിസ്സംശയം പറയാം. മലയാള സാഹിത്യത്തിലെ ഓരോ സാഹിത്യകൃതിയും ഒരു ദേശത്തിന്റെ സ്മാരകമാകുന്നു. ഓരോ എഴുത്തുകാരനും ദേശത്തിന്റെ ചരിത്രകാരനുമാകുന്നു. അതുകൊണ്ടുതന്നെ സാഹിത്യ സൃഷ്ടികൾ വായിക്കുന്നത് ഒരു ദേശത്തിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നതിന് തുല്യമാണ്.
1: മലയാള നോവൽ സാഹിത്യത്തിൽ ദേശസങ്കല്പത്തിന് പുതിയ മാനങ്ങൾ നൽകിയ കൃതിയാണ് ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. യഥാർത്ഥത്തിൽ ഖസാക്ക് എന്ന ദേശസങ്കല്പം പാലക്കാട്ടെ തസ്രാക്ക് എന്ന ഗ്രാമത്തെ ആസ്പദമാക്കിയാണ് വിജയൻ സൃഷ്ടിച്ചത്. തസ്രാക്കിന്റെ ഭൗതികതയ്ക്കുപരിയായി ചരിത്രവും പുരാണവും മിത്തും മനുഷ്യന്റെ അസ്തിത്വ വ്യാകുലതയും ചേർന്ന ഒരു പുതിയ ഭാവനാലോകം ഒ.വി. വിജയൻ സൃഷ്ടിക്കുകയായിരുന്നു. ഗ്രാമത്തിനതീതമായി മനുഷ്യന്റെ ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും കുറ്റബോധത്തിന്റെയും മോചനാന്വേഷണത്തിന്റെയും പ്രതീകമാകുന്നു ഈ ദേശം. നാടോടിക്കഥകളും മതസങ്കല്പങ്ങളും ചേർന്ന ഒരു അത്ഭുത ലോകം തന്നെ സൃഷ്ടിക്കുന്നു. ഖസാക്കിലെ ഓരോ അണുവിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നും. ഈ നോവലിൽ ഖസാക്ക് എന്ന ദേശം കഥയെ മുന്നോട്ട് നയിക്കുന്ന ഒരു കഥാപാത്രമാകുന്നു. അങ്ങനെ ഖസാക്ക് എന്നത് പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുന്ന ബഹുമുഖ സ്വഭാവമുള്ള ദേശമാകുന്നു.
0: മനുഷ്യന്റെ ഓർമ്മകൾ രൂപപ്പെടുന്നത് അവൻ ജീവിക്കുന്ന ഇടങ്ങളിലൂടെയാണെന്ന് സാഹിത്യ സിദ്ധാന്തകാരനായ ഗാസ്റ്റൻ ബാഷ്ലാറിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് ഒ.വി. വിജയന്റെ ഖസാക്ക്. ദേശം സാങ്കല്പികമോ യാഥാർത്ഥ്യമോ രണ്ടായാലും കാലഘട്ടത്തെ അടയാളപ്പെടുത്താനുതകുന്ന ശക്തമായ സാഹിത്യ ഉപാധിയാണ്. പുസ്തകം പറഞ്ഞിട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനെ ഒരു പുസ്തകമായി മാത്രം കാണാനാവുന്നില്ല. ഖസാക്ക് നോവലാസ്വാദനത്തിന്റെ ഭൂപ്രദേശമായി വായനക്കാരിൽ വിലയം പ്രാപിക്കുന്നു. ഒരു ദേശവർണ്ണനയിലൂടെ മലയാള സാഹിത്യത്തിൽ പുതിയ ഭാവുകത്വം എഴുതിച്ചേർത്ത അഗാധമായ ദാർശനികതയുടെയും മനുഷ്യന്റെ ആന്തരികമായ ഏകാന്തതയുടെയും അനുഭവ കഥ പറയുന്ന നോവൽ പാലക്കാട്ടെ തസ്രാക്കിന്റെ മണ്ണിനെ ഇതിഹാസമാക്കിയ സൃഷ്ടിയാകുന്നു.
1: കരിമ്പനകളുടെ ചൂളക്കാറ്റിനും നെൽവയലുകളുടെ നിശബ്ദതകൾക്കുമിടയിൽ ഓരോ വായനക്കാരനെയും രവിയോടൊപ്പം അവന്റെ ആത്മാന്വേഷണ യാത്രയിലേക്ക് നോവലിസ്റ്റ് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചിലവേള കഥാപാത്രങ്ങളും നോവലിന്റെ താളുകൾ വിട്ട് വായനക്കാരന്റെ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് കടക്കാറുണ്ട്. ഖസാക്ക് എന്ന ദേശം പ്രാകൃതവും നിഗൂഢവുമായ ചില മിത്തുകളിലേക്കും വിശ്വാസങ്ങളിലേക്കും നമ്മെ വലിച്ചിടുന്നു. അറബിക്കുളത്തിന്റെ പടവുകളും തസ്രാക്കിലെ മൺപാതകളും എന്തിന്? കാറ്റിനു പോലും ഖസാക്കിന്റെ ഗന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആഖ്യാന ശൈലിയാണ് ഒ.വി. വിജയന്റേത്.
0: ഖസാക്കിലെ ഓരോ മനുഷ്യരും നിങ്ങളോട് അവരുടെ വർത്തമാനവും ഭൂതവും പറയും. കൂമൻകാവും ചെതിലിമലയും വിജയന്റെ ഉന്നതമായ രാഷ്ട്രീയ ബോധത്തിന്റെ സ്ഥലം കൂടിയാണിത്. ഓരോ ദേശത്തിനും അതിന്റേതായ ഒരു ഇതിഹാസമുണ്ടെന്ന ആശയം ഒ.വി. വിജയന്റെ ഖസാക്ക് ഉയർത്തിക്കാട്ടുന്നു. സമാനതകളില്ലാത്ത കാലാന്തര അനുഭവം ഓരോ വായനക്കാർക്കും വേണ്ടി കാത്തുവെച്ച ഒരു രചന. വായിച്ചു തീരുമ്പോഴും വായനക്കാരന് പുറത്തു കടക്കാനാവാത്ത ഒരു ദേശത്ത് നോവൽ നമ്മെ തളച്ചിടുന്നു.
2: മേടം പിറന്നു. കിഴക്കുനിന്ന് ഇരുണ്ട മഴക്കാറുകൾ മയ്യഴിപ്പുഴ കടന്നുവന്നു. ദേവാലയത്തിന് മുകളിൽ ഗോപുരത്തിന്റെ ഉച്ചിയിലെ കൈവിരുത്തി നിൽക്കുന്ന കുരിശിനും മുകളിൽ അവ കനത്തുവന്നു. മേഘങ്ങളുടെ നിഴലുകൾ മയ്യഴിക്ക് മുകളിൽ ഇരുട്ടുവീഴ്ത്തി. കൊടുങ്കാറ്റിനെ ഗർഭം ധരിച്ച കടൽ ചലനമറ്റുകിടന്നു. വിജനമായ നിരത്തിലൂടെ കേളന്റെ ജഡ്ക വന്ന് ദാസന്റെ വീട്ടിനു മുന്നിൽ നിന്നു.

0: എം മുകുന്ദന്റെ സൃഷ്ടികളുടെ ആത്മാവ് മയ്യഴി എന്ന ദേശമാണ്. ഫ്രഞ്ച് അധിനിവേശത്തിന്റെ ചരിത്ര പശ്ചാത്തലം, കോളനി വാഴ്ചയുടെ അവശിഷ്ടങ്ങൾ, നദീതീരങ്ങൾ, ഗ്രാമജീവിതം എന്നിവ മയ്യഴിയുടെ മുഖം തന്നെയാണ്. ഫ്രഞ്ച് ഭരണകാലത്തെ അനുഭവങ്ങളും സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രത്യാഘാതങ്ങളും എം മുകുന്ദന്റെ രചനകളിൽ പ്രധാന വിഷയങ്ങളായി മാറുന്നു. ഭാഷയും സംസ്കാരവും സാഹിത്യഭാഷയെ സമ്പന്നമാക്കുന്നു. മലയാളവും ഫ്രഞ്ചും ഇടകലർന്ന ഭാഷാപ്രയോഗങ്ങൾ കൃതികൾക്ക് പ്രത്യേക മാനം നൽകുന്നു.
1: മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ മയ്യഴി ഒരു കഥാപാത്രത്തെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. ദേശത്തിന്റെ ചരിത്രവും മനുഷ്യരുടെ ജീവിതവുമാണ് ഈ കൃതിയുടെ കേന്ദ്രബിന്ദു. നാടിനോടുള്ള അടുപ്പവും നഷ്ടബോധവും നോവലിലുടനീളം പ്രകടമാണ്. മയ്യഴിപ്പുഴ നോവലിന്റെ വികാരലോകമാകുന്നു. മയ്യഴി ഒരു പുഴ മാത്രമല്ല, പകരം ഒരു ജീവിക്കുന്ന സാന്നിധ്യമായി നോവലിൽ ഉടനീളം വായനക്കാരന് അനുഭവവേദ്യമാകുന്നു. ഓരോ വായനയിലും ദാസനും ചന്ദ്രികയും പ്രണയവും വിരഹവും മയ്യഴിയിലെ അലകളായി അനുസ്യൂതം തുടരുന്നു. ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ പോലെ മലയാള സാഹിത്യത്തിൽ മയ്യഴി ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഏടായി ഒഴുകിപ്പരക്കുന്നു. കാലം കടന്നാലും വാർന്നു പോവാതെയിരിക്കുന്നു.
2: കുട്ടനാട് മനുഷ്യന്റെ സൃഷ്ടിയാണ്. കായൽ കുത്തിയെടുത്ത് വിത്തെറിഞ്ഞ് വിളഭൂമിയാക്കിയ നാട്. ആയിരപ്പറ വിത്തുപാട് സ്ഥലം വളച്ചെടുക്കണം. അത് വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളിൽപ്പെട്ടതാണ്. ആളോളം പൊക്കത്തിൽ ചൂടിപ്പുല്ലും പോളയും ചില പാഴ്മരങ്ങളും ഇടതൂർന്ന് വളരുന്നു. ഇറങ്ങിയാൽ താണുപോകുന്ന കുണ്ടനും കുന്നുപോലത്തെ മരുത്തുകളുമുണ്ട്. കാട് തെളിച്ച് നിലം തട്ട് നിരപ്പാകണം. അതാണ് ആദ്യം വേണ്ടത്. അതോടൊപ്പം വരമ്പിട്ട് അതിരിട്ട് പുറവേലി കുത്തണം. വൃശ്ചികത്തിൽ വിത്തെറിയണം.
0: ജ്ഞാനപീഠ അവാർഡ് ജേതാവായ തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കയർ, ചെമ്മീൻ തുടങ്ങിയ നോവലുകളിലും അനേകം ചെറുകഥകളിലും കുട്ടനാടിന്റെ കരിമണ്ണും ചേറിന്റെ ഗന്ധവും പായലിന്റെ വഴുക്കലും ജലയാനങ്ങളും ജനജീവിതവും പലതരം പുഴമീനുകളും വായനക്കാരന്റെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്നു. പമ്പയാറും കായലുകളും കൊറ്റിക്കൂട്ടങ്ങളും നെൽപ്പാടങ്ങളും തകഴി സാഹിത്യത്തിന്റെ സ്ഥിര സാന്നിധ്യമാണ്. കൃഷിരീതികൾ, നാട്ടുപദപ്രയോഗങ്ങൾ, സ്ത്രീപുരുഷ ബന്ധത്തിന്റെ കീഴ്വഴക്കങ്ങൾ, നാടിന്റെ നന്മതിന്മകൾ ഒക്കെ പകലിരുവുകൾ പോലെ നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. പ്രാദേശികമായ പദശൈലികൾ വായനയുടെ സുഗമമായ ഒഴുക്കിന് ചില വേള തടയിടുമെങ്കിലും ക്രമേണ വായനക്കാരനും ആ ഭാഷാപ്രയോഗങ്ങളോട് പൊരുത്തപ്പെടുന്നത് കാണാം. തകഴിയുടെ രചനകളിൽ തീരദേശ ഭാഷയുടെ ഇനിപ്പും ചവർപ്പും വായനക്കാരന് അനുഭവിക്കാനാവുന്നു.
1: കേരള മോപ്പസാങ് എന്ന വിളിപ്പേര് തകഴിക്ക് സമ്മാനിച്ചതും തനതായ എഴുത്തു വഴികൾ തന്നെയാണ്. മഴയും പുഴയും വെയിലും മഞ്ഞും മരവുമൊക്കെ കഥാപാത്രങ്ങളാകുന്ന സൃഷ്ടികൾ നമുക്കായി സമ്മാനിച്ച എഴുത്തുകാരനാണ് തകഴി. കടലമ്മ എന്ന സങ്കല്പത്തിലൂടെ തീരദേശത്തെ മനുഷ്യർക്ക് കടലിനോടുള്ള ആത്മബന്ധവും തകഴി മായ്ക്കാനാവാത്ത അക്ഷരചിത്രങ്ങളാക്കി മാറ്റി.
0: മണ്ണിന്റെ ഗന്ധവും സാധാരണ മനുഷ്യന്റെ സ്വപ്നങ്ങളും കാലത്തിന്റെ അടയാളങ്ങളും ചേർന്ന സാംസ്കാരിക ഭൂപടത്തിൽ കുട്ടനാട് ഇടം പിടിച്ചത് തകഴിയുടെ ആഖ്യാനശൈലി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് രജനിയുടെ സഫലതയാണ്.
1: മലയാറ്റൂരിന്റെ പൊന്നി എന്ന നോവൽ അട്ടപ്പാടി എന്ന പ്രദേശത്തെ ലോകചിർത്തയിലേക്ക് നയിച്ചു എന്ന് പറയാം. ആദിവാസി ജീവിതരീതിയും സംസ്കാരവും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധവും പ്രണയവും ജീവിത സമരവും ആചാരങ്ങളും വിശ്വാസങ്ങളും അട്ടപ്പാടി എന്ന ഒരു ദേശത്തിലൂടെ സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമായി മാറി.

0: ഇതിൻ്റെ പ്രധാന കഥാപാത്രത്തെപ്പോലെ അട്ടപ്പാടിയും വായനക്കാരിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർക്കും വർണ്ണനകളിലൂടെ മികച്ചൊരു കാഴ്ച വസന്തം ഈ നോവലൊരുക്കുന്നു.
1: അട്ടപ്പാടിയുടെ മലഞ്ചെരിവുകൾ, ചെറുകാടുകൾ, മഴയുടെ ശബ്ദം, ഒഴുകുന്ന നദി, വിശ്വാസങ്ങൾ, പ്രത്യേക സംഭാഷണ ശൈലികൾ എന്നിവ ചാലിച്ച് ദേശത്തെ മനോഹരമായി കൊത്തിവെച്ച ഒരു ശില്പം പോലെ കാവ്യാത്മക വർണ്ണനയിലൂടെ വായനക്കാരന്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. പ്രകൃതിയുടെ മാറ്റങ്ങളോടൊപ്പം കടന്നുപോകുന്ന കഥാപാത്രമാണ് പൊന്നിയുടെ ജീവിതത്തിനുള്ളത്. പ്രകൃതി വർണ്ണനകളിലൂന്നിയ ബിംബാവിഷ്കാരങ്ങളിലൂടെ മലയാറ്റൂർ പൊന്നിയുടെ മനസ്സിന്റെ ശക്തിയും വിശാലതയും സൂചിപ്പിക്കുന്നു. പ്രകൃതിയും പ്രണയവും നേരാവുന്ന കാഴ്ച ഒരേ സമയം വായനക്കാരിൽ പ്രകൃതി സ്നേഹം വളർത്തുകയും മനുഷ്യത്വം ഉണർത്തുകയും ചെയ്യുന്നു. ദേശപ്രകൃതി ദൃശ്യങ്ങൾ വായനക്കാരനെ മറ്റൊരു ദൃശ്യാത്മക തലത്തിലേക്ക് ഉയർത്തുന്നു. പ്രകൃതിയിൽ നിന്ന് അകലുന്ന മനുഷ്യന്റെ ജീവിതം നിരർത്ഥകമെന്നും അത് ജീവിതത്തെ ആകമാനം ശൂന്യമാക്കുമെന്നുമുള്ള തിരിച്ചറിവ് ഈ നോവൽ സമ്മാനിക്കുന്നുണ്ട്. അട്ടപ്പാടിയുടെ അടിയടരുകൾ വരെ വർണ്ണനയിൽ ഇടം പിടിച്ച ഒരു കൃതിയാണിത്. മലയാള സാഹിത്യത്തിലെ ഓരോ മികച്ച കൃതിയും ഒരു ദേശത്തിന്റെ ജീവിക്കുന്ന രേഖയാണ്.
2: ഐമനത്ത് മെയ് മാസം ഒരു തൂങ്ങൻ ചൂടുമാസമാണ്. നീണ്ട ഉഷ്ണദിനങ്ങൾ, മീനച്ചിലാർ മെലിയും, നിശ്ചലമായി നിലകൊള്ളുന്ന പൊടിപ്പച്ച മാവുകളിലെ തിളങ്ങുന്ന മാമ്പഴങ്ങൾ ആർത്തിയോടെ കൊത്തിയകത്താക്കും കരിങ്കാക്കകൾ. ചെങ്കതളികൾ പഴുക്കും, ചക്കകൾ പഴുത്ത് പൊട്ടിപ്പിളരും. അടക്കമില്ലാത്ത മണിയനീച്ചകൾ പഴങ്ങളുടെ മണം നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ലെക്കില്ലാതെ മൂളിപ്പറക്കും. എന്നിട്ട് സൂര്യപ്രകാശത്താൽ പരിഭ്രമിച്ച് തെളിഞ്ഞ ജനൽചില്ലുകളിൽ ചെന്നിടിച്ച് മോഹാലസ്യപ്പെട്ട് ചത്തുമലയ്ക്കും.
0: ബുക്കർ സമ്മാനം നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന അരുന്ധതി റോയിയുടെ നോവലിൽ കോട്ടയം ജില്ലയിലെ ഐമനം എന്ന ഗ്രാമം ഒരു പ്രധാന ഘടകമായി വർത്തിക്കുന്നു. നോവലിലെ കഥാപാത്രങ്ങളെയും ജീവിതത്തെയും സാമൂഹിക സാഹചര്യങ്ങളെയും ഈ ദേശം ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഐമനം പ്രകൃതി സൗന്ദര്യവും സാമൂഹിക വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ സാമൂഹിക വ്യവസ്ഥകളാണ് അമ്മു വെളുത്ത ബന്ധത്തെ അസ്വീകാര്യമാക്കുകയും ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. നോവലിലെ ഐമനം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രതീകമായി മാറുന്നു. ഒരു പ്രദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും മനുഷ്യബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് അരുന്ധതി റോയി വ്യക്തമാക്കുന്നു.
1: ഐമനം ഓർമ്മകളുടെയും നഷ്ടങ്ങളുടെയും കൂടി ഇടമാണ്. ഐമനത്തിന്റെ പ്രകൃതി ദൃശ്യങ്ങളോട് ഉൾച്ചേർന്ന് റാഹേലിന്റെയും എസ്തയുടെയും ബാല്യവും കൗമാരവും പ്രണയവും നഷ്ടവും വായനക്കാരിലേക്കെത്തുന്നു. ഐമനമെന്ന ഗ്രാമം ഈ നോവലിലൂടെ ലോകശ്രദ്ധയിലേക്ക് കുതിച്ചു എന്ന് പറയാം.
0: കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും സുറിയാനി ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിത രീതികളും കോളനി വാഴ്ചകളുടെ അവശേഷിപ്പുകളും ഐമനത്തിന്റെ മുഖമുദ്രയാകുന്നു. ദേശത്തിലൂടെ ഒരു പ്രദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും മനുഷ്യബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് അരുന്ധതി കാട്ടിത്തരുന്നു. ഐമനം അരുന്ധതിയിൽ ഉറങ്ങിക്കിടന്ന ദേശം എന്ന വിത്താണ്. അതിനെ ഒളിച്ചുവെക്കുക അവർക്ക് സാധ്യമായിരുന്നില്ല. അതിനുമേൽ വീണ വെളിച്ചം സാഹിത്യത്തിന്റെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചത്തിൽ ഐമനം മുളപൊട്ടി പടർന്ന് പന്തലിച്ചു. ഗ്രാമവും നഗരവും താണ്ടി അനേക രാജ്യങ്ങളിലേക്ക് ഐമനം പച്ചച്ചില്ലകൾ നീട്ടി നിൽക്കട്ടെ.
3: ആത്രേയകം പാഞ്ചാലത്തിന്റെ പിതൃഭൂമിയാണ്. ഒരിക്കൽ കുറേ മുട്ടക്കുന്നുകളും കുറ്റിക്കാടുകളും കൈത്തോടുകളുമായിരുന്നത്രേ അവിടെ. മരിച്ചവരെയും പാതിപ്രാണനായ പലരെയും അവിടെ കൊണ്ടുവന്നിടും. ആരും അന്വേഷിച്ചു വരാറില്ല. പതിയെ പതിയെ ഔഷധങ്ങളെയും അറിവിനെയും പുറം ലോകം മാനിച്ചു തുടങ്ങി. അങ്ങനെ ഉണ്ടായതാണ് ആത്രേയകം. അതിൻ്റെ വൈദ്യപരമ്പര ഒരു ഗ്രാമമായി മാറുന്നതും അവിടെ അങ്ങാടിയും ഗ്രാമത്തലവനും തദ്ദേശീയരും വരുത്തരുമുണ്ടാകുന്നതും നമ്മൾ വായനയിൽ കാണുന്നു. ആയുധ പരിശീലന കളരികൾ, ആത്രേയകം ഒരിക്കലും ആഡംബരങ്ങളിൽ വിശ്വസിച്ചു

0: ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ദേശം ഒരു കഥ നടക്കുന്നതിനുള്ള ഭൗതിക പശ്ചാത്തലം മാത്രമല്ല, മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളെയും ഓർമ്മകളെയും ബന്ധങ്ങളെയും സ്വത്വബോധത്തെയും നിർണയിക്കുന്ന സജീവമായ സാന്നിധ്യമാണ്. പ്രതീക്ഷിക്കാതെ പൊട്ടിത്തുറക്കുന്ന അരുവിച്ചാലുകളും ഋതുക്കൾ ബാധകമല്ലാത്ത പൂക്കൾ നിറയുന്നതുമായ കാമ്പില്യം എന്ന ദേശം.
1: പലർക്കും മുന്നിൽ പലതായി തുറന്നുവരുന്ന ദേശമാണ് ആത്രേയകം. അന്തരീക്ഷത്തിൽ മരുന്ന് ചെടികളുടെ മണം ഉണ്ടെന്ന് തോന്നുന്ന പ്രദേശം.
0: പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവൽ ഏർക്കാനയുടെ ചരിത്രം കൂടിയാവുന്നു. നോവലിന്റെ ആഖ്യാന മികവിൽ ഏർക്കാന ഓർമ്മകളുടെ ഇടമാകുന്നു. പഴയ കാലത്തിന്റെ മുറിവുകളും നഷ്ടങ്ങളും വർത്തമാനകാല ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായി നോവൽ കാണിച്ചു തരുന്നുണ്ട്. ഏർക്കാനയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മനുഷ്യരുടെ ജീവിത രീതിയെ നിർണയിക്കുന്നു. മരങ്ങളും വഴികളും വീടുകളും ചേർന്ന് ഒരു പ്രത്യേക ജീവിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നോവലിലെ ഏകാന്തതയും ഭയവും പ്രതീക്ഷയും ദേശത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കൂടുതൽ തീവ്രമാകുന്നു. കഥാപാത്രങ്ങളുടെ ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ഈ ദേശമാണ്. ദേശത്തിന്റെ സാമൂഹിക ഘടന കഥാപാത്രങ്ങളുടെ വിധിയെപ്പോലും നിർണയിക്കുന്നതായി കാണാം. ഏർക്കാന നഷ്ടങ്ങളുടെ സാക്ഷിയായി നിലകൊള്ളുന്നു. വായനയ്ക്ക് ശേഷവും ഏർക്കാനയിലെ മണ്ണും പെണ്ണും വിശ്വാസങ്ങളും നമ്മുടെ ബോധതലത്തിൽ ഉറകൂടുന്നു.
1: വടക്കേ മലബാറിലെ രാഷ്ട്രീയവും പ്രണയവും പ്രതികാരവും ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന അതിശക്തമായ കൃതിയായ മരണവംശത്തിൽ ദേശം ഒരു അനിവാര്യതയാകുന്നു. കുടിപ്പകയും പ്രതികാരവുമൊക്കെ നോവലിന്റെ തുടർച്ചയാവുന്നു. മരണം മാത്രം പാരമ്പര്യമായി കൈമാറപ്പെടുന്ന വംശം. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന്റെ നിഴലിൽ കുടുങ്ങിയ മനുഷ്യന്റെ നിലനിൽപ്പിനോടും സമൂഹ ഘടനയോടും ബന്ധപ്പെട്ട ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ദാർശനിക സാമൂഹിക രചനയാണിത്.
0: ദൈവം തൊട്ട മണ്ണാണ് ഏർക്കാനയിലേത്. ഏർക്കാനയിലെ തെറിയും തെറിയിൽ നിന്നുണ്ടാകുന്ന കഥയും കഥയിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്ന തെറിയും തുടർച്ചയാവുന്നു. ഏർക്കാനയിൽ സമയത്തിന് ആയുസ് കുറവാണ്. ദിവസവും മാസവും കണ്ണടച്ച് തുറക്കുമ്പോൾ തീരും. കള്ളൻ കോമനിൽ നിന്ന് തുടങ്ങി അയാൾ ചെയ്ത പാപത്തിന്റെ വിത്ത് പകയായി പല കുടുംബങ്ങളിലും വന്നുചേരുന്നു. അവരുടെ കഥയാണ് പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 നിറങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഏർക്കാന അന്വർത്ഥങ്ങളുടെ നാടാണ്. അതിനൊരൊടുക്കമുണ്ടാവില്ലെന്ന് കള്ളൻ കോമന് അറിയാമായിരുന്നു. പക കാട്ടുതീ പോലെയാണ്. കത്തിത്തുടങ്ങിയാൽ തീ ആളിപ്പടർന്ന് എല്ലാം വിഴുങ്ങുമെന്ന് മരണവംശം വീണ്ടും വീണ്ടും താക്കീത് തരുന്നു. ദേശം സാങ്കൽപ്പികമോ യാഥാർത്ഥ്യമോ രണ്ടായാലും കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ ഉതകുന്ന ശക്തമായ സാഹിത്യോപാധിയാകുന്നു. കാലം വരുത്തുന്ന പുതിയ മുഖച്ഛായയ്ക്കപ്പുറം ദേശം അതിന്റെ തനത് ചൈതന്യമായി വായനക്കാരിൽ ജ്വലിച്ചു നിൽക്കുന്നത് എഴുത്തിന്റെ സഫലതയല്ലാതെന്ത്? വള്ളുവനാടിന്റെ ഗ്രാമത്തൊടുപ്പുകളുമായി MT രചനകളും ഓണാട്ടുകരയുടെ നാട്ടുനന്മയുടെ നിറസന്ധ്യ വിളമ്പി പാറപ്പുറത്തിന്റെ കൃതികളും മലബാറിന്റെ സംസാരശൈലിയും പഴഞ്ചൊല്ലുകളും ചേർത്ത ആഖ്യാന മികവൊരുക്കി ബേപ്പൂർ സുൽത്താൻ എന്ന അക്ഷര കിരീടമണിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറും ഉൾപ്പെടെ മലയാള സാഹിത്യ വഴിയിലെ അനശ്വര നക്ഷത്ര തിളക്കങ്ങളായി വഴിവെട്ടമൊരുക്കുന്ന മഹാത്മാക്കൾ അനവധിയാണ്. ഓരോ സാഹിത്യ സൃഷ്ടിയിലെയും ദേശവർണ്ണനകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, അത് ദേശത്തിന്റെ നിറങ്ങളെയും ഗന്ധങ്ങളെയും സംസ്കാരത്തെയും ചരിത്രത്തെയും കാലാധിവർത്തിയായി വഹിക്കുന്ന കരുത്തുറ്റ മാധ്യമം കൂടിയാകുന്നു.

0: ശബ്ദസാന്നിധ്യം എൻ.ജി. ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.
1: അക്ഷര സൗരഭം.

എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന യമുന ഹരീഷ്, ആഖ്യാനം വിനോദ് പ്രഭാകർ, ലിജി അനിൽ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇപ്പൊ ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മിന്ന മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 11 രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. നാളെ ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി ഇപ്പോൾ രവി വാസരിയെ അഖില ഭാരതീയ സംഗീത സഭയിൽ എൻ ആർ പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഡൽഹി റിലേ.
1: യേ ആകാശവാണി ഹേ രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭാ കെ ആജ് കെ പ്രസാരൺ മേ അബ് ഹം ആപ്കെ ലിയെ ശ്രീ എൻ ആർ പ്രശാന്ത് ക കർണാടക ശാസ്ത്രീയ ഗായൻ പ്രസ്തുത് കർ രഹേ ഹേ.
2: ദിസ് ഈസ് ആകാശവാണി. In tonight's broadcast of Ravi Vasariya Akhila Bharatiya Sangeet Sabha, we will now bring you the Carnatic Classical Vocal Recital by Shri N.R. Prashant.
1: Shri N.R. Prashant, Karnatak Shastriya Sangeet ke ek pratishthit gayak hain, jo Sangeet Kshetra mein apne abhinav aur shodh adharit asadharan yogdan ke liye jane jate hain. Shri N.R. Prashant ki Sangeetmay Yatra ka shubharambh ബംഗളൂരു മേ വിദ്വാൻ ആർ കെ പദ്മനാഭ് കെ മാർഗദർശൻ മേ ഹുവ ശ്രീ തിട്ടെ കൃഷ്ണയ്യങ്കാർ ജേസി മഹാൻ വിഭൂതിയോൻ സെ പ്രേരിത് ഹോക്കർ ആപ്നെ വിദുഷി നീല രാംഗോപാൽ കെ സാന്നിധ്യ മേ അപ്ന ഗഹൻ പ്രശിക്ഷണ ജാരി രഖ തത്പശ്ചാത് പ്രൊഫസർ ആർ വിശ്വേശ്വരൻ ജി കെ ആദരണീയ മാർഗദർശൻ മേ ആപ്നെ കർണാടക ശാസ്ത്രീയ സംഗീത് കി സൂക്ഷ്മ ബാരിക്കിയോ കി ഗഹരി സമജ് പ്രാപ്ത് കി ആപ്നെ മൈസൂരു വിശ്വവിദ്യാലയ സെ इंस्ट्रूमेंटेशन टेक्नोलॉजी में इंजीनियरिंग की उपाधि प्राप्त की थी. आप वर्तमान में आकाशवाणी के प्रतिष्ठित ए ग्रेड कलाकार हैं. आपकी संगीतमय यात्रा की एक विशेष और अद्वितीय उपलब्धि एक राग संगीत सभाओं का सफलतापूर्वक संचालन करना है. वर्ष 2001 में आपको सिंगापुर इंडियन फाइन आर्ट्स सोसाइटी में वरिष्ठ संकाय सदस्य के रूप में आमंत्रित एवं नियुक्त किया गया था.
2: Shri N.R. Prashant is a distinguished vocalist in Carnatic classical music, renowned for his innovative and research-oriented exceptional contributions to the field. Shri N.R. Prashant's musical journey commenced in Bengaluru under the guidance of Vidwan R.K. Padmanabha. Inspired by stalwarts like Shri Titte Krishna Iyengar, he pursued his advanced training under the tutelage of Vidushi Neela Ramgopal. Subsequently, under the revered mentorship of Professor R. Vishweshwaran, he gained a deep understanding of the subtle nuances of Carnatic classical music. He earned a degree in engineering in instrumentation technology from the University of Mysore. He is currently a prestigious A-grade artist of Akashvani. A distinct and unique highlight of his musical journey is the

0: സക്സസ്ഫുൾ പ്രസന്റേഷൻ ഓഫ് ദ ഏകരാഗ കോൺസേർട്ട് സീരീസ്. ഇൻ ദ ഇയർ 2001 ഹി വാസ് ഇൻവൈറ്റഡ് ആൻഡ് അപ്പോയിന്റഡ് ആസ് എ സീനിയർ ഫാക്കൽറ്റി മെമ്പർ അറ്റ് ദ സിംഗപ്പൂർ ഇന്ത്യൻ ഫൈൻ ആർട്സ് സൊസൈറ്റി.
1: ആജ് കെ കാര്യക്രമം മേ ആപ്കെ സാത്ത് സംഗത് കർ രഹെ ഹേ വയലിൻ പർ സി വി ശ്രുതി, മൃദംഗം പർ എ രാധേഷ് ഔർ ഘടം പർ ശരത് കൌശിക്.
0: ഇൻ ടുനൈറ്റ്സ് ബ്രോഡ്കാസ്റ്റ് ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ സി വി ശ്രുതി, ഓൺ ദ മൃദംഗം ബൈ എ രാധേഷ് ആൻഡ് ഓൺ ദ ഘടം ബൈ ശരത് കൌശിക്.
1: ശ്രീ എൻ ആർ പ്രശാന്ത് അപ്നെ കാര്യക്രമം കാ ആരംഭ സ്വാതി തിരുനാൾ കി രചന സേ കർ രഹെ ഹേ നരസിംഹ മാമവ ജോ രാഗ് ആരഭി ഖണ്ഡ ചാപുതാൽ മേ നിബദ്ധ ഹേ.
0: ശ്രീ എൻ ആർ പ്രശാന്ത് begins his concert with the composition of Swati Tirunal Narasimha Mamava in Rag Arabhi set to Khand Chaputal.

0: इसके साथ ही रविवासरीय अखिल भारतीय संगीत सभा में श्री एनआर प्रशांत का कर्नाटक शास्त्रीय गायन अब संपन्न होता है। संगत करने वाले थे वायलिन पर सीवी श्रुति, मृदंगम पर ये राधेश और घटम पर शरद कौशिक।
1: विद दैट वी कंक्लूड द कर्नाटिक क्लासिकल वोकल रिसाइटल बाय श्री एनआर प्रशांत इन द ब्रॉडकास्ट ऑफ रविवासरीय अखिल भारतीय संगीत सभा। He was accompanied on the violin by C.V. Shruti, on the mridangam by A. Radhesh, and on the ghatam by Sharad Kaushik.
0: इस कार्यक्रम की रिकॉर्डिंग आकाशवाणी के मैसूर केंद्र पर की गई और इसे आकाशवाणी दिल्ली से प्रसारित किया गया।
1: This program was recorded at the studios of Akashvani Mysuru, and the broadcast came to you from Akashvani Delhi.
2: ആകാശവാണി ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. ആകാശവാണി സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
3: കുളിച്ച് അലക്കി തേച്ച വസ്ത്രം ധരിച്ച് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നു. ബസ് യാത്രയായി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ബാലൻ തന്റെ സർവ നിഷ്കളങ്കതയോടും കൂടെ പറഞ്ഞു, അങ്കിളിനെ വിയർപ്പ് നാർന്നു. ഇത് വലിയ അപമാനമായി തോന്നി. കൈവശം വെച്ചിരുന്ന ഷോൾഡർ ബാഗ് തുറന്ന് അതിൽ തപ്പി. ഭാഗ്യത്തിന് ബാഗിൽ പലതും വച്ച കൂട്ടത്തിൽ ഒരു ചെറിയ പെർഫ്യൂം കുപ്പിയും വെച്ചിരുന്നു. അതെടുത്ത് ശരീരത്തിൽ സുഗന്ധതൈലം പൂശി. അത് കണ്ട ബാലൻ പറഞ്ഞു, അത് നന്നായി, എനിക്കിനി ഓക്കാനിക്കാതെ അങ്കിളിന്റെ അടുത്തിരിക്കാമല്ലോ എന്ന്. ശരീരം നാറുമ്പോൾ അത് അകറ്റി നിർത്താൻ നാം സുഗന്ധതൈലം ശരീരത്തിൽ പുരട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം നാറുമ്പോൾ നാം ഒരു സുഗന്ധതൈലം പുരട്ടണം. അതെന്താണെന്നല്ലേ, മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ. ഇംഗ്ലീഷിൽ ഇതിനെ മാനേഴ്സ് എന്ന് പറയുന്നു. മാനേഴ്സ് ഈസ് ടു ബിഹേവിയർ ആസ് പെർഫ്യൂം ഈസ് ടു ബോഡി. അതായത് ശരീരത്തിന് സുഗന്ധതൈലം പോലെയാണ് പെരുമാറ്റത്തിന് നല്ല മാനേഴ്സ് അഥവാ മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ എന്ന്. നല്ല മാനേഴ്സിനെ കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ വിദ്യാഭ്യാസമുള്ള ആർക്കും സാധിക്കും. ഏതായാലും അത്തരമൊരു സാഹസത്തിന് ഇവിടെ ഒരുമ്പെടുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ പറയട്ടെ. ഒരു പ്രസംഗവേദിയിൽ നിന്ന് തന്നെ ആകട്ടെ തുടക്കം. ഒരു ക്ലബിൽ ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ക്ഷണം കിട്ടി. ക്ഷണിക്കാൻ വന്ന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു, ഇന്ന് ഒരുപാട് കുടുംബ വഴക്കുകൾ നടക്കുന്നു. ഒരു മനഃശാസ്ത്രജ്ഞനായ താങ്കളിൽ നിന്ന് ഈ വഴക്കുകൾക്ക് പരിഹാരമാകാവുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു മണിക്കൂർ സമയം താങ്കളുടെ പ്രസംഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേ ഉള്ളു ഡിന്നർ. ക്ലബ് അംഗങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചു. പാടുപെട്ട് നല്ലൊരു പ്രസംഗം തയ്യാറാക്കി. കൃത്യസമയത്ത് ക്ലബിലെത്തി. അന്നേരം ക്ലബ് പ്രസിഡന്റ്, പറയുകയാണ്, മണി 6 ആയി, 6:30 എനിക്ക് മിനിസ്റ്ററുമായി ഒരു ചർച്ചയ്ക്ക് പോകണം. അതുകൊണ്ട് 6:30 ആകുമ്പോൾ നമുക്ക് പരിപാടി നിർത്തണം. ഞാൻ ഡിന്നറിന് നിൽക്കുന്നില്ല എന്ന്. ഇത്രയും ധൃതി കാണിച്ച വ്യക്തി 6:30 മണി വരെ തന്റെ സ്വന്തം പ്രസംഗം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം മൈക്ക് ഈ മനഃശാസ്ത്രജ്ഞന് കൈമാറി. തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് ധൃതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരടുക്കും ചിട്ടയുമില്ലാത്ത പ്രസംഗമായി പോയി അത്. വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ അതിലേറെ നിരാശ തോന്നിയത് പ്രസിഡന്റിന്റെ മാനേഴ്സ് ഇല്ലാത്ത പെരുമാറ്റമാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കാൻ തുടങ്ങി. അസഹിഷ്ണുത വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് യോഗം തീർന്നു എന്ന് പ്രഖ്യാപിച്ച് ബാഗും തൂക്കി ഒരു നടത്തം നടന്നു. ബസ് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കാൻ വിസമ്മതിക്കുക, ക്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കലക്കി ബസ്സിൽ കയറാൻ ശ്രമിക്കുക, ഇതൊക്കെ നാം സാധാരണ കാണുന്ന മാനേഴ്സ് ഇല്ലാതെയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ ഇത് സഹിക്കാം. ആരാധനാലയത്തിലായാലോ, ബൂഫയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴായാലോ, എവിടെയായാലും ക്യൂ തെറ്റിക്കുന്നത് ബാഡ് മാനേഴ്സ് തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംസ്കാരശൂന്യമായ പെരുമാറ്റം നമ്മെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ അതിയായ അവജ്ഞ ഉണ്ടാക്കും. ശബ്ദമുണ്ടാക്കാതെ ചവയ്ക്കുക. മറ്റുള്ളവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്ന് മനസ്സിൽ വച്ചുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷണപാത്രം

0: എച്ചിലാക്കാതെ എടുത്തു കഴിക്കുക, തീൻമേശയിൽ ബഹളം വയ്ക്കാതിരിക്കുക, ഊണ് കഴിഞ്ഞാൽ ഏമ്പക്കം വിടാതിരിക്കുക, ഇതൊക്കെ ആർക്കും ആവശ്യം വേണ്ട ടേബിൾ മാനേഴ്സാണ്. വസ്ത്രധാരണത്തിലും വേണം നല്ല മാനേഴ്സ്. ബീച്ചിൽ ധരിച്ച ബിക്കിനി വേഷത്തോടെ ബീച്ചിനടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കയറുക, സിനിമയ്ക്ക് പോകുന്ന വേഷത്തിൽ കോളേജിൽ പോവുക, കല്യാണത്തിനും മറ്റും ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങി ശവസംസ്കാരത്തിന് പോവുക, ഇതൊക്കെ ബാഡ് മാനേഴ്സ് മാത്രമല്ല തറവാടിത്തം ഇല്ലായ്മ കൂടിയാണ്. ബീച്ചിലെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. കുറെ ചെറുപ്പക്കാർ ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാലൻ ഒരു താലത്തിൽ കുറെ കപ്പലണ്ടി പൊതികൾ നിരത്തിവെച്ച് വിൽക്കാൻ വന്നു. ചെറുപ്പക്കാർ താലത്തിൽ നിന്ന് കുറെ പൊതികൾ എടുത്തു. അതിനിടെ അവർ തമ്മിൽ തമാശയായി പിടിയും വലിയും നടത്തി. ബാലന്റെ കപ്പലണ്ടി പൊതികൾ മുഴുവൻ താഴെ വീണു. ചെറുപ്പക്കാർ ഫലിതം പറഞ്ഞും ചിരിച്ചും രസിച്ചും അവിടെ ഇരുന്നു. ദൂരെ നിന്ന് ഇത് കണ്ട ഒരു പാവം സ്ത്രീ ഓടി വന്ന് ബാലനെ അവന്റെ വീണുപോയ പൊതികൾ പെറുക്കിയെടുക്കാൻ സഹായിച്ചു. ആ വിദ്യാഹീനയായ സ്ത്രീയുടെ മാനേഴ്സ് പോലും ആ ചെറുപ്പക്കാർക്കുണ്ടായില്ലല്ലോ എന്ന് തോന്നി. സോറി, താങ്ക് യു മുതലായവയൊക്കെ മാനേഴ്സിന്റെ ബാലപാഠങ്ങൾ മാത്രം. അവയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസവും തറവാടിത്തവും ഉള്ളവർ ഏറെ മുന്നോട്ട് പോകണം. മാനേഴ്സ് ഇല്ലാത്ത മനുഷ്യൻ മനുഷ്യവേഷം കിട്ടിയ മൃഗമാണ് എന്ന് പറഞ്ഞാൽ അധികമാവില്ല.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:54. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Aditi Lumba. A multi-story building housing a student paying guest accommodation collapsed in Satyaniketan area of Delhi this afternoon. 3 persons have lost their lives and 11 people have been rescued so far, while several students are feared trapped under the debris. A major rescue operation involving multiple emergency and disaster response agencies is underway. Delhi Chief Minister Rekha Gupta visited the mishap site and took stock of the situation. Talking to media after the visit, Ms. Gupta said relief and rescue operations are continuing on a war footing. She said those found responsible for the incident will not be spared. Delhi Lieutenant Governor Taranjit Singh Sandhu also reached the mishap site and oversaw the rescue operations. Talking to media, Inspector General of the National Disaster Response Force, N.S. Bundela, said that 2 NDRF teams comprising 70 personnel are currently working on the site. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief at the loss of lives in the incident. Union Home Minister Amit Shah said he spoke with the Delhi Chief Minister, Delhi Police Commissioner and the Director General of NDRF and took stock of the situation. Union Home Minister Amit Shah has said the government has prepared a 3-year roadmap to make country drug-free by 2029. He said the roadmap will be based on a 4-pillar approach aimed at dismantling narcotics networks. Mr. Shah was addressing a press conference at Panaji in Goa. He said a drug-free youth will play a crucial role in achieving the vision of a developed India by 2047.
3: 2029 तक भारत को नशा मुक्त बनाने के लिए एक रोड मैप बनाया है.
4: We have prepared a road map to make India drug-free by 2029. We have identified the period from 2026 to 2029 as a mission mode period with clearly defined timelines and targets. Our vision document is based on 4 key pillars. First, intelligence and operations-based enforcement. Second, effective control over precursors and synthetic drugs. Third, demand reduction and harm reduction. And fourth, capacity building and cooperation.
2: Vice President C.P. Radhakrishnan today urged students to stay away from drugs and restrict social media usage. He called upon youth to stay healthy and disciplined lives and contribute towards building a drug-free India. He also advised students to use social media constructively and not allow it to consume excessive time. Mr. Radhakrishnan was addressing the convocation ceremony of Srimanta Sankaradeva University of Health Sciences at Guwahati in Assam. The Vice President reached Guwahati today on a 2-day visit to Assam. Earlier in the day, Mr. Radhakrishnan addressed the Golden Jubilee celebrations of Geetanagar College in Guwahati. Indian Space Research Organization ISRO has issued a clarification on reports circulating in the media regarding the speculations and misinformation.